ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, ആലപ്പുഴ എഫ് എം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 10, കൊല്ലവർഷം 1201 മിഥുനം 17, 2026 ജൂലൈ 1 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:30. മീഡിയം വേവിൽ 258.39, 520.83 എന്നീ മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം, സുപ്രഭാതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ശുദ്ധവായു ലഭിക്കില്ല, മഴ കുറയും, ജലസ്രോതസ്സുകൾ വറ്റും, അനേകം ജീവജാലങ്ങൾ വംശനാശത്തിൻ്റെ വക്കിലെത്തും. അതിനാൽ വനങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ ആഗിരണം ചെയ്യുകയും ജീവന് അനിവാര്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ഭൂമിയുടെ താപനില നിലനിർത്തുന്നതിലും വനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. വനങ്ങൾ വെറും മരങ്ങളുടെ കൂട്ടമല്ല, അനേകം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കീടങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഒരു വനത്തിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു ജീവി വർഗം ഇല്ലാതാകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. മഴയും വനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വനങ്ങൾ മഴമേഘങ്ങളെ ആകർഷിക്കുകയും ജലചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. വനങ്ങൾ നശിക്കുമ്പോൾ മഴയുടെ അളവ് കുറയുകയും വരൾച്ചയും ജലക്ഷാമവും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളുടെ സംരക്ഷണത്തിനും വനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വനങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വനനശീകരണം, അനധികൃത മരമുറി, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, വനാഗ്നി എന്നിവ വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന അതിശക്തമായ ചൂട്, അപ്രതീക്ഷിതമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് പ്രകൃതിയോടുള്ള അനാസ്ഥയുടെ ഫലങ്ങളാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്നതിൻ്റെ തെളിവുകളാണിവ. കേരളം തന്നെ ഇതിനുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ട വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. വനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികമായും വളരെ പ്രാധാന്യമാണ്. ഔഷധ സസ്യങ്ങൾ, മുള, തേൻ, വിവിധ വനവിഭവങ്ങൾ എന്നിവ മനുഷ്യൻ്റെ ജീവിതോപാധിക്ക് സഹായകരമാണ്. നമ്മുടെ സംസ്കാരത്തിനും വനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരും ഇവിടെ ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പോരാടിയ ചരിത്രപ്രസിദ്ധമായ പരിസ്ഥിതി പ്രസ്ഥാനം 1730 ഖേജാർലി കൂട്ടക്കൊല അല്ലെങ്കിൽ ബിഷ്ണോയി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അമൃതാദേവി ബിഷ്ണോയിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവർ മറ്റ് 362 ഗ്രാമീണരോടൊപ്പം മരങ്ങൾ മുറിക്കുന്നത് തടയാൻ മരത്തെ കെട്ടിപ്പിടിച്ച് ജീവൻ ബലിയർപ്പിച്ചു. 1973 സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് ഈ ചരിത്ര സംഭവമാണ്. മരങ്ങളെ ദൈവതുല്യമായി കണ്ട് സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കാവുകൾ സംരക്ഷിച്ചിരുന്നു. അത്യാവശ്യഘട്ടത്തിൽ മരം മുറിക്കേണ്ടി വന്നാൽ നമ്മുടെ പൂർവികർ വൃക്ഷപൂജ നടത്തിയാണ് മരം മുറിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോടു മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമാപണം ചോദിച്ചിരുന്നു. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് നമ്മുടെ പുരാതനമായ വിഷായുർവേദത്തിൽ നിന്നുള്ള ഒരു മഹത് വചനമാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. എല്ലാ വർഷവും ജൂലൈ ആദ്യ ആഴ്ചയിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ന് ജൂലൈ 1 അതിനെ നാം തുടക്കം കുറിക്കുകയാണ്. വനസംരക്ഷണം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും അതിൽ പങ്കുണ്ട്. നാം ഓരോരുത്തരും വർഷത്തിൽ കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം. പ്രകൃതിയോട് സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കണം. വരും തലമുറകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭൂമി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. വനങ്ങൾ നിലനിൽക്കട്ടെ, മനുഷ്യരാശി വളരട്ടെ, പരമാവധി മരങ്ങൾ നടാൻ ഈ വനമഹോത്സവ വാരത്തിൽ നമുക്ക് കഴിയട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ഇതിൻ്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്. ആകാശവാണി.
2: ഉഷമലരി. ഇന്ന് ഉഷമലരിയിൽ നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത കേൾക്കാം. ആലാപനം അർച്ചന ഗോപിനാഥ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ അപൂർണ ചിത്രം എന്ന കവിത. ആലപിച്ചത് അർച്ചന ഗോപിനാഥ്.

0: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 50 സെക്കൻഡും. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ FM 103.5 മെഗാഹെർട്സ്, കായംകുളം FM 100.1, പത്തനംതിട്ട FM 101 മെഗാഹെർട്സ്. അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം എച്ച് രാജേഷ് പാടിയത്, 6:30 പ്രഭാതഭേരി, 7 മുതൽ 8 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 മലയാളത്തിലെ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 65 ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9 അക്ഷരച്ചപ്പ്. 10 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. വി സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. 11:02 ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി. വിവിധ തരം പകർച്ചപ്പനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. 12 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ മനോജ് PG പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 ചലച്ചിത്ര ഗാനങ്ങൾ. 2:15 തുടർനാടകം. ദസ്തോവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3 ഗാനോപഹാരം. 4 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 7:50 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ. മാരായമുട്ടൻ ജോണിയും സംഘവും അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബേട്ടി ബച്ചാവോ ബേട്ടി പഥാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ നിന്നും. 6:50 വയലും വീടും കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. ബിനേഷ് VR അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 8 ഫീച്ചർ മഴയായി പൊഴിയാം. രചന PL വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി. പ്രതിരോധം അതിജീവനം. 9:30 സംഗീത പരിപാടി. 6 സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണക്കച്ചേരി. ചേർത്തല R.ജയദേവ് മൃദംഗം. അടൂർ PK രമേഷ് ഗെഞ്ചിറ. 11 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം. ഡൽഹിയിലെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. ഡോക്ടർ ചിന്ത എസ് എന്നാണ് പ്രൊഫസറുടെ പേര്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495964321, 9495964321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 വരെ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 0°C 32.1, കുറഞ്ഞ താപനില 24.1, പെയ്ത മഴ 0.1 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 0°C 30.1, കുറഞ്ഞ താപനില 24.7, പെയ്ത മഴ 0.2 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി ഉദയഗീതം കേൾക്കാം. എച്ച് രാജേഷ് പാടിയത്, സംഗീതം SR മോഹൻ. ആദ്യഗാനം സകല കലകൾക്കും കാരണഭൂതം.

അടുത്ത ഗാനം മകരനിലാവൊളി നൃത്തം വയ്ക്കും. രചന ആര്യാട് ഭാർഗവൻ. ഈ ഗാനവും സംഗീതം നൽകിയിരിക്കുന്നത് SR മോഹൻ.

0: എസ് ആർ മോഹൻ സംഗീതം നൽകി, എച്ച് രാജേഷ് പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഉദയഗീതം പരിപാടി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15.
1: 71 വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് സ്വിറ്റ്സർലൻഡിലെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി 13,000 കോടി രൂപ നിക്ഷേപിക്കും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ഇന്ന് നിലവിൽ വരും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായാണിത്. തൊഴിൽ ദിനങ്ങൾ 125 ദിവസമാക്കിയതാണ് പ്രധാന മാറ്റം.

0: സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്ന് ഭരണഘടനാപരമായി ഭേദഗതി ചെയ്യുന്ന ബില്ലിലെ വ്യവസ്ഥകൾ ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അവതരിപ്പിക്കും. സുരക്ഷിതമല്ലാത്ത രീതിയിൽ രാജ്യത്ത് സ്വകാര്യ പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങൾ തടയാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിശീലന സമയം പരിമിതപ്പെടുത്തണം, തീവ്ര പരിശീലനം പ്ലസ് ടുവിന് ശേഷം മാത്രമേ പാടുള്ളൂ എന്നും കേന്ദ്രം അറിയിച്ചു. പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ 4 ജില്ലകളിൽ 120 അധിക ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ബാച്ചുകൾ അനുവദിക്കുക. കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 2028 ഓഗസ്റ്റ് 31 വരെയാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലാവധി. ഇന്നലെ നടന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ നോർവേ ഐവറി കോസ്റ്റിനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിൽ കടന്നു.
1: കേരളം സ്പേസ് എക്കോണമി, ഡിജിറ്റൽ എക്കോണമി എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്തും റേഷനും ആതുര ശുശ്രൂഷാ സൗകര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനുമായി നിബിഡ വനങ്ങളിലൂടെ മണിക്കൂറുകൾ കാൽനടയായി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ജനസമൂഹം ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലുണ്ട്. ഗർഭിണിയെയോ പ്രായമായ ഒരു രോഗിയെയോ കൊണ്ടുപോകാൻ അയൽക്കാർ അവരെ ചാക്കുകൾ കൊണ്ടുള്ള സ്ട്രെച്ചറുകളിൽ കയറ്റി മണിക്കൂറുകൾ നടക്കേണ്ടി വരുന്നു. ആദിവാസി സമൂഹത്തിനായി സ്ഥാപിതമായ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ആദിവാസി സ്വയംഭരണത്തിന്റെ ഒരു മാതൃകയായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇടുക്കിയിലെ വനത്തിനുള്ളിൽ 26 ആദിവാസി കുടികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും അപ്രാപ്യമായ ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ്.
2: ഇടമലക്കുടി സ്കൂളില് കുറെ കാലമായിട്ട് പിള്ളേർക്ക് ഗ്രാന്റ് അനുവദിക്കാറില്ല.
1: പൊതുപ്രവർത്തക വേലമ്മ:
2: അതുപോലെ ഞങ്ങൾക്ക് റോഡ് മോശമായതുകൊണ്ട് പെട്ടെന്ന് ആശുപത്രിയിലെ പ്രസവ കേസോ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ റേഞ്ചിന്റെ വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ 1 മാസം 2 മാസം അതുവരെ ഞങ്ങൾക്ക് വെട്ടമില്ല. ആനയുടെ ശല്യം ഞങ്ങൾക്ക് കൂടുതലാണ്. ഞങ്ങളുടെ ഏലത്തോട്ടം മുഴുവൻ ആന നശിപ്പിക്കും.
1: ഇടമലക്കുടി പോസ്റ്റ് മാസ്റ്റർ കാന്തിരാജ്:
3: കാൽനടയായിട്ടാണ് ഓരോ കുടിയിലേക്കും ലെറ്ററുകൾ, COD എന്നിവ കൊടുക്കേണ്ടത്. നെന്മണ്ണുകുടി, കൂടലാർകുടി, മുളവതർക്കുടി, പർപ്പ്യാർ, നൂറടി എന്നിവിടങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഓരോ കുടികളിലേക്കും പുഴ കടന്നു പോകുന്നത് ഭയങ്കര പ്രയാസമാണ്.
1: ഇടമലക്കുടി ഊരുമൂപ്പൻ അളകസ്വാമി:
4: കൃഷിയുടെ കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് ബെനസിൻ പിള്ളേർക്ക് തന്നിട്ട് ആധാരം വീടുകളിൽ കംപ്ലൈന്റ് അങ്ങനെ കിടപ്പുണ്ട്.
1: 26 ആദിവാസി കുടികളുള്ള ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ പലതിലേക്കും ഗതാഗത യോഗ്യമായ റോഡുകളില്ല. പെട്ടിമുടിയിൽ നിന്ന് ആളുകൾ ഇപ്പോഴും കാടുകളിലൂടെയും അരുവികളിലൂടെയും ചെങ്കുത്തായ ഭൂപ്രദേശങ്ങളിലൂടെയും കിലോമീറ്ററുകൾ നടന്നാണ് ഭരണസിരാ കേന്ദ്രമായ സൊസൈറ്റി കുടിയിലെത്തുന്നത്. പഞ്ചായത്തിനുള്ളിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അടിയന്തര പരിചരണം ആവശ്യമുള്ള രോഗികളെ വനപ്രദേശത്തിലൂടെ ചുമന്ന് മൂന്നാറിലേക്ക് കൊണ്ടുപോയാലേ ചികിത്സ ലഭ്യമാകൂ.
5: മിക്കവാറും കുടികൾക്ക് റോഡില്ല, പാലമില്ല.
1: കർഷകൻ മാരിമുത്തു:
5: 23 കുടികൾക്കും കറണ്ടില്ല. കുടിവെള്ളം കുറെ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് ഇനിയും പൂർണ്ണമായിട്ട് ശരിയായില്ല. വെള്ളവരക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് റേഷൻ കട. 100 അടിക്കുടി എന്ന് വരുമ്പോ 2 തോട് കടന്നു വേണം ഈ റേഷൻ കടയിലേക്ക് എത്താൻ. ഇപ്പൊ പാലവും ഇല്ല, ഒരു സൗകര്യവുമില്ല. കൃത്യമായിട്ട് എല്ലാ മാസം റേഷൻ മേടിക്കാൻ പറ്റാറില്ല. ആശുപത്രി ഒന്നും അടുത്തില്ല. അവർ ആശ്രയിക്കുന്നത് മൂന്നാർ തന്നെയാണ്. ഇവിടെ കൂടലാർകുടി നിന്ന് ആനക്കുളത്തേക്ക് ഒരു വഴിയുണ്ട്. അപ്പൊ അതിലേക്ക് പ്രസവത്തിന് വേണ്ടി ഒരു സ്ത്രീയെ കമ്പിയിലേക്ക് കൊണ്ടുവന്നപ്പോ ഇടയ്ക്കിട്ട് പ്രസവിച്ചു.
1: CDS ചെയർപേഴ്സൺ അമരാവതി:
6: കൊണ്ട് മാറാൻ പറ്റാത്ത അങ്ങനെ ഫ്രണ്ടിയായി കിടക്കുകയാണ്. മൂപ്പമാര്, ഗർഭരോഗികളുണ്ട്, നോക്കാൻ ആളില്ലാത്തവരുണ്ട്. ആന വരുന്ന ഭാഗത്ത് മൊത്തം നമുക്ക് മുള്ളുവേലി അത് വലിച്ചു കിടാനുള്ള ഒരു സഹായം ചെയ്തു തരണം. ഇപ്പൊ പഠിച്ച പിള്ളേർ ഒരുപാട് ഇടമലക്കുടിയിലുണ്ട്. അവർക്ക് ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്.
1: ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് മോഹൻദാസ്:
7: 8 കിലോമീറ്ററോളം കാട്ടു റോഡ് നടക്കണം. അപ്പൊ അതില് പിന്നെ 5-6 വയസ്സുള്ള പിള്ളേരെ സംബന്ധം ഇടക്കിറക്കി നടത്തുകയും അങ്ങനെയാണ് പിള്ളേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. പല മേഖലയിലും രോഗികളെ ചുമന്നുകൊണ്ടുപോകുന്ന സംഭവമുണ്ട്. കാർത്തിക് എന്ന് പറഞ്ഞ 5 വയസ്സുള്ള കൊച്ച് സമയത്തിന് ചികിത്സ ലഭിക്കാതെ മരിക്കുകയും പഞ്ചായത്തിലൊരു ഫണ്ട് അനുവദിച്ചാലും പോലും റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് അതിന്റെ അനുമതി കിട്ടാനായിട്ട് ഫോറസ്റ്റിന് വളരെയധികം താമസം വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. വനാവകാശം ഊരുകൂട്ടങ്ങൾ കൂടി ഫോറസ്റ്റിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോലും അവരൊന്ന് നോക്കിയിട്ട് അത് NOC തരുമ്പോൾ നമ്മുടെ ഫണ്ടിന്റെ കാലാവധി കഴിയുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ നിർമ്മിക്കാൻ, പാലങ്ങൾ നിർമ്മിക്കാനും വനവകുപ്പിന്റെ അനുമതി നിർബന്ധമായിട്ട് വരുന്നത് കൊണ്ടും NOC കാലാവധി അവർ 1 വർഷത്തേക്ക് മാത്രം തരുന്നത് കൊണ്ടും വല്ല പ്രശ്നങ്ങളും വികസന പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഞാൻ ഒരു 7 കിലോമീറ്ററിലേക്ക് പാസ്സാകുകയും അതിന് BW പണിയുകയും ചെയ്തിരുന്നു. അതും പകുതി വഴിക്ക് അവിടെ ഇട്ടുവെച്ചേക്കാണ്. എനിക്കിപ്പോ ഡയറക്റ്റായിട്ട് ഇത്രയും എളുപ്പത്തിൽ ഫോൺ കിട്ടിയത് ഞാൻ ഈ അടിമാലി ടൗണിലായതുകൊണ്ടാണ്. എന്റെ വീട്ടിലെ പരിസര പ്രദേശത്താണെങ്കിൽ ടവർ കിട്ടാൻ ഭയങ്കര പാടാണ്. അതുപോലെ തൊള്ളറ പ്രതിയെപ്പം നന്നായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. അവരെ സ്കാനിങ് ചെയ്തിട്ടാണ് ഈ പണി ഹാജരാക്കുന്നത്. അങ്ങനെ നെറ്റ്വർക്ക്

0: ത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ആ തൊഴിലുറപ്പ് പദ്ധതി പോലും നിന്നുപോകുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട്.
1: സർക്കാർ ട്രൈബൽ എൽ പി സ്കൂൾ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് തുടർ പഠനത്തിനായി പഞ്ചായത്ത് വിട്ടുപോകണം. യു പി വിഭാഗത്തിന് അനുമതിയായിട്ടുണ്ടെങ്കിലും അധ്യാപകരെ നിയമിക്കാൻ ഫണ്ടില്ല.
2: അവിടുത്തെ 1 to 4 ക്ലാസ്സുകളില്
1: സമഗ്ര ശിക്ഷാ കേരള മുൻ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറും സാമൂഹ്യ പ്രവർത്തകയുമായ സിന്ധു
2: ഒരു പ്രത്യേക ഉത്തരവ് പ്രകാരം 5, 6, 7 ക്ലാസ്സുകൾ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്തു, പക്ഷേ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. SSK സംവിധാനം ഉപയോഗിച്ച് അധ്യാപകരെ നിയമിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ട് വരുന്നില്ല. അപ്പൊ ഫണ്ട് ഇല്ലെങ്കിൽ അധ്യാപകരെ നിയമിച്ചാൽ എങ്ങനെ ശമ്പളം കൊടുക്കും? കുട്ടികൾക്ക് ആധാർ ഇല്ല. ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഗ്രാന്റുകൾ, ധനസഹായമൊക്കെ ലഭ്യമാകുള്ളൂ. അപ്പൊ പകുതിയിലധികം കുട്ടികൾക്കും ഗ്രാന്റ് കിട്ടുന്നില്ല. ഇടമലക്കുടിയിൽ 26 കുടികൾ ഉള്ളതില് സൊസൈറ്റി കുടിയിലാണ് സ്കൂൾ ഉള്ളത്. മുളകുതറ ഇന്ന് സൊസൈറ്റി കുടി വരെ വരാൻ 4.5 വരെ നടക്കേണ്ടി വരും. അതുകൊണ്ട് ഹോസ്റ്റലിൽ താമസിച്ച് മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റൂ.
1: വർഷങ്ങളായി ഇടമലക്കുടിയിൽ താമസിച്ച് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ലൈബ്രറി സ്ഥാപിച്ച പി കെ മുരളീധരൻ മാസ്റ്റർ
3: 1999 ഇടമലക്കുടിയിൽ എത്തുന്നത്. 2012 അവിടെ ഞങ്ങൾ ലൈബ്രറി ആരംഭിക്കുന്നത്. 1 to 4 കുട്ടികളെ ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഏകാദ്യ വിദ്യാലയമായിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ 4 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഭവശേഖരണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പഠിച്ച ആ കാര്യങ്ങൾ മുഴുവൻ ഇവർ മറന്നു പോകുന്നത് കൊണ്ടാണ് അവിടെ ഒരു ലൈബ്രറി ആവശ്യമാണ്. ക്ഷയ ലൈബ്രറി എന്നായിരുന്നു ടി വി ചിന്നത്തമ്പിയുടെ ചായക്കടയിലായിരുന്നു ഈ ലൈബ്രറി നമ്മൾ സ്ഥാപിച്ചിരുന്നത്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും 1-2 കഴിഞ്ഞപ്പോഴത്തേനും കുറെ ആളുകൾ ഇങ്ങനെ വായിക്കാനും പുസ്തകങ്ങൾ എടുക്കാനും ഒക്കെ തുടങ്ങി. 2020 ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
1: ഇടമലക്കുടിയിലെ കുട്ടികൾക്ക് ആധാർ എടുക്കുന്നതിലെ ബുദ്ധിമുട്ടും അതിന്റെ ഫലമായി വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിലെ കാലതാമസവും വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ലാത്ത വിഷയമാണ്.
4: ബിൽഡിംഗ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് ഈ അക്കാഡമിക് ഇയറിലെ കംപ്ലീഷൻ ആണ്.
1: മൂന്നാർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ശരവണൻ
4: SSKയുടെ സഹായത്തോടെ ഫ്രിഡ്ജി സ്കൂൾ ആയിട്ട് SSKയുടെ അധ്യാപകർ നിയമിച്ചുകൊണ്ടാണ് നടന്നു പറഞ്ഞത്. നമുക്കുടിയാകുമ്പോൾ അവിടെ പോയി നിന്ന് താമസിക്കാനുള്ള ടീച്ചേഴ്സ് വളരെ കുറവാണ്. പിള്ളേർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഗ്രാന്റ് കിട്ടാൻ പറ്റും. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒന്നും അവരുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തത്രച്ചടക്കം ഇടപെട്ട് അവിടുത്തെ പിള്ളേർക്ക് പഞ്ചായത്ത് വകയായിട്ടുള്ള ബെർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ആ ബെർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് ആധാർ പുതുതായിട്ട് എടുക്കാനായിട്ടുള്ള സംവിധാനം അത് വെച്ച് തന്നെ പിള്ളേർക്ക് ഗ്രാന്റ് കൊടുക്കാനുള്ള ഒരു ഇത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: സാധാരണ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇടമലക്കുടിയിലെ ഭരണം. വാക്സിനേഷൻ, ഇലക്ഷൻ ഡ്യൂട്ടി, പെൻഷൻ വിതരണം, വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ സർക്കാർ പരിപാടികൾക്കും അസാധാരണമായ ആസൂത്രണം ആവശ്യമാണ്.
5: ഇവിടെ 2400 ജനസംഖ്യയുണ്ട്.
1: ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു.
5: വനമേഖലയാണ്. അനുവദിച്ച റോഡ് ഇതുവരെയായിട്ടും പണി പൂർത്തിയായിട്ടില്ല. ഒരു രോഗിയെ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഈ മഴക്കാലത്ത് റേഷൻ കടകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ ചില പാലങ്ങൾ ഇല്ലാത്തതിനാൽ നിരവധി കുടികളാണ് ഒറ്റപ്പെട്ട് കിടക്കുന്നത്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകാനും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മിക്ക കുടികളിലും വെട്ടമില്ല. വന്യമൃഗത്തിന്റെ ശല്യത്തിൽ ഒരു കൃഷിയും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മുടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഈ കഷ്ടപ്പാടുകളെ നികത്താൻ കഴിയില്ല. കാരണം ഈ പാലം, റോഡൊക്കെ വലിയ ഫണ്ടുകളാണ്. ഇതിലേക്ക് ചില പ്രത്യേക ഫണ്ടുകൾ അനുഭവിച്ചാലേ ഈ കഷ്ടപ്പാടുകൾ നമുക്ക് നികത്താൻ കഴിയുള്ളൂ. നമ്മൾ പഞ്ചായത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു.
6: ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ റീച്ചിന്റെ പണി ഏകദേശം തീരാറായി. ഇനി ഒരു 1 മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ റീച്ചിനുള്ള വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വനംവകുപ്പ് അതിന്റെ യൂസർ ഏജൻസിയായ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വനംവകുപ്പിന് അതിന്റെ ബാധ്യതകളൊന്നും തന്നെ ഇല്ല. മറ്റ് വികസന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന അപേക്ഷകളിലെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അംഗൻവാടികളുടെ നിർമ്മാണം, അതുപോലെ ഹോസ്റ്റലിന്റെ നിർമ്മാണം, ഹോസ്പിറ്റൽ നിർമ്മാണം, ചെറിയ ചെറിയ കലുങ്കുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണം, അതിനാവശ്യമായ വനഭൂമി വനാവകാശ നിയമപ്രകാരം നൽകിയിട്ടുണ്ട്. നമ്മളപ്പോ അവിടെ ഒരു 3 സ്ഥിരം ജീവനക്കാരും 5 വാച്ചർമാരെയും വെച്ച് നമ്മളൊരു ഇന്റേണൽ RRT തുടങ്ങി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അവർക്കുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് സേവനവും ഈ ഇടമലക്കുടിക്ക് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് പോയി രോഗിയെ എടുത്ത് അവർ പറയുന്ന ഹോസ്പിറ്റലിൽ വനംവകുപ്പ് തന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
1: കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഗ്രാമപഞ്ചായത്തായി മാറി ഏകദേശം 15 കഴിഞ്ഞിട്ടും ഇടമലക്കുടി പ്രതീക്ഷയുടെയും നിറവേറ്റപ്പെടാത്ത ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായി തുടരുന്നു. ഗവൺമെന്റുകൾ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയും വർഷങ്ങളായി ഗണ്യമായ ഫണ്ടുകൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യ ആവശ്യങ്ങൾ ഇപ്പോഴും ഔദ്യോഗിക മുൻഗണനാ പട്ടികകളിൽ ആധിപത്യം പുലർത്തുന്നു എന്ന വസ്തുത തന്നെ നടപ്പാക്കലിലെ ആലസ്യം വ്യക്തമാക്കുന്നു.
7: ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മുടെ സജീവ പരിഗണനയിലുണ്ട്.
1: പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി.
7: നമ്മൾ നേരിട്ട് പോവുകയും അവിടുത്തെ വിഷയങ്ങൾ നമുക്കറിയാമെങ്കിലും കുറച്ചുകൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൽ

0: വകുപ്പിന് നേരിട്ട് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. കാരണം എപ്പോഴും നമ്മൾ വികസനത്തിന്റെ ചെലവഴിച്ച തുകകളുടെ ഒക്കെ കണക്ക് നോക്കുമ്പം എല്ലാവരുടെയും കൂടുതൽ തുകകൾ ചെലവഴിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പലപ്പോഴും അർഹരായവരുടെ കൈകളിലേക്ക് അത് എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽ തീർച്ചയായിട്ടും പെട്ടിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ നീതി കിട്ടാത്ത ആളുകൾക്ക് നീതി കിട്ടുക, അത് എത്രയും സമയബന്ധിതമായിട്ട് ആ നീതി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ നയം, വകുപ്പിന്റെ നയം അത് തന്നെയാണ്. അപ്പൊ അത് ഇടമലക്കുടിയുടെ കാര്യത്തിലും നമ്മളത് കൃത്യമായിട്ട് പഠിക്കുകയും നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഇത് വകുപ്പ് മാത്രമായിട്ടുള്ള വിഷയങ്ങളും അല്ല, അതിൽ പല വകുപ്പുകളുടെയും കോർഡിനേഷൻ കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇടമലക്കുടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അടിയന്തര ശ്രദ്ധ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ, പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുത്താൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും വകുപ്പ് ആവിഷ്കരിക്കും.
1: ഇടമലക്കുടിയിൽ കുട്ടികളിപ്പോഴും ആധാർ കാർഡിനായി കാത്തിരിക്കുന്നു. വിദ്യാർത്ഥികൾ മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നു. കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. അവരുടെ കാത്തിരിപ്പ് പേപ്പർ പ്രഖ്യാപനങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടില്ല. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിന് കഴിയേണ്ടതുണ്ട്.
2: പ്രഭാതപേര് വീണ്ടും നാളെ രാവിലെ 6:30. ശുഭദിനാശംസകൾ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 53 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വി ബി ജി റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ

നോർവേയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരമായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ VBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. എല്ലാ സാമ്പത്തിക വർഷവും 125 ദിവസത്തെ തൊഴിൽ വേതനം ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. പുതിയ നിയമം നടപ്പാക്കുന്നതിന് ഈ സാമ്പത്തിക വർഷം 95,692 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നിയമപരമായ തൊഴിലുറപ്പ് കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്തുന്നു എന്നതാണ് പുതിയ നിയമത്തിന്റെ സവിശേഷത. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം പുതിയ നിയമം ഉറപ്പുവരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി സംവദിച്ചു. സംയോജിത ആസൂത്രണത്തിന്റെയും ഏകോപനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിക്കുന്ന പ്രധാന നടപടികൾ സെക്രട്ടറിമാർ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെഷസ്കിയാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇറാൻ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് വിശദീകരിച്ചു. എല്ലാ പ്രശ്നങ്ങളും സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി സംഭാഷണത്തിൽ ആവർത്തിച്ചു. മേഖലയിൽ ശാശ്വത സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കണമെന്നും കപ്പലുകളുടെ സുഗമ സഞ്ചാരവും വാണിജ്യ സ്വാതന്ത്ര്യവും സംരക്ഷിക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഇന്നു മുതൽ രണ്ടാഴ്ചത്തേക്ക് പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഇന്ധനം എന്നിവയുടെ കയറ്റുമതി ലെവി നിരക്കുകൾ കേന്ദ്രം പരിഷ്കരിച്ചു. പുതുക്കിയ നിരക്കുകൾ പ്രകാരം പെട്രോളിന്റെ കയറ്റുമതി ലെവി ലിറ്ററിന് 4 രൂപയായി നിശ്ചയിച്ചതായി ധനകാര്യമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഡീസലിന്റെ ലെവി 14 രൂപയിൽ നിന്ന് 8.50 രൂപയായി. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ കയറ്റുമതി പ്രത്യേക അധിക എക്സൈസ് തീരുവ 12.50 രൂപയിൽ നിന്ന് 7.50 രൂപയായി കുറക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര ഉപഭോഗത്തിന് അനുവദിച്ച പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലെ എക്സൈസ് തീരുവ നിരക്കുകളിൽ മാറ്റമില്ല. രാജ്യത്ത് പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്ന E20 പദ്ധതി ഇപ്പോഴും പരീക്ഷണമാണെന്നും അടുത്ത വർഷത്തോടെയേ നയത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാകൂ എന്ന പ്രചാരണം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ പൂർണ്ണമായും തെറ്റാണെന്ന് കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു. വ്യോമസേന ഉപമേധാവിയായി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് ഇന്ന് ചുമതലയേൽക്കും. നിലവിലെ ഉപമേധാവി എയർ മാർഷൽ നാഗേഷ് കപൂർ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 16th നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് അവസാനിക്കും. കേന്ദ്രത്തിന്റെ FCRA ചട്ട ഭേദഗതിക്കെതിരെ സഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവരും. മുഖ്യമന്ത്രി VD സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വിമൻസ് കോളേജിൽ രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. പുതുതായി പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയും അക്കാദമിക് ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനതല പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നത്. മലബാർ മേഖലയിലെ +1 പ്രവേശന പ്രതിസന്ധി പരിഹരിക്കാൻ 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലപ്പുറം 60, പാലക്കാട് 30, കോഴിക്കോട് 20, കാസർഗോഡ് 10 എന്നിങ്ങനെയാണ് ബാച്ചുകൾ. വയനാട്ടിലെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി N ഷംസുദ്ദീനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയതായി കലക്ടർമാർ അറിയിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഡോക്ടർമാരെയും അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും ആദരിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റെയിൽവേയുമായി ബന്ധപ്പെട്ട നിസ്സാര കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ പാലക്കാട് ഡിവിഷൻ ഓഫീസുമായി ബന്ധപ്പെടേണ്ട അവസ്ഥയ്ക്ക് മാറ്റം വേണമെന്ന് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ ദിശായോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ പാളത്തിനരികിൽ താമസിക്കുന്നവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്തണമെങ്കിൽ റെയിൽവേയുടെ എതിർപ്പില്ലാ രേഖ വേണം. എന്നാൽ പലപ്പോഴും ഇത് ലഭിക്കാൻ വൈകുന്ന അവസ്ഥയുണ്ടെന്നും MP പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ്

0: ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഫ്രാൻസ് മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെയും നോർവെ 1-2 ഗോളിന് ഐവറി കോസ്റ്റിനെയും പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: എതിരാളികൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രകടനശേഷി തങ്ങൾക്കുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച് സ്വീഡനെ നിലം പരിശിയാക്കിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. സ്റ്റാർ സ്ട്രൈക്കർ എംബാപ്പയുടെ ഇരട്ടഗോൾ മികവിൽ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് ഫ്രഞ്ച് പടയോട്ടം ലക്ഷ്യം കണ്ടത്. മത്സരത്തിന്റെ ഒരു ഘട്ടത്തിലും ചെറുത്തുനിൽപ്പിനോ തിരിച്ചടിക്കോ സാധ്യമാകാത്ത വിധം സ്വീഡനുമായി വ്യക്തമായ ആധിപത്യം ഫ്രാൻസിനുണ്ടായിരുന്നു. 45-74 മിനിറ്റുകളിലായിരുന്നു കിലിയൻ എംബാപ്പയുടെ ഗോളുകൾ. ഇതോടെ ഈ ലോകകപ്പിൽ മെസ്സിക്കൊപ്പം 6 ഗോൾ നേടി എംബാപ്പയും മുന്നിലെത്തി. 53-ാം മിനിറ്റിൽ ബ്രാഡ്ലി ബാർക്കാളയും ഫ്രാൻസിന് വേണ്ടി സ്വീഡിഷ് വലകുലുക്കി പട്ടിക പൂർത്തിയാക്കി. മറ്റൊരു മത്സരത്തിൽ പന്തടക്കത്തിലും കളിയിലും ഒരു പടി മുന്നിൽ നിന്നിട്ടും ഐവറി കോസ്റ്റിനെ നോർവെയെ മറികടക്കാനായില്ല. കാരണം മറ്റൊന്നുമായിരുന്നില്ല, നോർവീജിയൻ നിരയിലെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് തന്നെ. ഒരു ഗോൾ നേടുകയും ഒരു ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്ത് പകരക്കാരനിറങ്ങിയ അമാദ് ഡിയാലോ ഐവറി കോസ്റ്റിനെ നോർവെയ്ക്ക് ഒപ്പമെത്തിക്കാൻ പരമാവധി പ്രവർത്തിച്ചെങ്കിലും 86-ാം മിനിറ്റിൽ സമനില പൊട്ടിച്ച് ഐവറിയുടെ വലയിൽ എർലിൻ ഹാലണ്ട് പന്തെത്തിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നോർവെയുടെ വൈക്കിംഗ് റോസ് സെലിബ്രേഷൻ ആർത്തിരമ്പി. പ്രീ ക്വാർട്ടറിൽ ഈ ലോകകപ്പിലെ ഏറ്റവും കരുത്തരെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലാണ് നോർവേയുടെ എതിരാളികൾ.
0: മെക്സിക്കോ ഇക്വഡോർ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. രാത്രി 9:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ലണ്ടനിലെ ഓവലിൽ ICC വനിതാ 20 ലോകകപ്പിൽ ഓസ്ട്രേലിയ ഫൈനലിലെത്തി. വെസ്റ്റിൻഡീസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയയുടെ വിജയം. 2-ാം സെമിഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച ലോർഡ്സിലാണ് ഫൈനൽ. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കമാകും. 5 മത്സര പരമ്പരയിൽ ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:00 ചെസ്റ്ററിലെ സ്ട്രീറ്റിലെ റിവർസൈഡ് ഗ്രൗണ്ടിലാണ് ഉദ്ഘാടന മത്സരം. 2-ാം മത്സരം ശനിയാഴ്ച മാഞ്ചസ്റ്ററിലും 3-ാം മത്സരം ഈ മാസം 7-ന് നോട്ടിംഗ്ഹാമിലും 4-ാം മത്സരം 9-ന് ബ്രിസ്റ്റലിലുമാണ്. ഈ മാസം 11-ന് സതാംപ്ടണിലാണ് അവസാന മത്സരം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 5210 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 5579 പേർ അറസ്റ്റിലായി. കോഴിക്കോട്ട് നിപ ഭീതി ഒഴിഞ്ഞു. സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ 1 ആഴ്ചക്കുള്ളിലെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവാണ്. തുടർ ചികിത്സാ നടപടികൾ മെഡിക്കൽ ബോർഡ് തീരുമാനിക്കും. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്ത് 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ 2 വീതവും തൃശൂരും മലപ്പുറത്തും ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 205 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 281 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, ചിക്കുൻഗുനിയ തുടങ്ങിയ വിവിധതരം പനികൾക്ക് സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കാൻ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക OP പ്രവർത്തനം ആരംഭിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന OPയിൽ രോഗലക്ഷണങ്ങൾ വിലയിരുത്തി ആവശ്യമായ ചികിത്സ നൽകുന്നതിനൊപ്പം രോഗനിർണയത്തിന് ലബോറട്ടറി പരിശോധനാ സൗകര്യങ്ങളും ലഭ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 185,171 കുട്ടികൾക്ക് പോളിയോ രോഗ പ്രതിരോധ തുള്ളിമരുന്ന് നൽകി. 3-ാം ദിനമായ ഇന്നലെ 8,830 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 137 കുട്ടികളും ഉൾപ്പെടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ക്ഷമിക്കണം, പ്രധാന വാർത്തകൾ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം BBG റാംജി ഇന്ന് പ്രാബല്യത്തിലാകും. സംസ്ഥാന ബിരുദതല പ്രവേശനോത്സവം ഇന്ന്. മലബാർ മേഖലയിൽ +1 120 ബാച്ചുകൾ കൂടി അനുവദിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. സംസ്ഥാനത്ത് അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോർവെയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका निधिः झा. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी ह्यः ईरानस्य राष्ट्रपतिना डॉक्टर मर्सूद पेजेश्कियन इत्यनेन सह दूरभाषमाध्यमेन सम्भाषणम् अकरोत्. सम्भाषणावधौ राष्ट्रपतिना पेजेश्कियन इत्यनेन पश्चिमेशियायाः घटनाक्रमस्य विषये प्रोदीरितम्. प्रधानमन्त्रिणा उभयोर्देशयोर्मध्ये सञ्जातं सहमतिं स्वागतीकृतम्. सहैव

0: സുരക്ഷാ പാലത്തിലേക്ക് നമ്മെ പിടിച്ചു കയറ്റിയവരുണ്ടാകില്ലേ? നമ്മുടെ ജീവിതത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ജന്മങ്ങൾക്ക് പുനർജീവിതത്തിന്റെയും മറ്റു ചിലപ്പോൾ ജീവിത വിരാമത്തിന്റെയും പാതകൾ വരച്ചു തീർക്കേണ്ട വിധി വൈപരീത്യത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ആതുര ശുശ്രൂഷകർ അഥവാ വൈദികന്മാർ. ഇന്ന് ജൂലൈ 1 നാഷണൽ ഡോക്ടേഴ്സ് ഡേ. മാനവ ജീവിതങ്ങൾക്ക് ആശ്ചര്യപ്പെടുത്തുന്ന ആശ്വാസങ്ങൾ സമ്മാനിക്കുന്ന ഡോക്ടർമാരെ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പുലർവെട്ടം. പരിപാടിയിൽ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾ സയൻസ് ഫ്ളവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹകരണത്തോടെ മൈക്രോഗ്രീൻ കൃഷി എന്ന വിഷയത്തിൽ നാളെ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 7558030863. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വെള്ളനാട് ബ്ലോക്കിൽ ആരംഭിക്കുന്ന കൃഷിഭദ്ര FPO എന്ന മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൃഷിഭദ്ര FPO ചായ്ക്കുളം വീരണകാവ് വെച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് വെള്ളനാട് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുവക്കോണം സത്യൻ നിർവഹിക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ മണ്ണുജല സംരക്ഷണം എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ രാജീവ് എം തോമസ് ഫോണിലൂടെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 04-81-2-576-622. നമ്പർ ഒരിക്കൽ കൂടി 04-81-2-576-622. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ്ഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പയർ ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ട ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ, വ്യക്തികൾ, രജിസ്റ്റർ ചെയ്ത സംഘടനകൾ എന്നിവർക്ക് ഈ പദ്ധതിക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് വിഭാഗത്തിൽ അപേക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ കുറഞ്ഞത് 2 വർഷമായി പ്രവർത്തിച്ചു വരുന്നവരായിരിക്കണം. വ്യക്തിഗത വിഭാഗത്തിൽ അപേക്ഷിക്കുന്നവർക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. പദ്ധതി ചെലവിന്റെ കുറഞ്ഞത് 15% സ്വന്തം വിഭവങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയുള്ളവരും ആയിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, വനിതകൾ, മലനിര മേഖലകൾ, ആസ്പിരേഷണൽ ജില്ലകൾ, PMDDKY പദ്ധതിയിലുൾപ്പെട്ട കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കർഷകർക്കും ഗ്രൂപ്പുകൾക്കും പ്രത്യേക പരിഗണന ലഭിക്കും. ഒരു യൂണിറ്റിന് പദ്ധതി ചെലവിന്റെ 33% വരെ, പരമാവധി 25 ലക്ഷം രൂപ വരെ സബ്സിഡി ലഭിക്കും. പൾസസ് മിഷൻ പദ്ധതിയിൽ ധനസഹായം ലഭിക്കാൻ ബാങ്ക് വായ്പ നിർബന്ധമായും എടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04-71-2-304-481. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ www.aimsnew.kerala.gov.in വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാൽ ഉടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക: 1800-425-1661. ഇന്ന് രാവിലെ 11 മണിക്ക് കർഷക കൂട്ടായ്മകൾ എങ്ങനെ രൂപീകരിക്കാം എന്നതിനെക്കുറിച്ച് കൃഷി ഓഫീസറും SFAC പ്രോജക്ട് മാനേജറുമായ ഡോക്ടർ രേഷ്മ മുരുകൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ക്ലാസ് നയിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് ജൂലൈ 1, ഈ ദിവസത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചു.

0: ഉപയോഗിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: ഇന്ത്യയുടെ നാലാമത് രാഷ്ട്രപതിയായിരുന്ന വരാഹഗിരി വെങ്കടഗിരി 1960 ജൂലൈ 1 കേരളത്തിന്റെ രണ്ടാമത്തെ ഗവർണറായി ഔദ്യോഗികമായി ചുമതലയേറ്റത്. 1960 ജൂലൈ 1 മുതൽ 1965 ഏപ്രിൽ 2 വരെ അദ്ദേഹം കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചു. 1969 ഓഗസ്റ്റ് 24 മുതൽ 1974 ഓഗസ്റ്റ് 24 വരെ ഇന്ത്യയുടെ നാലാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഔദ്യോഗിക പാർട്ടി പിന്തുണയില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതി പദവിയിലെത്തിയ ഒരേയൊരു വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ചരിത്ര പ്രധാനമായ പട്ടിണി ജാഥ ആരംഭിച്ചത് 1936 ജൂലൈ 1. മലബാറിലെ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ വരെ വെയിലും പ്രതികൂല സാഹചര്യങ്ങളും അവഗണിച്ച് ഏകദേശം 750 മൈലിലധികം ദൂരം കാൽനടയായി പിന്നിട്ടു. എ കെ ജി ഉൾപ്പെടെ 32 വോളണ്ടിയർമാരാണ് ഈ ജാഥയിൽ പങ്കെടുത്തത്. 1936 ഓഗസ്റ്റ് വാരത്തിൽ ജാഥ മദ്രാസിലെത്തിയപ്പോഴേക്കും അത് ദക്ഷിണേന്ത്യയിലാകെ വലിയ രാഷ്ട്രീയ ചലനങ്ങളും തൊഴിലാളി ഉണർവും സൃഷ്ടിച്ചിരുന്നു. ഭാരതീയ വൈദ്യശാസ്ത്ര രംഗത്തെ അധികായനും മികച്ച ഭരണാധികാരിയുമായിരുന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് 1882 ജൂലൈ 1 ജനിച്ചത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് 1991 മുതൽ ഇന്ത്യയിൽ ഈ ദിവസം ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ചത് 1962 ജൂലൈ 1 എന്നത് യാദൃച്ഛികം. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം 1948 മുതൽ മരണം വരെ പശ്ചിമബംഗാളിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. കൽക്കട്ട, ദുർഗാപൂർ തുടങ്ങിയ നഗരങ്ങളുടെ വികസനത്തിന് അടിത്തറയിട്ടതിനാൽ അദ്ദേഹം ബംഗാളിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നു. പൊതുരംഗത്തെയും വൈദ്യശാസ്ത്ര രംഗത്തെയും സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് 1961 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ഇന്ത്യയിലെ സാമ്പത്തിക അക്കൗണ്ടിംഗ് മേഖലയുടെ നട്ടെല്ലായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ രൂപീകൃതമായതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 1 ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ദിനമായി ആചരിക്കുന്നു. പാർലമെന്റ് പാസാക്കിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആക്ട് 1949 പ്രകാരം 1949 ജൂലൈ 1 ICAI നിലവിൽ വന്നത്. ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസി തൊഴിലിനെ നിയന്ത്രിക്കുന്ന ഔദ്യോഗിക സ്ഥാപനമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡിയാണ് ICAI. ഹോളിവുഡ് സിനിമയുടെ ചരിത്രം മാറ്റിയെഴുതിയ ഇതിഹാസ നടൻ മാർലൺ ബ്രാൻഡോ അന്തരിച്ചത് 2004 ജൂലൈ 1. അഭിനയ ലോകത്ത് മെത്തേഡ് ആക്ടിംഗ് എന്ന ശൈലിക്ക് ജനപ്രീതി നൽകിയ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ദ ഗോഡ് ഫാദർ സിനിമയിലെ ഡോൺ വിറ്റോ കോർലിയോൺ എന്ന കഥാപാത്രം ലോക സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം 2 അദ്ദേഹം നേടി. 1973 ദ ഗോഡ് ഫാദർ സിനിമയിലെ അഭിനയത്തിന് ലഭിച്ച ഓസ്കർ പുരസ്കാരം അദ്ദേഹം നിരസിച്ചു. ഹോളിവുഡ് സിനിമകളിൽ അമേരിക്കൻ ആദിവാസികളോട് കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഈ ചരിത്രപരമായ തീരുമാനം. 1523 ജൂലൈ 1 അഗസ്തീനിയൻ സന്യാസികളായിരുന്ന ജാൻ വാൻ എസ്സനും ഹെൻറിക് വോസും ബെൽജിയത്തിലെ ബ്രസൽസിൽ വെച്ച് കത്തോലിക്ക സഭയുടെ ഇൻക്വിസിഷൻ കോടതിയുടെ ഉത്തരവനുസരിച്ച് ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ടത്. യൂറോപ്യൻ ചരിത്രത്തിലെ മതനവീകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകവും ദാരുണവുമായ ഒരു സംഭവമാണിത്. മാർട്ടിൻ ലൂഥറുടെ മതനവീകരണ ആശയങ്ങളിൽ ആകൃഷ്ടരായ ഇവർ കത്തോലിക്ക സഭയുടെ അക്കാലത്തെ ചില ആചാരങ്ങളെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യുകയും ലൂഥറൻ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയാൻ സഭ ഇവരോട് ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും അതിന് തയ്യാറായില്ല. തുടർന്ന് ഇവരെ സന്യാസ പദവിയിൽ നിന്ന് പുറത്താക്കുകയും കത്തോലിക്ക സഭ ഇവരെ മതദ്രോഹികളായി പ്രഖ്യാപിച്ച് മതശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു.
0: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
4: 71 വർഷങ്ങൾ
3: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
3: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
3: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ഇനി ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ശ്രീകലാദേവി എസ്.
7: വന്ധ്യത എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടും ഗർഭം ധരിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലാണെങ്കിൽ 6 മാസം ശ്രമിച്ചിട്ടും ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും വന്ധ്യതയ്ക്ക് പ്രത്യേകം കാരണങ്ങൾ ഉണ്ടാകാം. വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ മരുന്നു കൊടുത്ത് വന്ധ്യതയെ ചികിത്സിക്കാറുണ്ട്. എന്തൊക്കെയാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് എന്നുള്ളതനുസരിച്ച് ചികിത്സ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വന്ധ്യത എത്ര നാളായി ഉണ്ട്, നിങ്ങളുടെ പങ്കാളിയുടെയും നിങ്ങളുടെയും പ്രായം, വ്യക്തിഗത മുൻഗണനകൾ മുതലായവ അനുസരിച്ചാണ് വന്ധ്യതാ ചികിത്സ നിർദ്ദേശിക്കുന്നത്. മരുന്നുപയോഗിച്ചുള്ള ചികിത്സ കൊണ്ട് ഗർഭധാരണം സാധ്യമാകാത്ത സാഹചര്യം ചിലപ്പോഴെങ്കിലും വന്നേക്കാം. അപ്പോഴാണ് കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളുടെ സാധ്യതകൾ പരിഗണിക്കുന്നത്. സ്ത്രീകളിൽ പ്രധാനമായും വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് അണ്ടോൽപാദന വൈകല്യങ്ങൾ, അതിൽ ഉൾപ്പെടുന്നത് അകാല അണ്ടാശയ പരാജയം അഥവാ പ്രിമച്ചർ ഓവേറിയൻ ഫെയിലുവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, ഹൈപ്പർ പ്രൊലാക്ടിനീമിയ, തൈറോയിഡ് ഗ്രന്ഥിയുടെ കുഴപ്പങ്ങൾ, ക്യാൻസർ മുതലായവയാണ്. ഫലോപ്യൻ ട്യൂബുകളിലെ പ്രശ്നങ്ങൾ മൂലവും വന്ധ്യതയുണ്ടാകാം. ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളായ ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് മുതലായവയും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത്, പ്രധാനമായും കീമോതെറാപ്പി മരുന്നുകൾ ഇതിലുൾപ്പെടുന്നു. റേഡിയോതെറാപ്പി, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് സമീപമാണ് റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ അതുകൊണ്ടും വന്ധ്യത ഉണ്ടാകാം. നിയമവിരുദ്ധമായ മരുന്നുകൾ, മരിജ്വാന, കൊക്കെയിൻ മുതലായവ കഴിക്കുന്നത് മൂലവും വന്ധ്യതയുണ്ടാകാം. പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങൾ: ബീജം ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ബീജത്തിന്റെ എണ്ണം കുറവായിരിക്കുന്ന അവസ്ഥ, ബീജത്തിന്റെ ചലനശേഷി കുറവായിരിക്കുക, അസാധാരണമായ ബീജങ്ങൾ ഉണ്ടാവുക മുതലായവ മൂലം വന്ധ്യതയുണ്ടാകാം. വൃഷണത്തിലുള്ള അണുബാധ, വൃഷണത്തിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ വേണ്ടിവന്നാൽ, വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ചാൽ, വൃഷണത്തിന് ചൂട് തട്ടുന്ന തരത്തിലുള്ള ചില ജോലികളിൽ ഏർപ്പെടുന്നവരിൽ ഒക്കെ വന്ധ്യത ഉണ്ടാകാം. വൃഷണസഞ്ചിയിലെ വേരിക്കോസ് വെയിനും വന്ധ്യതയ്ക്കൊരു കാരണമാകാറുണ്ട്. അതായത് ബീജത്തിന്റെ എണ്ണം കുറവാകാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പോഗൊണാഡിസം, ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിന്റെ കുറവ്, ജനിതക വൈകല്യങ്ങൾ, റേഡിയോതെറാപ്പി, നിയമവിരുദ്ധമായ മരുന്നുകളുടെ ഉപയോഗം, ബീജത്തിനെ നശിപ്പിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുക, അനീമിയ, പ്രമേഹം, തൈറോയിഡ് രോഗം മുതലായ രോഗങ്ങൾ, ഇതെല്ലാം ആണുങ്ങളിലുള്ള വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്.
6: ആയുരാരോഗ്യത്തിൽ നിന്ന് വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീകലാദേവി എസ്.

0: തൊഴിൽ ദർശനം.
1: ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളിലെയും മറ്റ് പ്രമുഖ ദേശീയ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും വിവിധ തസ്തികകളിലേക്കായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 32 സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി 59 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 2595 ഒഴിവുണ്ട്. ക്ലറിക്കൽ, പാരാമെഡിക്കൽ, ടെക്നിക്കൽ തസ്തികകൾ ഇതിൽ ഉൾപ്പെടും. തിരഞ്ഞെടുപ്പിനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെ നടക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാവും. സ്ഥാപനങ്ങൾ എയിംസ്, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ്, CAPF, IMS, അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് RML ഹോസ്പിറ്റൽ, ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ESIC, ICMR, കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, റൂറൽ ഹെൽത്ത് ട്രെയിനിംഗ് സെന്റർ, റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് നഴ്സിംഗ് സയൻസസ്, വർദ്ധമാൻ മഹാവീർ മെഡിക്കൽ കോളേജ് ആൻഡ് സഫ്ദർ ജംഗ് ഹോസ്പിറ്റൽ എന്നീ സ്ഥാപനങ്ങളിലാണ് അവസരം. യോഗ്യത 10-ാം ക്ലാസ്, 12-ാം ക്ലാസ്, ബിരുദം.

0: ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. തസ്തികകൾ ടെക്നിക്കൽ ഓഫീസർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, ടെക്നോളജിസ്റ്റ്, ടെക്നീഷ്യൻ, പോസ്റ്റ് ഓപ്പറേറ്റീവ് എമർജൻസി ഫാർമസിസ്റ്റ്, ജൂനിയർ സ്റ്റോർ ഓഫീസർ, സ്റ്റോർ കീപ്പർ, ജൂനിയർ എഞ്ചിനീയർ, ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ്, ലാബ് അറ്റൻഡന്റ്, ഡിസക്ഷൻ ഹാൾ അറ്റൻഡർ, ഹോസ്പിറ്റൽ അറ്റൻഡർ ഗ്രേഡ് 3, ഓഫീസ് സ്റ്റോഴ്സ് അറ്റൻഡന്റ്, ഒടി അറ്റൻഡന്റ്, കുക്ക്, ഡ്രസ്സർ, മോർച്ചറി അറ്റൻഡന്റ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പേഴ്സണൽ അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, പ്രൈവറ്റ് സെക്രട്ടറി, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലാർക്ക്, അപ്പർ ഡിവിഷൻ ക്ലാർക്ക്, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ലൈൻമാൻ, കോഡിംഗ് ക്ലാർക്ക്, മെഡിക്കൽ റെക്കോർഡ്സ് ടെക്നീഷ്യൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റന്റ്, മാനിഫോൾഡ് ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ലോണ്ടറി സൂപ്പർവൈസർ, ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, കാഷ്യർ, ജൂനിയർ അക്കൌണ്ട്സ് ഓഫീസർ, ജൂനിയർ സ്റ്റോർ ഓഫീസർ, സ്റ്റോർ കീപ്പർ, CSSD അസിസ്റ്റന്റ്, ടെക്നീഷ്യൻ, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ്, കൌൺസിലർ, വൊക്കേഷണൽ കൌൺസിലർ, ടെക്നിക്കൽ ഓഫീസർ, റേഡിയോ തെറാപ്പി ടെക്നീഷ്യൻ, ഡാർക്ക് റൂം അസിസ്റ്റന്റ്, എംബ്രിയോളജിസ്റ്റ്, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഡ്രൈവർ, മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ, ജൂനിയർ വാർഡൻ, സീനിയർ നഴ്സിംഗ് ഓഫീസർ, കെയർ ടേക്കർ, ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നീഷ്യൻ, യോഗ ഇൻസ്ട്രക്ടർ, പ്രോഗ്രാമർ, പ്ലംബർ, ഓപ്പറേറ്റർ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, മെക്കാനിക് മോഡലർ, വർക്ക്ഷോപ്പ് ടെക്നീഷ്യൻ, ലീഗൽ അസിസ്റ്റന്റ്, ജൂനിയർ കാർഡിയാക് ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, ടെലിഫോൺ ഓപ്പറേറ്റർ, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, ജനറൽ മാനേജർ, ജൂനിയർ ഫോട്ടോഗ്രാഫർ, ഫയർ ടെക്നീഷ്യൻ, സെക്യൂരിറ്റി കം ഫയർ അസിസ്റ്റന്റ്, വർക്ക്ഷോപ്പ് അസിസ്റ്റന്റ്, സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവുണ്ട്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ജനറൽ OBC വിഭാഗക്കാർക്ക് 3000 രൂപയും SC/ST/EWS വിഭാഗക്കാർക്ക് 2400 രൂപയും. ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസില്ല. അപേക്ഷാ ഫീസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴി അടയ്ക്കാം. ഓൺലൈനായി അപേക്ഷിക്കണം. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.aimsexams.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.aimsexams.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 3. തൊഴിൽ ദർശനം.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
3: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9595961 9395563219 9395561 9395561. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ.
4: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബിന്ദു ഡി.
5: വിഭക്തിയുടെ അർത്ഥത്തെ പരിഷ്കരിക്കുന്നതിന് ഉപയോഗിക്കുന്നവയാണ് ഗതികൾ. നിന്ന്, കൊണ്ട്, പറ്റി, കുറിച്ച്, ഊടെ, ഇവയാണ് മലയാളത്തിലെ ഗതിശബ്ദങ്ങൾ. മരത്തിൽ നിന്ന് വീണു എന്ന വാക്യം ചിലപ്പോഴൊക്കെ മരത്തിൽ നിന്നും വീണു എന്ന് പറയുന്നതും എഴുതുന്നതും കാണാറുണ്ട്. സംഭാഷണത്തിലും എഴുത്തിലും

0: എല്ലാം അത്തരം നിരവധി ഉദാഹരണങ്ങൾ കാണാനുണ്ട്. പക്ഷേ മരത്തിൽ നിന്ന് എന്നതാണ് ശരിയായ രൂപം. വാക്യത്തെയും വാചകത്തെയും വേർതിരിച്ചറിയുന്നതുപോലെ പ്രധാനമാണ് ഉദ്ദേശത്തെയും ഉദ്ദേശ്യത്തെയും തിരിച്ചറിയുക എന്നത്. വാച്യമായ അർത്ഥമുള്ളതാണ് വാചകം. പൂർണമായ അർത്ഥം പ്രകടിപ്പിക്കുന്ന പരസ്പരബന്ധമുള്ള പദങ്ങളുടെ കൂട്ടമാണ് വാക്യം. വാക്യത്തെ ഉദ്ദേശിച്ച് വാചകം എന്ന് പറയുന്നത് പലരുടെയും രീതിയാണ്. അതുപോലെയാണ് ഉദ്ദേശ്യത്തിനു പകരം ഉദ്ദേശം എന്ന് പറയുന്നത്. ഉദ്ദേശം എന്നാൽ ഏകദേശം എന്നാണ് അർത്ഥം. ഉദ്ദേശം 2 കിലോമീറ്റർ പോയാൽ ക്ഷേത്രത്തിലെത്താം എന്ന വാക്യം ഉദാഹരണം. ഉദ്ദേശ്യത്തിന് ലക്ഷ്യമെന്നാണ് അർത്ഥം. എന്താ നിന്റെ ഉദ്ദേശ്യം എന്ന് തന്നെ ചോദിക്കണം. പക്ഷേ എന്ന പദം സംസ്കൃതമാണ്. അത് പലരും പക്ഷേ എന്ന് ഹ്രസ്വമായാണ് എഴുതുന്നത്. പക്ഷേ എന്ന് ദീർഘമായി തന്നെ എഴുതണം. നാട്ടുമ്പുറത്തെ വർത്തമാനങ്ങളിൽ പലപ്പോഴും കേട്ടുവരുന്ന ഒരു പ്രയോഗമാണ് ജാത്യാലുള്ളത് തൂത്താൽ പോകുമോ എന്നത്. ജാത്യ എന്നതാണ് ശരിയായ രൂപം. പ്രകൃത്യ എന്നതിന് പ്രകൃത്യാൽ എന്നും ജന്മന എന്നതിന് ജന്മനാൽ എന്നും പറയുന്നത് ശരിയല്ല. പലരും തെറ്റായി പ്രയോഗിക്കുന്ന പദമാണ് വിരോധാഭാസം. ഇറച്ചിവെട്ടുകാരൻ അഹിംസയെപ്പറ്റി വാതോരാതെ പറയുന്നതിന്റെ വിരോധാഭാസത്തെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് എന്ന വാക്യത്തിലെ വിരോധാഭാസം എന്ന പ്രയോഗം ശരിയല്ല. ആഭാസം എന്ന വാക്കിന്റെ അർത്ഥം അതുണ്ടെന്ന തോന്നലെന്നാണ്. ഉദാഹരണവാക്യത്തിൽ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് വിരോധാഭാസമാണ് എന്നതിന്റെ സ്ഥാനത്ത് വൈരുദ്ധ്യമാണെന്നായാലേ പ്രയോഗം ശരിയാകൂ. കാരണം ഇറച്ചിവെട്ടുകാരൻ അഹിംസയെപ്പറ്റി പറയുന്നത് വിരോധാഭാസമല്ല, വൈരുദ്ധ്യമാണ്. പതിവ്രത എന്ന വാക്കും പതിവൃത എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പതിയെ അഥവാ ഭർത്താവിനെപ്പറ്റി വ്രതമുള്ളവളാണ് പതിവ്രത. എന്നാൽ പതിവ്രതയുടെ കാര്യം അങ്ങനല്ല, പതികളാൽ അതായത് ഭർത്താക്കന്മാരാൽ ചുറ്റപ്പെട്ടവൾ എന്നാണ് അർത്ഥം. ഭർത്താവിനെപ്പറ്റി നിഷ്ഠയുള്ള പെണ്ണിനെ പതിവ്രത എന്നതിന് പകരം പതിവ്രത എന്ന് വിളിക്കുന്നവർ ആ അർത്ഥം ഒരിക്കലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. പ്രമാദമായ കേസ് എന്ന പ്രയോഗം മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമുക്ക് പരിചിതമാണ്. കോളിളക്കമുണ്ടാക്കിയ കേസ് എന്ന അർത്ഥത്തിലാണ് പ്രമാദം എന്ന പ്രയോഗം നടത്തിയിരിക്കുന്നത്. അത് തെറ്റാണ്. പ്രമാദത്തിന്റെ അർത്ഥം തെറ്റെന്നാണ്. കാൽനട പ്രചരണ ജാഥ എന്ന് ധാരാളമായി നമ്മൾ കേൾക്കുന്ന പ്രയോഗത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ജാഥയ്ക്ക് കൃത്യമായ ഉദ്ദേശ്യമുണ്ട്. അത് അഴിമതി, തൊഴിലില്ലായ്മ, ലഹരി ഉപയോഗം, സ്ത്രീപീഡനം, അങ്ങനെ പലതിനും എതിരെയാകാം. പക്ഷേ കാൽനട പ്രചരണ ജാഥ നടത്തി എന്ന് പറയുമ്പോൾ കാൽനട പ്രചരിപ്പിക്കാൻ വേണ്ടി ജാഥ നടത്തി എന്നേ വരൂ. കാൽനട ജാഥ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഭേദമായി. പ്രചരണം എന്നാൽ പ്രചരിക്കലാണ്. പ്രചരിപ്പിക്കൽ എന്നർത്ഥം കിട്ടാൻ പ്രചാരണം എന്ന് തന്നെ പറയണം. പ്രതിനിധീകരിക്കുക എന്ന വാക്ക് ഏറെ പ്രയോഗിക്കുന്നതും പലരും തെറ്റിക്കുന്നതുമായ ഒന്നാണ്. പ്രതിനിധീകരിക്കുക എന്നാൽ പ്രതിനിധിയാക്കുക എന്നാണ്. MLA കേരള നിയമസഭയിൽ തന്റെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ പ്രതിനിധിയായിട്ട് മണ്ഡലത്തെ കേരള നിയമസഭയിലേക്ക് അയച്ചു എന്നാണ് അർത്ഥം. മണ്ഡലത്തിന്റെ പ്രതിനിധിയായി MLA കേരള നിയമസഭയിൽ എത്തിയെന്ന അർത്ഥം വരണമെങ്കിൽ പ്രതിനിധാനം ചെയ്തു എന്ന് തന്നെയാണ് വേണ്ടത്. അതായത് MLA കേരള നിയമസഭയിൽ തന്റെ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഭംഗിയായി.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ബിന്ദു ഡി.
2: പുലർവിട്ടം തുടരും. 7:35 ശേഷം പുലർവിട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിൽ കേൾക്കാം കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും. സമയം 7:54:52. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും.

0: ത്തോടു കൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഇതോടെ വർദ്ധിപ്പിക്കും. ഒരു റിപ്പോർട്ട്.
1: രാജ്യത്തുടനീളം ബി ബി ജി റാംജി നടപ്പിലാക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് വി ബി ജി റാംജി നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് ബി ബി ജി റാംജി നിയമം കൊണ്ടുവന്നത്. സമയബന്ധിതവും സുതാര്യവുമായ വേതനം ഉറപ്പാക്കാൻ ഈ നിയമം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും യോജിച്ച് നിയമം സുഗമമായി നടപ്പിലാക്കാൻ സാമ്പത്തികവും സാങ്കേതികവുമായ തയ്യാറെടുപ്പുകൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ ധാരണയിലെത്തിയതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോ കെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ എൽ പി ജി ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവന നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട എഫ് സി ആർ എ 2.0 പോർട്ടലും ഇ ഒ സി ഐ കാർഡും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. എഫ് സി ആർ എ പോർട്ടൽ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, വിദേശകാര്യ സെക്രട്ടറി, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ സേവാതീർത്ഥിൽ ആശയവിനിമയം നടത്തി. ബിസിനസ് സുഗമമാക്കുന്നതിനും ജനങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനുമായി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ, ആത്മനിർഭർ ഭാരതിന്റെ ശാക്തീകരണം തുടങ്ങിയവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുന്ന സമീപനം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തൈകാച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രിയായ ശേഷമുള്ള തൈക്കാച്ചിയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യൻ സന്ദർശനമാണിത്. നാളെ നടക്കുന്ന 16-ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു പ്രധാനമന്ത്രിമാരും പങ്കെടുക്കും. 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ 48.17 ബില്യൺ ഡോളറിന്റെ നിക്ഷേപവുമായി ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഏറ്റവും വലിയ 5-ാമത്തെ രാജ്യമാണ് ജപ്പാൻ. ധനകാര്യ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിച്ച് ഇന്ത്യ ഗ്രീസ് സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീക്ക് ധനകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അടിസ്ഥാന സൌകര്യ വികസനം, ഗതാഗത കണക്ടിവിറ്റി, സമുദ്രമേഖല, വ്യോമയാനം തുടങ്ങിയവയിൽ ഇന്ത്യ ഗ്രീസ് സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഗ്രീക്ക് ഗതാഗത മന്ത്രിയുമായും ശ്രീ ഗോയൽ ചർച്ച നടത്തി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ ഇന്ന് സഭ പാസാക്കും. വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയായിരുന്നു ഈ സമ്മേളനത്തിലെ സുപ്രധാന കാര്യപരിപാടികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകൾ തോറുമുള്ള വിവരശേഖരണത്തിന് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സെൻസസിന്റെ ഭാഗമായുള്ള ഫീൽഡ് വെരിഫിക്കേഷനാണ് ഇന്ന് മുതൽ കേരളത്തിൽ തുടക്കമാകുന്നത്. സെൽഫ് എന്യൂമറേഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ അവസാനിച്ചിരുന്നു. സെൻസസ് പോർട്ടലിലൂടെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന പ്രക്രിയയായിരുന്നു ഇത്.

0: വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് എന്യൂമറേറ്റർ പരിശോധിക്കുകയും അല്ലെങ്കിൽ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്വീഡനെതിരെ ഫ്രാൻസിന് ഉജ്ജ്വല ജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇരട്ട ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. ഇതോടെ മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് മറികടന്ന എംബാപ്പെ ലയണൽ മെസ്സിക്ക് പിന്നിലെത്തി. മെക്സിക്കോ ഇക്വഡോർ മത്സരം പുരോഗമിക്കുകയാണ്. നേരത്തെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. ന്യൂഡൽഹിയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ 198 യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിച്ചു. ഇൻഷർ ചെയ്യപ്പെട്ട വ്യക്തികൾക്കായുള്ള തൊഴിലില്ലായ്മ വേതന പദ്ധതിയായ അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന 1 കൂടി നീട്ടിയിട്ടുണ്ട്. ESICയുടെ ആരോഗ്യ പരിപാലന സംവിധാനത്തിനുള്ളിൽ ആയുഷ് സേവനങ്ങളുടെ സംയോജനം, പ്രചാരണം, ശേഷി വികസനം എന്നിവയ്ക്കായി സംയുക്ത ചട്ടക്കൂട് രൂപീകരിക്കുന്നതിന് ESICയും ആയുഷ് മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ 8 ഷിഗെല്ലയും 155 ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ, തിരുവനന്തപുരം സൌത്ത് നേമം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ പുതിയ റോഡ് ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി നിലവിലുള്ള റോഡ് ഓവർബ്രിഡ്ജ് ജൂലൈ 6 പൂർണ്ണമായി അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചു. പാപ്പനംകോട് മലയൻകീഴ് റോഡിലൂടെയുള്ള വാഹന ഗതാഗതം നേമം സ്റ്റുഡിയോ റോഡ് വഴി തിരിച്ചുവിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്ന് പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 3 സന്ദർശനത്തിനായി ജപ്പാൻ പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. 16 ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ നാളെ പങ്കെടുക്കും. 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. ധനബിൽ സഭ പാസാക്കും. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഓറഞ്ച് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസും നോർവേയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: പ്രിയശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു. ഇനി കാലം സാക്ഷി.
3: BC റോയ്, സ്വാതന്ത്ര്യ സമര സേനാനിയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ BC റോയ് എന്ന ഡോക്ടർ ബിധാൻ ചന്ദ്ര റോയ് 1882 July 1 പട്നയിൽ ജനിച്ചു. കൊൽക്കത്തയിലും ലണ്ടനിലുമായി വൈദ്യശാസ്ത്രം പഠിച്ച അദ്ദേഹം MRCP, FRCS ബിരുദങ്ങൾ നേടി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെയും സ്ഥാപകരിൽ പ്രമുഖനാണ് അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചതിനാൽ 1925 അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായും കൽക്കട്ട മേയറായും കൽക്കട്ട സർവകലാശാലയുടെ വൈസ് ചാൻസലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1948 മഹാത്മാഗാന്ധിയുടെ ഉപദേശത്തെ തുടർന്ന് അദ്ദേഹം പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. തുടർന്നുള്ള 14 വർഷക്കാലം ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. പ്രശ്നബാധിത സംസ്ഥാനമായിരുന്ന പശ്ചിമ ബംഗാളിനെ ആ സ്ഥിതിയിൽ നിന്നും മാറ്റിയെടുത്തത് അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ്. ജാവത്പൂർ TB ഹോസ്പിറ്റൽ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ചിത്തരഞ്ജൻ സേവാ സദൻ, കമല നെഹ്റു മെമ്മോറിയൽ ഹോസ്പിറ്റൽ, വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചിത്തരഞ്ജൻ ക്യാൻസർ ഹോസ്പിറ്റൽ എന്നിവ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഒരു പത്രപ്രവർത്തകൻ കൂടിയായ അദ്ദേഹം ചിത്തരഞ്ജൻ ദാസ് ആരംഭിച്ച ഫോർവേഡ്, ബംഗബാസി, ആത്മശക്തി എന്നീ ജേണലുകളിലൂടെ എഡിറ്റർ കൂടിയായിരുന്നു. 1961 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ജീവിതത്തിലുടനീളം വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം എന്നിവയ്ക്കായി സ്വയം സമർപ്പിക്കുകയും നിരവധി പ്രതിബന്ധങ്ങളെ മറികടന്ന് ഇന്ത്യക്കാരുടെ പ്രചോദനത്തിന്റെ ഉറവിടമായി മാറുകയും ചെയ്ത ഡോക്ടർ BC റോയ് 1962 July 1 തന്റെ 80-ാം വയസ്സിൽ കൊൽക്കത്തയിൽ വച്ച് അന്തരിച്ചു. രാഷ്ട്രീയം, ശാസ്ത്രം, തത്വചിന്ത, സാഹിത്യം, കല എന്നീ രംഗങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കായി 1976 BC റോയ് ദേശീയ അവാർഡ് നൽകാൻ ആരംഭിച്ചു. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം 1991 മുതൽ July 1 ഇന്ത്യയിൽ ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആചരിക്കുന്നു. ഇന്ന് കാലം സാക്ഷിയിൽ ഡോക്ടർ BC റോയിയുടെ ശബ്ദം കേൾക്കാം.
4: ദി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO സെൻഡ് എ ടീം ആൻഡ് ദേ കെയിം ഇൻ 1959 ആൻഡ് സബ്മിറ്റഡ് എ റിപ്പോർട്ട് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് 1959. ദി ടു ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വിച്ച് ഐ വാണ്ട് ടു പ്ലേസ് ബിഫോർ യു ഓൾ, വൺ വാസ് ദേ സെയ്ഡ് ദാറ്റ് യു കാനോട്ട് തിങ്ക് ഇൻ ടേംസ് ഓഫ് ദി സിറ്റി ഓഫ് കൽക്കട്ട അലോൺ, its daily, its water supply, without at the same time considering the position with regard to the various municipalities which are crowded on either side of the river Hooghly, which we call the riparian municipalities. Because they said that all these 33 municipalities, starting from Basbedia on this side and from Atharpara on the other side, to Medved and Ramanhava. They say that all these municipalities receive their water from the same river, namely in Hooghly. And secondly, that the drainage outfall is really a problem, not merely of Calcutta, but of all these municipalities. And therefore they try to have a scheme for these what they call the greater Calcutta area. I think there is a map there, there is a plan there which you will see.
5: Yes.
4: And they suggested to first that you should provide for water supply for all these municipalities at the same time, and while you are giving the water supply, it is essential that you also provide for drainage and provide for sewerage.
3: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ BC റോയിയുടെ ശബ്ദം.

0: മനോയാനം. നീന്തൽ വെറുമൊരു കായികാഭ്യാസം മാത്രമല്ല, മറിച്ച് തലച്ചോറിന്റെ ആരോഗ്യത്തെയും നാഡീവ്യൂഹത്തെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ബ്രെയിൻ ബൂസ്റ്റർ കൂടിയാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നു. ശരീരത്തിലെ പേശികൾക്ക് മാത്രമല്ല തലച്ചോറിലെ കോശങ്ങൾക്കും നീന്തൽ നൽകുന്ന ഗുണങ്ങൾ അത്ഭുതകരമാണ്. മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളത്തിനടിയിൽ നടത്തുന്ന ഈ പ്രവർത്തനം മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. നാം വെള്ളത്തിൽ കഴുത്തറ്റം ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം ഏകദേശം 14% വരെ വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് തലച്ചോറിലെ കോശങ്ങളിലേക്ക് കൂടുതൽ ഓക്സിജനും ഗ്ലൂക്കോസും എത്തിക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഏകാഗ്രതയും ഗ്രഹണശക്തിയും മെച്ചപ്പെടുന്നു. നീന്തൽ വഴി തലച്ചോറിൽ BDNF, അതായത് ബ്രെയിൻ ഡെറിവേർഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്ന പ്രോട്ടീന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് പുതിയ നാഡീകോശങ്ങൾ വളരാനും നിലവിലുള്ളവ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാനും സഹായിക്കുന്നു. ഇതുവഴി ഓർമ്മശക്തി വർദ്ധിക്കുകയും പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന മറവി രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നീന്തൽ ശരീരത്തിന് നൽകുന്ന മിതമായ തളർച്ച ആഴത്തിലുള്ള ഉറക്കത്തിന് സഹായിക്കുന്നു. ഉറക്കത്തിനിടയിലാണ് തലച്ചോറ് പകൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്നത്. മികച്ച ഉറക്കം ലഭിക്കുന്നത് വഴി വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും അടുത്ത ദിവസം കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനും സാധിക്കുന്നു. കുട്ടിക്കാലത്തെ നീന്തൽ ശീലം അവരുടെ ഭാഷാപരമായ കഴിവുകളും മോട്ടോർ സ്കില്ലുകളും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ADHD ഉള്ള പലരിലും സെൻസറി ഓവർലോഡ്, അതായത് അമിതമായ ശബ്ദമോ വെളിച്ചമോ മൂലമുണ്ടാകുന്ന അസ്വസ്ഥത കാണാറുണ്ട്. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ പുറം ലോകത്തെ ശബ്ദങ്ങൾ കുറയുകയും വെള്ളം ശരീരത്തിൽ നൽകുന്ന തുല്യമായ മർദ്ദം നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇത് ഒരു സെൻസറി ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്നു. ADHDയുടെ പ്രധാന ലക്ഷണമായ അമിത ചടുലത പോസിറ്റീവായി പുറന്തള്ളാൻ നീന്തൽ സഹായിക്കുന്നു. ശരീരത്തിലെ എല്ലാ പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഉള്ളിലെ അധിക ഊർജം ആരോഗ്യകരമായ രീതിയിൽ ചെലവഴിക്കാൻ നീന്തലിലൂടെ സാധിക്കും. ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നീന്തൽ എന്നത് ശ്വസനവും കൈകാലുകളുടെ ചലനവും കൃത്യമായ താളത്തിൽ കോർത്തിണക്കേണ്ട ഒന്നാണ്. ഒരു ലാപ്പ് പൂർത്തിയാക്കാൻ വലിയ തോതിലുള്ള ഏകാഗ്രത ആവശ്യമാണ്. ഈ പരിശീലനം തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകളെ ഉത്തേജിപ്പിക്കുകയും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലുള്ള ടീം ഗെയിമുകളിൽ മറ്റുള്ളവരുമായി നിരന്തരം ആശയവിനിമയം നടത്തേണ്ടി വരുന്നത് ADHD ഉള്ളവർക്ക്, അതായത് ഹൈപ്പർ ആക്റ്റീവായവർക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാക്കാം. എന്നാൽ നീന്തൽ ഒരു വ്യക്തിഗത കായിക വിനോദമാണ്. സ്വന്തം വേഗതയിൽ മെച്ചപ്പെടാൻ ഇത് അവസരം നൽകുന്നു. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ADHD ചികിത്സയിൽ മരുന്നുകളിലൂടെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഡോപ്പമിൻ, നോർ എപ്പിനെഫ്രിൻ എന്നീ രാസവസ്തുക്കൾ നീന്തലിലൂടെ സ്വാഭാവികമായി തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മരുന്നുകളുടെ ഫലം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനോ സഹായിക്കും. ആഴ്ചയിൽ 2-3 തവണ നീന്തുന്നത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും മാത്രമല്ല തലച്ചോറിനെയും യൗവനത്തോടെ നിലനിർത്തും എന്നതിൽ സംശയമില്ല. ഇതൊരു വ്യായാമത്തെക്കാൾ ഉപരിയായി ഒരു മികച്ച മനഃശാസ്ത്രപരമായ ചികിത്സാരീതി കൂടിയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്.

0: ഗ്രാമകേരളം
1: സ്നേഹാന്വേഷണങ്ങളോടെ കത്തു ചുരുക്കുന്നു.
2: പോസ്റ്റ്.
3: ഒരു കാലത്ത് ഗ്രാമത്തിന്റെ ഒറ്റയടിപ്പാതയിലൂടെ മണികിലുക്കി ഓടിവരുന്ന അഞ്ചൽ സിപായിയെ കാത്ത് വഴിക്കണ്ണുമായിരുന്ന ഒരു തലമുറ കാലം മാറി പോസ്റ്റ്മാന്റെ സൈക്കിൾ മണിയൊച്ചയ്ക്ക് കാതോർത്തു. കണ്ണീരിന്റെ നനവും വിരഹത്തിന്റെ താപവും ഉൾച്ചേർന്ന യുവദമ്പതിമാരുടെ ചോദനകളാവാം, പ്രണയവിവശരായ കമിതാക്കളുടെ ശൃംഗാരലേഖനമാവാം, രാജ്യാതിർത്തി കാക്കുന്ന ധീരസൈനികൻ അച്ഛനമ്മമാർക്ക് നൽകുന്ന സ്നേഹാക്ഷരങ്ങളാകാം, അതുമല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ആത്മനൊമ്പരമാവാം. ലക്കോട്ടിൽ നിന്ന് അവയൊക്കെ ജീവൻ വച്ചുയരുമ്പോൾ പലരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൂവണിയാം, വാടിക്കൊഴിയാം. പ്രാചീനകാലം മുതൽ തന്നെ മനുഷ്യൻ അകലങ്ങളിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന പതിവുണ്ടായിരുന്നു. ഒരു വർഷക്കാലം ഭാര്യയെ വിട്ടുപിരിഞ്ഞ് വിരഹദുഃഖം അനുഭവിച്ച യക്ഷൻ തന്റെ വർത്തമാനം അറിയിക്കാൻ ഭാര്യയുടെ അടുക്കലേക്ക് ഒരു മേഘത്തെ പറഞ്ഞയച്ചു എന്നാണ് കാളിദാസന്റെ മേഘസന്ദേശത്തിലെ പ്രതിപാദ്യം. പിന്നെ പക്ഷികളും മൃഗങ്ങളും സന്ദേശവാഹകരായി മാറിയതും നമ്മൾ കണ്ടു വിവിധ കാവ്യങ്ങളിൽ. വിപ്രലംഭവും വിരഹവുമൊക്കെ പ്രകടിപ്പിക്കാൻ ആത്മാവ് തുളുമ്പി നിൽക്കുന്ന കത്തുകളിലൂടെ അല്ലാതെ എങ്ങനെ കഴിയും? സൈബർ കഫേകളിൽ തപസ്സിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഇന്നത്തെ യുവമാനസങ്ങൾക്ക് കൈയെഴുത്തിലൂടെ കൈവരുന്ന സൗഹൃദങ്ങളിലെ വികാരദാർഢ്യം മനസ്സിലാവുമോ? ക്യാമ്പസ് പ്രണയത്തിന്റെ കാര്യത്തിലും അവിടെയും പ്രധാന ഇണക്കുകണ്ണിയാവുന്നത് കത്തുകൾ തന്നെയായിരുന്നു. നാട്ടിലെ ഒറ്റയടിപ്പാതകളും കുളിക്കടവും അമ്പലമുറ്റവും എന്നിങ്ങനെ ആളൊഴിഞ്ഞു കിട്ടുന്ന ഏതൊരു സ്ഥലവും സമയവും കത്തുകൾ കൈമാറാൻ കാമുകി കാമുകന്മാർ തെരഞ്ഞെടുത്തിരുന്നു. അന്നേരത്തെ ചങ്കിടിപ്പിന്റെ ആവേഗം അനുഭവസ്ഥർക്കേ അറിഞ്ഞുകൂടൂ. ഇന്റർനെറ്റും ഇമെയിലും തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകളാൽ സന്ദേശവിനിമയം ഇന്ന് നൈമിഷിക പ്രക്രിയയായി മാറിക്കഴിഞ്ഞു. ഇതൊക്കെ വരും മുമ്പ് അയച്ച കത്ത് മേൽവിലാസക്കാരന് കിട്ടാനും അതിനുള്ള മറുപടി കിട്ടാനും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ തന്നെ എടുക്കുമായിരുന്നു. അക്കാലയളവിലെ കാത്തിരിപ്പും പ്രതീക്ഷയും തരുന്ന സുഖദുഃഖ സമ്മിശ്രമായ മാനസികാവസ്ഥ പറഞ്ഞു എഴുതിയോ അറിയിക്കുക അസാധ്യം. അക്ഷരാഭ്യാസമില്ലാത്ത പാവങ്ങൾക്കും കത്ത് വരുമായിരുന്നു. അത് വിലാസക്കാരനെ ഏൽപ്പിച്ചതുകൊണ്ട് കഴിഞ്ഞില്ല അഞ്ചൽ ശിപായിയുടെ ദൗത്യം. ഉള്ളടക്കം വായിച്ചു കേൾപ്പിക്കുക എന്ന ജോലിയും കൂടി ചെയ്താലേ അയാളുടെ ഡ്യൂട്ടി പൂർണ്ണമാവുകയുള്ളൂ. പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, സ്നേഹം നിറഞ്ഞ് തുടങ്ങി തരം പോലെയുള്ള സംബോധനകളിൽ ആരംഭിച്ച് അവിടത്തെ പോലെ ഇവിടെയും സുഖം എന്നിങ്ങനെയുള്ള വരികളിലൂടെ നീങ്ങി കത്തു ചുരുക്കുന്നു. അവിടത്തെ പോലെ ഇവിടെയും, ഇവിടത്തെ പോലെ അവിടെയും സുഖമാണെങ്കിൽ പിന്നെ ആർക്കാണ് ദുഃഖം? കത്തുകൊണ്ടുവരുന്ന പോസ്റ്റുമാനു എന്നൊരു തമാശ ചോദ്യം മുമ്പുണ്ടായിരുന്നു നാട്ടിൻപുറങ്ങളിൽ. സ്നേഹിതനോ ബന്ധുവോ കാലങ്ങൾക്കു മുൻപേ അയച്ചു കിട്ടിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുന്നവരുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ഓർമ്മകളുടെ ആൽബത്തിൽ ഇത്തരത്തിലൊരു സന്ദർഭം കാണാം. ഏതാണ്ട് 45 വർഷം മുൻപ് അദ്ദേഹം സുഹൃത്തിനയച്ച അഞ്ചൽ കാർഡ് ആ കൂട്ടുകാരൻ മലയാറ്റൂരിന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ കത്തിനൊപ്പം തിരികെ കൊടുക്കുകയാണ്. പഴയ കത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഉള്ളിൽ ഊറിക്കൂടുന്നത് പൊയ്പോയ കാലത്തിന്റെ നനുത്ത സ്മരണകളാണ്. അക്ഷരവടിവിൽ മഷി കടലാസിൽ നിന്ന് നാം വീണ്ടും വീണ്ടും നെഞ്ചേറ്റിലാളിക്കുന്നത് ഇങ്ങിനി വരാതെ പോയ കാലവും വാഴ്വും നാടുമൊക്കെയാണ്. പഴയ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് ഇരട്ടവാലൻ തിന്നു തുടങ്ങിയ ഇളം നീല നിറത്തിൽ നിശ്ചിത ആകൃതിയിലുള്ള കടലാസ് വായിച്ചു മുഴുവനാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു വീണ് അക്ഷരങ്ങൾ കുതിർന്നേക്കാം. നിറം മങ്ങുന്ന സൗഹൃദങ്ങൾ വീണ്ടും തളിർക്കാൻ വാക്കുകളിൽ നിന്ന് വാക്കുകളിലേക്ക് കൈവിരലുകളും പേനയും നീങ്ങട്ടെ എന്നാശംസിച്ചുകൊണ്ട്, ഇവിടത്തെ പോലെ അവിടെയും സുഖം എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹാന്വേഷണങ്ങളോടെ കത്തു ചുരുക്കുന്നു.
1: സ്നേഹാന്വേഷണങ്ങളോടെ കത്തു ചുരുക്കുന്നു. രചന രാജ്മോഹൻ കൂവളശ്ശേരി. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
4: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
4: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
4: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
5: ഇനി നമുക്ക് ചുറ്റും ടിക്കറ്റില്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് ഈടാക്കുന്ന കുറഞ്ഞ പിഴ 250 രൂപയായിരുന്നത് ഇന്നു മുതൽ 500 രൂപയാക്കി. പരമാവധി ശിക്ഷ 6 മാസം തടവോ 1000 രൂപ പിഴയോ ആണ്. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകളിൽ ഇന്നു മുതൽ വർധന. പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് 1500 രൂപയിൽ നിന്ന് 2500 രൂപയാകും. തൽക്കാല അപേക്ഷയ്ക്കുള്ള നിരക്ക് 3500 രൂപയിൽ നിന്ന് 5000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇമെയിൽ ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൌജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. mആധാർ ആപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാവുക. കെടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന വഴുതക്കാട് ഗവൺമെന്റ് ഗേൾസ് HSSൽ ജൂലൈ 2, 4, 6 തീയതികളിൽ നടക്കും. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസസ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ഈ മാസം 10ാം തീയതി വരെ സമർപ്പിക്കാം. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ 2026 ജൂലൈ 8 വരെ ഒടുക്കാവുന്നതാണ്. ജനറൽ, SC, BC എന്നീ വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 400 രൂപയുമാണ്. പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന്റെ +2 ഹയർ സെക്കൻഡറി പരീക്ഷയിലോ തത്തുല്യമെന്ന് അംഗീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും പരീക്ഷയിലോ 2ാം വർഷത്തിൽ അപേക്ഷാർത്ഥിക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിൽ LBS ഡയറക്ടർ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് അപേക്ഷാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ 0471-25-60-361-362-363-364 എന്നീ ഫോൺ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഫോൺ നമ്പർ വീണ്ടും പറയാം. കൂടുതൽ വിവരങ്ങൾക്ക് 0471-25-60-361-362-363-364. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി ഒരു ചലച്ചിത്ര ഗാനമാണ്. ഇതും ഒരു ജീവിതം എന്ന പടത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് R. സോമശേഖരൻ സംഗീതം നൽകിയത്.

0: ശാസ്ത്ര വിഷയങ്ങൾക്ക് ആകാശവാണിയുടെ പ്രത്യേക പരിപാടി ശാസ്ത്രലോകം.
1: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
2: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സ.
0: സമയം 7 മണി കഴിഞ്ഞ 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
3: നമസ്കാർ, ആകാശവാണി സെ സമാചാർ പ്രഭാത് കെ സാത്ത് മേ മുനീഷ് ശർമ്മ.

0: in Texas, USA, to advance to the round of 16. Antonio Nusa scored in the 39th minute to give Norway the lead, but Ivory Coast's Amad Diallo equalized in the 74th minute. However, Erling Haaland 86th-minute goal secured Norway's spot in the round of 16. Norway will now face Brazil in the round of 16 on Sunday night. India's men's cricket team will begin their five-match 2020 national series against hosts England today. The opening match will be played at the Riverside Ground in Chesley Street starting at 10 p.m. Indian time. And now, for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Sunil. In their first conversation after Iran-US MOU, Iran's President Pezeshkian briefs Prime Minister Modi on developments in West Asia and the way forward, reports the Indian Express. The Hindu quotes a Union Finance Ministry report that reveals that Gulf remittances rose in April despite West Asia crisis. The lead story in Hindustan Times is what the newspaper calls a grim forecast by India Meteorological Department, predicting that July is likely to be drier and hotter than normal across India. The special intensive revision of electoral rolls kicks off in Delhi, Jharkhand, Meghalaya, Maharashtra and Karnataka, reports the Asian Age. Niti Aayog has proposed a sweeping overhaul of India's tourism regulations as part of its latest report, Unlocking Growth in Tourism and Hospitality Sector, reports the Pioneer. In its editorial piece titled Safer Chats, the Tribune argues that WhatsApp's introduction of usernames is a long overdue privacy reform because it lets users communicate without exposing their phone numbers. And finally, work has begun on war footing on India's wrist petroglyph conservation park at Sindhu Ghat in Leh with the relocation of centuries-old rock carvings, writes the Statesman. And with that, it's back to you, Sunil.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Vikasit Bharat Ji Ramji scheme comes into force across the country today, replacing existing MG Narega. Prime Minister Narendra Modi speaks to Iranian President, stressed need for continued efforts to secure lasting peace in West Asia and safeguarding freedom of navigation and commerce. Japanese Prime Minister Sanae Takaichi to arrive in New Delhi this evening on a three-day visit to India. France beats Sweden 3-0 to enter round of 16 at FIFA World Cup football. And India's men's cricket team to begin their five-match 2020 international series against hosts England today. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഒരു ലക്ഷ്യവും വെച്ചല്ല രാമൻ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നത്. അയാൾക്ക് സ്വൈരത്തോടെ ഇരുന്ന് കുറച്ച് ആലോചിക്കണം, ഒരു പോം വഴി കണ്ടെത്തണം. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അയാൾ നേരെ സ്കൂളിലേക്കാണ് നടന്നത്. ആരുമില്ല, കുറെ ഒഴിഞ്ഞ ബെഞ്ചുകളും പൊളിഞ്ഞ കസേരകളും മാത്രമേ ഉള്ളൂ. അതൊരു ഷെഡാണ്. മറയാൻ പോകുന്ന സൂര്യൻ വാരിപ്പഴുതുകളിലൂടെ എത്തി നോക്കുന്നുണ്ട്. മാസ്റ്റർ ചുമരിഞ്ചാരി ഒരു ബെഞ്ചിലിരുന്നു. ജീവിതമാകെ ഒന്ന് കണ്ണോടിച്ചു. സുഖങ്ങളും ദുഃഖങ്ങളും തട്ടിക്കിഴിച്ച് ആകെ ഇട്ടു നോക്കി. ഒരിക്കലും ശരിപ്പെടാത്ത കണക്കാണെന്ന് മനസ്സിലായി. ജീവിതത്തെ ആകെ ഇടുമ്പോൾ കണക്കുശാസ്ത്രം മന്ദനായി നിൽക്കുന്നു. അയാളുടെ മനസ്സ് ബാല്യകാല സ്മരണകളിൽ തത്തിപ്പാറി. അത് കുഞ്ചുകുട്ടിയുടെ ചുറ്റുമായി പറന്നു, പിന്നെ അവളുടെ മരണത്തിനു ചുറ്റും. വിശ്വനാഥനെ വലയം വെച്ചു, ഒടുവിൽ മാധവിയമ്മയുടെ അടുത്ത്. അങ്ങനെ വീട്ടുകാര്യത്തിലും ചെന്നു ചേർന്നു. നമ്പിടിയും വേലുമാനും യോജിച്ചെതിർത്താൽ പ്രദേശത്ത് ഒരു ഇരിക്കപ്പുര കിട്ടുക എളുപ്പമല്ല. ആപത്തു വലിച്ച് തലയിൽ വയ്ക്കാൻ ആരും ധൈര്യപ്പെടുകയില്ല. എന്നാലും എന്തെങ്കിലും ചെയ്യാതെ പറ്റുമോ? അല്ലെങ്കിൽ മാധവി പറഞ്ഞതുപോലെ വേലുമ്മാനെ പോയി കണ്ടാലോ? കൂട്ടവും കുറിയും വേണ്ട. ആ കാരണവരോട് ഒന്ന് മാപ്പ് ചോദിച്ചാൽ എന്താണ് ഒരു മാനക്കേട്? ഇല്ലേ, മാനക്കേടില്ലേ? അകത്ത് നിന്നൊരു ശബ്ദം വരുണ്ടു. വേലുമ്മാന്റെ ജീവചരിത്രമാകെ മനസ്സിലൂടെ കടന്നുപോവുകയാണ്. ഛേ, അതിലും ഭേദം ഊരുതണ്ടുകയാണ്. മാസ്റ്റർ പിറുപിറുത്തു. പിന്നെ വഴിയെന്ത്? തല കുടഞ്ഞാലോചിച്ചു.

0: ഒടുവിൽ ഒരു യുക്തി തോന്നി. അയാൾ ട്യൂഷനെടുത്തിരുന്ന ഒരു കുട്ടിയുടെ പിതാവിന് ഒരു കൊച്ചു വീടുണ്ട്. ആ പുരയിടം ജന്മമാണ്. നമ്പിടിയെ പേടിക്കേണ്ടതില്ല. പക്ഷേ കിട്ടിയേക്കും. അത് ശരിപ്പെടുത്തും. ഉത്സാഹത്തോടെ മാസ്റ്റർ എഴുന്നേറ്റ് നടന്നു. അർദ്ധചന്ദ്രാകൃതിയിലുള്ള കഷണ്ടിയും തടവിക്കൊണ്ടിരുന്ന ആ മാന്യൻ ചോദിച്ചു,
1: ആർക്കാ വീട്?
0: എനിക്ക് തന്നെ.
1: ഇപ്പോ താമസിക്കുന്നതോ?
0: ഒഴിഞ്ഞു കൊടുക്കണം.
1: ശരി, മാസ്റ്റർക്ക് അവിടെ താമസിക്കാം. വാടകയൊന്നും തരികയും വേണ്ട. പുകയും ആൾപെരുമാറ്റവും ഉണ്ടായാൽ തന്നെ ആ തെങ്ങുകളൊന്ന് തെളിയും. ഒരു കാര്യം, വെണ്ണീറൊക്കെ തെങ്ങിൻ കടക്കലിടണം.
0: ആവാം.
1: ശരി.
0: മാസ്റ്റർ ആഹ്ലാദഭരിതനായി തിരിച്ചു പോന്നു. മാധവിയമ്മയോട് പറഞ്ഞു,
1: ഇപ്പോഴോ?
0: എന്തേ? എല്ലാവരും നിന്റെ അമ്മാമനെപ്പോലെ ദുഷ്ടന്മാരല്ല.
1: എനിക്കൊരു വീട് കിട്ടി.
0: ഒരാഴ്ചയ്ക്കുള്ളിൽ അങ്ങോട്ട് മാറാം.
1: പിന്നെ ഒന്ന് ധരിച്ചോ,
0: നിന്റെ അമ്മാമൻ മാത്രമല്ല ആണ്. ആ സാധു സ്ത്രീ അത് സമ്മതിച്ചു. സ്നേഹമസൃണമായി ഭർത്താവിനെ നോക്കി. അന്നയാൾ സുഖമായി കിടന്നുറങ്ങി. പക്ഷേ ആ സുഖം നീണ്ടുനിന്നില്ല. മൂന്നാം ദിവസം വീട്ടുടമസ്ഥൻ മാസ്റ്ററെ വിളിച്ചു പറഞ്ഞു,
1: മാസ്റ്റർക്ക് ഹലോഗ്യം തോന്നരുത്. വീട് തരാൻ നിവൃത്തിയില്ല. അത് പൊളിച്ചുപണി ചെയ്യിക്കാനുള്ള ഏർപ്പാടൊക്കെ കുട്ടികളുടെ അമ്മ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറയാതിരുന്നാൽ മാസ്റ്റർ ബുദ്ധിമുട്ടൂലോ.
0: മാസ്റ്റർ ആകെ തളർന്നുപോയി. അയാൾ വീടുമാറ്റത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ആ മനുഷ്യൻ കരഞ്ഞില്ല. ഒന്നും പറയാതെ തിരിച്ചു പോന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരം, ഒരേ ആശയം ആവാഹിച്ച ഗാനങ്ങൾ. ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും ചേർന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒരടിസ്ഥാനം. ഡോക്ടേഴ്സ് ദിനമായ ഇന്ന് ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും പരാമർശിക്കപ്പെടുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് യേശുദാസ് പൂവച്ചൽ ഖാദറിൻ്റെ രചന, ജോൺസന്റെ സംഗീതം, ചിത്രം സന്ദർഭം.

0: കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്, നേരം പോയാൽ പിന്നെ ആപത്താണ്.
1: Don't touch me.
0: ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ.

0: എന്തടി ഡോക്ടർ സാറേ?
1: അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ പിടിവാദത്തിൻ്റെതോ?
2: ഒന്നും ചുമ്മാ ഇരിക്കും മനുഷ്യ.
1: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ.

പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി, കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി.

0: ആലോചിക്കട്ടെ, മരുമോ നോക്കാം.
1: ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ. ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ.

0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9459594321, മറ്റൊരു നമ്പർ 9459655621, ഒരു നമ്പർ കൂടി 9459569621. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:30 മുതൽ 12 മണിവരെ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: 71 വർഷങ്ങൾ
5: തലമുറകൾ പിന്നിട്ട യാത്ര,
4: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
4: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
5: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
0: സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയതാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. ചിത്രം അഗ്നിമൃഗം.

0: ഡോക്ടറും രോഗവും മരുന്നും ചികിത്സയും പരാമർശിക്കപ്പെടുന്ന ചില ഗാനങ്ങളാണ് ഇന്നത്തെ സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35. ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
2: ഉറക്കം നമ്മുടെ ശരീരത്തിന് നവ ഊർജം പ്രദാനം ചെയ്യുന്നു. രാത്രി നാം വിശ്രമിക്കുമ്പോൾ പകൽ മുഴുവൻ അധ്വാനിച്ചത് മൂലമുണ്ടാകുന്ന ശരീരത്തിന്റെ പ്രയാസങ്ങളെയും അസ്വസ്ഥതകളെയും ഇല്ലാതാക്കി ഒരു റിപ്പയറിംഗ് മെക്കാനിസമാണ് ഉറക്കം. മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ഉറക്കത്തിന് സഹായിക്കുന്നത്. ഇതിനെ ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്നും പറയാം. നമ്മുടെ ശരീരത്തിന്റെ ജൈവ ഘടികാരമാണിത്. എന്നാൽ ഇന്ന് മനസ്സിന്റെ സംഘർഷം കൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളുടെ സമനില തെറ്റുകയും അന്തസ്രാവ്യ ഗ്രന്ഥികളുടെയും നാഡീവ്യവസ്ഥയുടെയും താളം തെറ്റി ക്രമേണ ഉറക്കം നഷ്ടപ്പെടുന്ന രോഗാവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ ആദി ശരീരത്തിന്റെ വ്യാധിയായി മാറുന്നു. സമ്മർദ്ദ അന്തരീക്ഷത്തിൽ പ്രാണവായുക്കളുടെ ഗതി സമതുലിതമല്ലാതായി മാറുന്നു. രക്തപ്രവാഹം ക്രമരഹിതമാകുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളുടെ താളം തെറ്റുന്നു. ദഹനം ശരിയായ വണ്ണം നടക്കാതെ മാലിന്യങ്ങൾ ശരീരത്തിൽ തങ്ങി ദുഷിച്ച് പരിണമിച്ച് രോഗങ്ങളായി മാറുന്നു. ഇങ്ങനെ ആദി വ്യാധിയായി മാറ്റപ്പെടുന്നു. ആദി ഇല്ലാതായാൽ എല്ലാം അതിന്റെ ക്രമത്തിൽ തന്നെ നടക്കുന്നു. രോഗാവസ്ഥ ഇല്ലാതാവുന്നു. ഇനി നമുക്ക് ഉറക്കമില്ലായ്മയുടെ കാരണത്തിലേക്ക് കടക്കാം. മാനസിക ഘടകങ്ങൾ, ഡിപ്രഷൻ, ആശങ്ക, ജീവിതശൈലി, രാത്രി ഭക്ഷണ രീതികൾ, ഇതെല്ലാം തന്നെ ഉറക്കമില്ലായ്മയുടെ കാരണങ്ങളാണ്. ശാരീരികമായ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, മരുന്നുകളുടെ അമിത ഉപയോഗം, പ്രായം, നൈറ്റ് ഡ്യൂട്ടി, ആഹാര രീതികളെല്ലാം ഉറക്കമില്ലായ്മയുടെ പ്രധാന കാരണങ്ങളാണ്. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുന്നുണ്ട്. ഉറക്കമില്ലായ്മ എന്ന വിഷയത്തെ ഗൗരവമായി സമീപിച്ചാൽ യോഗ എന്ന ഏറ്റവും ഫലപ്രദമായ സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ സഹായിക്കുന്നു. ഉറക്കത്തിന് സഹായകരമായ യോഗാസനങ്ങൾ: ഒന്ന്, ബാലാസനം. കാലുകൾ നീട്ടിയിരിക്കുക. ഓരോ കാലും പുറകോട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വരിക. കൈ പുറകിലേക്ക് മലർത്തി തല താഴ്ത്തി ശ്വാസം വിട്ടുകൊണ്ട് തല മുട്ടിലേക്ക് അടുപ്പിക്കുക. നെറ്റി കാൽമുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞു കിടക്കുന്ന മനോഭാവത്തിലും ഘടനയിലും ഈ നില തുടരുക. അടുത്തത് ശവാസനം. ശവാസനം ശവോത് പൂയന്തു ചിത്ത വിശ്രമഹരം ഹഠയോഗ പ്രദീപിക. ശവം കിടക്കുന്നത് പോലെ പരിപൂർണ വിശ്രമാവസ്ഥ മനസ്സിൻ്റെയും ശരീരത്തിനും ഗുണകരമാകുന്നു. ശരീരത്തെ നിഷ്ക്രിയമാക്കി മനസ്സിനെ നിശ്ചലമാക്കുന്ന പ്രക്രിയയാണ് ശവാസനം. സ്വസ്ഥവും സുഖകരവുമായ സ്ഥലം തിരഞ്ഞെടുക്കുക. മലർന്നു കിടക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശരീരം അയച്ചിടുക, ശ്വാസം ക്രമേണ മന്ദഗതിയിലേക്കാക്കുക. കൈകാലുകൾ ഉൾപ്പെടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെയും അയച്ചുകൊണ്ടുവരിക. വീണ്ടും വീണ്ടും ശരീരത്തിനെ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസഗതിയിൽ കേന്ദ്രീകരിക്കുക. ശ്വാസം സ്വാഭാവികമായി ഒരു കാറ്റിന്റെ ഒഴുക്ക് പോലെ നടക്കട്ടെ. ശ്വാസത്തിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്ന അനുഭവം ഉണ്ടാകുന്നു. തുടക്കത്തിൽ അറിയാതെ ഉറങ്ങിപ്പോവും. ക്രമേണ ശരീരം നിഷ്ക്രിയമാവുമ്പോൾ പൂർണ്ണമായ വിശ്രമത്തിന്റെ പ്രസന്നതയും ഫലവും അനുഭവപ്പെടും. ഇങ്ങനെ 5-10 മിനിറ്റ് വരെ കിടക്കാം. പ്രാണായാമവും ധ്യാനവും ഉറക്കമില്ലായ്മ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു.
1: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്രഗാനങ്ങൾ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, വിജയേശുദാസും മഞ്ചരിയും പാടിയ ഗാനം, ചിത്രം പൊന്മുടിപ്പുഴയോരത്ത്.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ,
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ഇനി KJ ജോയിയുടെ സംഗീതത്തിൽ KJ യേശുദാസ് പാടിയത്, രചന അൻവർ സുബൈർ, ചിത്രം ലജ്ജാവതി.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി അക്ഷരച്ചപ്പ് പരിപാടിയിലൂടെ തുടർന്ന് കേൾക്കാം 9 മണിക്ക്.
1: എഴുപത്തിയൊന്ന് വർഷങ്ങൾ
2: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
2: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
2: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഇന്ന് രാത്രി 9:30 സംഗീത പരിപാടി ആർ സുബ്ബലക്ഷ്മി അമ്മാളിൻ്റെ വീണക്കച്ചേരി, ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേഷ് ഗെഞ്ചിറ. ഇന്ന് രാത്രി 9 മണിക്ക് സംഗീത പരിപാടി.

0: ആകാശവാണി.
1: അക്ഷരച്ചെപ്പ്, ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അക്ഷരച്ചെപ്പ് നമുക്ക് ആരംഭിക്കാം അല്ലേ?
1: അതെ.
0: അക്ഷരച്ചെപ്പ് തുടങ്ങുന്നത് കളങ്ങൾ വരച്ചുകൊണ്ടാണല്ലോ. റെഡിയായിരിക്കുകയാവും നമ്മുടെ ശ്രോതാക്കൾ. അപ്പോൾ നിരാശരാക്കണ്ട, അക്ഷരച്ചെപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്കുകളും ആ വാക്കുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാട്ടുകളും കേട്ട് കളങ്ങൾ പൂരിപ്പിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾ റെഡിയല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങുന്നു അക്ഷരച്ചെപ്പിന്റെ പുതിയൊരു അധ്യായം. എല്ലാ തവണയും പറയും പോലെ തന്നെയാണ്,
1: ഇടത്തുനിന്നും വലത്തോട്ട്.
0: അതെ, ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. 2, 3, 4, 5 എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾക്കായി ശ്രോതാക്കൾ ചെവിയോർത്തിരിക്കുകയാവും. സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം: വിവാഹം കഴിക്കുക, കല്യാണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നിങ്ങനെയൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം: വിവാഹം കഴിക്കുക, കല്യാണം കഴിക്കുക, മാംഗല്യം കഴിക്കുക, പരിണയം ചെയ്യുക എന്നൊക്കെയാണ്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കും അല്ലേ?
1: അതെ, പാട്ട് കേൾക്കണം.
0: പാട്ട് കേൾക്കുക. പാട്ടിനുള്ളിൽ ഈ വാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്.
1: കണ്ടുപിടിച്ച് എഴുതിക്കോളൂ.

0: ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് അടുത്ത ഭാഗത്തും പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു വാക്ക്.
1: ഒരിക്കൽ കൂടി പറയാം, ഇടത്തു നിന്നും വലത്തോട്ട് 6, 7, 8, 9, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം എന്നീ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ഉറക്കമില്ലാത്തത് അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്നാണ്. 2 സംസ്കൃത പദങ്ങൾ ചേർന്നാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ അനിദ്ര, നിർനിദ്രം തുടങ്ങിയ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ശ്രോതാക്കൾ ഉറക്കമിളച്ചിരുന്ന് പാട്ട് കേൾക്കണം അല്ലേ?
1: ഈ വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ
0: കണ്ടുപിടിച്ചുകൊള്ളൂ, എഴുതിക്കൊള്ളൂ.

0: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. അത് 21, 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 5 അക്ഷരമുള്ള വാക്ക്.
1: ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തത്. ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24, 25 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കാണ്. കേൾക്കുമ്പോൾ വളരെ ദീർഘമായിട്ട് തോന്നുന്നുണ്ടല്ലേ, വളരെ വലിയൊരു വാക്കാണ് എന്ന് തോന്നും. പക്ഷെ 5 അക്ഷരമേ ഉള്ളൂ കേട്ടോ. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയ സുരഭിലമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കോട്ടയിലെ അന്തപുരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉദ്യാനം എന്നാണ്. സാഹിത്യത്തിൽ പ്രധാനമായും മനോഹരമായ പൂന്തോട്ടത്തെയും പ്രണയ സുരഭിലമായ നിമിഷത്തെയും സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്.
0: ഒട്ടും സമയം കളയേണ്ട, ഈ പാട്ട് അവർ കേൾക്കട്ടെ അല്ലേ.
1: അതെ, പാട്ടിലുള്ള വാക്ക് കണ്ടുപിടിച്ചുകൊള്ളൂ.

0: ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ളതാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 2-1 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 2 അക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ്. ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. 2-1 എന്നീ 2 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: സൂചനകൾ കൂടി പറഞ്ഞാലോ?
2: പറഞ്ഞോളൂ.
1: ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ കാലം, നിമിഷം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സമയം കളയാതെ ഈ പാട്ട് കേൾക്കാം അല്ലേ?
1: അതെ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: മുകളിൽ നിന്നും താഴേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള

0: വാക്ക്.
1: ഒരിക്കൽ കൂടി കളങ്ങൾ പറയാം. മുകളിൽ നിന്നും താഴോട്ട് 8, 13, 18 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം, ശ്രദ്ധിച്ചുകൊള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ലോലമായ അല്ലെങ്കിൽ ഇളകുന്ന, മൃദുവായ, ആടുന്ന എന്നൊക്കെയാണ്. അതായത് ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ ചഞ്ചലമാകുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ.
1: അതെ, പാട്ട് കേട്ടോളൂ,
0: വാക്ക് കണ്ടുപിടിച്ചോളൂ,
1: കളങ്ങളെ പൂരിപ്പിക്കൂ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. ഈ വാക്കും മുകളിൽ നിന്ന് താഴേക്ക് എഴുതാനുള്ളതാണ്. മുകളിൽ നിന്നും താഴേക്ക് 10, 15, 20 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ. കാളിക്ഷേത്രങ്ങളിൽ കളംപാട്ടിന് ഉപയോഗിച്ചു വരുന്ന ഒരു നാടോടി സംഗീത ഉപകരണമാണ് ഇത്. വീണ, ഗിറ്റാർ എന്നീ തന്ത്രി വാദ്യങ്ങളോട് ഇതിന് സാദൃശ്യമുണ്ട്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട്

0: ഈ സംഗീതോപകരണം ഏതാണ് എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഈ പാട്ടിനുള്ളിൽ വളരെ വ്യക്തമായി ആ സംഗീതോപകരണത്തിന്റെ പേര് പറയുന്നുണ്ട്. കേട്ടോ, കേട്ടുകൊള്ളൂ. കേട്ടിട്ട്
1: കളങ്ങളെ പൂരിപ്പിക്കൂ.
0: അതെ.

0: 41 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: അങ്ങനെ അക്ഷരച്ചപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്.
3: ഇനി പൂരിപ്പിക്കേണ്ടത് താഴെ നിന്നും മുകളിലോട്ടുള്ള വാക്കുകളാണ്. 3 വാക്കുകളുണ്ട്. താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
2: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അക്ഷരച്ചപ്പിൽ. ഇനി താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 എന്നീ 4 കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക്.
3: സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം അല്ലേ?
3: അതെ.
2: ഈ വാക്കിന്റെ അർത്ഥം കാമുകി, സ്നേഹിത അല്ലെങ്കിൽ പ്രണയിക്കുന്ന സ്ത്രീ, കാമിനി, സഖി എന്നൊക്കെയാണ്. വാക്ക് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമുണ്ടെന്ന് തോന്നുന്നില്ല.
3: പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ വാക്ക്
2: പെട്ടെന്ന് മനസ്സിലാകും. പാട്ടിനെ പ്രണയിക്കുന്നവർക്കും ഈ വാക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമല്ലേ കേട്ടോ?
3: അതെ.

0: അക്ഷരച്ചെപ്പിലെ അടുത്ത വാക്കിലേക്ക് പോകാം. അക്ഷരച്ചെപ്പിൽ അടുത്ത വാക്കും താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 22, 17, 12 എന്നീ മൂന്ന് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ്, താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 22, 17, 12 എന്നീ കളങ്ങളാണ്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന് പ്രധാനമായും അരയന്നം എന്നാണ് അർത്ഥം. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങളും ഈ വാക്കിനുണ്ട്. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: അതെ, കളത്തിൽ എഴുതിക്കൊള്ളും.

0: അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ വാക്കും താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ്. താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
1: താഴെ നിന്ന് മുകളിലേക്ക് 24, 19, 14 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: സൂചനകൾ പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂട് ആരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. മഞ്ഞുകാലം കഴിഞ്ഞ് ചൂടാരംഭിക്കുന്ന, ചെടികൾ തളിർക്കുകയും പൂക്കൾ വിരിയുകയും ചെയ്യുന്ന മനോഹരമായ കാലാവസ്ഥയെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഋതുക്കളിൽ ഒന്നാണ് ഇത്. പ്രകൃതിയുടെ യൗവനകാലത്തെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ട് കേട്ടാൽ മാത്രം മതി അല്ലേ?
1: അതെ.
0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിക്കുകയും ആ വാക്ക് തെറ്റാതെ കളത്തിൽ എഴുതുകയും ചെയ്യുക.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ.
2: ഇനി കഴിഞ്ഞ ചെപ്പിലെ ശരി ഉത്തരങ്ങൾ നോക്കാം.
1: ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ട് എഴുതേണ്ടതായിരുന്നു. 1, 2, 3, 4, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നഖശിഖാന്തം.
2: ഇടത്തുനിന്നും വലത്തോട്ട് 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അംബുജം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താലോലം.
2: വലത്തുനിന്നും ഇടത്തോട്ട് 15, 14, 13 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് തൽപ്പം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 24, 23, 22, 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കളഗാനം.
2: മുകളിൽ നിന്നും താഴോട്ട് 21, 16, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാജനം.
1: താഴെ നിന്നും മുകളിലേക്ക് 11, 6, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാവന.
2: താഴെ നിന്നും മുകളിലേക്ക് 17, 12, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അംബരം.
1: താഴെ നിന്നും മുകളിലേക്ക് 10, 5

0: എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് താന്തം.
1: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ധന്യത. അക്ഷരചെപ്പിൽ ശരിയുത്തരങ്ങളുമായി ധാരാളം കത്തുകളായിട്ടും മെസ്സേജുകളായിട്ടും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയിയുടെ പേരു പറയാം. വിജയി രാജി എന്നാ. കോട്ടയം കുമരകത്തുള്ള രാജിയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
0: വിജയിക്ക് അക്ഷരചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
1: രാജി അക്ഷരചെപ്പിലൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: എന്റെ പേര് രാജി. ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകമാണ് എന്റെ വീട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണ്. എന്റെ ഹസ്ബൻഡ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് രണ്ട് മക്കളാണുള്ളത്. അവർ രണ്ടും വിവാഹിതരാണ്. 60 പച്ചകാലം മുതലേ ഉള്ള എന്റെ ഒരു കൂട്ടുകാരിയാണ് റേഡിയോ. എന്റെ അധ്യാപന ജീവിതത്തില് എനിക്ക് വളരെയേറെ പ്രയോജനം റേഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ട്. റേഡിയോയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങള്. എനിക്ക് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആകാശവാണിയോട് അതിനുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് ആവശ്യമുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാനം സത്യവാൻ സാവിത്രിയിലെ നീലാംബുജങ്ങൾ വിടർന്നു എന്നുള്ള മനോഹര ഗാനമാണ്. നന്ദി.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം:
0: എൻ ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഐശ്വര്യ ലോറൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയുന്നു: 9495964431. മറ്റൊരു നമ്പർ 9496565631. ഒരു നമ്പർ കൂടി 9496569631. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കൂ. യേശുദാസ് പാടിയത്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ്റെ സംഗീതം. ചിത്രം ഓടയിൽ നിന്ന്.

0: പി കേശവദേവിൻ്റെ ഓർമ്മദിനത്തിൽ ഇപ്പോൾ കേട്ടത് ചലച്ചിത്രഗാനം ചിത്രം ഓടയിൽ നിന്ന്.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ?
2: അതും ആപ്പിലൂടെ. ആഹാ,
3: കുടുങ്ങി.
4: അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
5: RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് മാത്രം ആരുടെയും ഉന്നത വിദ്യാഭ്യാസം മുടങ്ങരുത്. ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ അറിവിന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറക്കുന്നു. ഡിഗ്രി ഡിപ്ലോമ പാഠപുസ്തകങ്ങൾ ഇനി മലയാളം ഉൾപ്പെടെയുള്ള 22 ഇന്ത്യൻ ഭാഷകളിൽ. അറിവ് നേടാൻ ഇനി ഭാഷ ഒരു തടസ്സമല്ല. മാറുന്ന ഇന്ത്യയ്ക്കൊപ്പം നമുക്കും മുന്നേറാം.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
9: 71 വർഷങ്ങൾ,
8: തലമുറകൾ പിന്നിട്ട യാത്ര,
9: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
8: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
9: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
8: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടികൾക്കും റേഡിയോ ഹെൽത്ത്.
1: ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി നാം ആചരിക്കുകയാണ്. ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷി നൽകുന്ന ആശംസാ സന്ദേശം കേൾക്കാം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഇന്ന് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. പ്രശസ്ത ചികിത്സകനും പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ആയ ജൂലൈ 1 നമ്മൾ ദേശീയ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങളെ ഓർക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ദിനമാണിത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. മികച്ച ആരോഗ്യ സൂചകങ്ങളും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള നമ്മുടെ കരുത്തും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഈ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഡോക്ടർമാരും അവരുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരുമാണ്. നിപ്പയും ഡെങ്കിയും എലിപ്പനിയും ഷിഗലയും പോലെയുള്ള പകർച്ചവ്യാധി ഭീഷണികളെയും വർഷകാലത്തുണ്ടാകുന്ന പകർച്ചപ്പനികളെയും നേരിട്ടുകൊണ്ട് നമ്മുടെ മെഡിക്കൽ സംഘം നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളും കുടുംബത്തോടൊപ്പമുള്ള സമയവും മാറ്റിവെച്ച് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ അഹോരാത്രം പ്രയത്നിക്കുന്നവരാണ്

0: ഓരോ ഡോക്ടറും. കോവിഡ് കാലം മുതൽ ഇന്ന് വരെ നമ്മൾ കടന്നു പോകുന്ന കഠിനമായ വഴികളിലെല്ലാം ആ ദൗത്യം അവർ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നിർവഹിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അവസരത്തിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ, വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഈ ജീവൻ രക്ഷകർക്ക് സമാധാനത്തോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത് സമൂഹത്തിൻ്റെ കടമയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വവുമാണ്. ഡോക്ടർമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമം ഉറപ്പുവരുത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ ജനങ്ങൾക്ക് സേവനം നൽകാൻ അവർക്ക് കഴിയുന്നത്. ഏവർക്കും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൽ നമ്മുടെ ഡോക്ടർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണത്തിനും കാരുണ്യത്തിനും മുന്നിൽ ആരോഗ്യവകുപ്പിൻ്റെ നന്ദിയും ആദരവും ഞാൻ രേഖപ്പെടുത്തുന്നു. രോഗാതുരമായ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും പ്രത്യാശയുടെ വെളിച്ചം പകരാൻ നിങ്ങൾക്ക് തുടർന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ആരോഗ്യപൂർണമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അടുത്തതായി നമുക്ക് തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ പരിശോധനാ രീതികളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും കൂടുതൽ അടുത്തറിയാം. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ബിപിൻ കെ ഗോപാൽ.
4: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുന്ന ചിത്രശലഭത്തിന്റെ ഷേപ്പുള്ള ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. ചെറിയ ഗ്രന്ഥിയാണെങ്കിലും അതിന്റെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും നിയന്ത്രണമുണ്ടെന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. തൈറോയ്ഡ് ഗ്രന്ഥി എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് വിവിധ തരത്തിലുള്ള രോഗങ്ങളിലേക്കും രോഗലക്ഷണങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് T3 T4. ഈ ഹോർമോണുകളുടെ രക്തത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മളതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്നും, ഈ ഹോർമോണുകളുടെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയുന്നുണ്ട്. ഇതിന് രണ്ടിനും വിപരീത രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രക്തത്തിൽ T3 T4 അളവ് വളരെ കൂടുതലും പിറ്റുവിറ്ററി ഉൽപ്പാദിപ്പിക്കുന്ന TSH അളവ് കുറവുമായിരിക്കും. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വളരെ ഇറിറ്റബിൾ ആവാനും ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാവാനും ഭയങ്കര ആശങ്കാകുലരാകാനും ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രക്രിയ കൂടുന്നുണ്ട്. അതുപോലെ നമുക്ക് വളരെ കൂടുതലായിട്ട് നമ്മൾ വിയർക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ശരീരത്തിൻ്റെ ഭാരം യാതൊരു കാരണവുമില്ലാതെ കുറയുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ നഖങ്ങളൊക്കെ വളരെ തിന്നാവാനും അത് പൊടിയാനുമൊക്കെ ഉള്ള സാധ്യത. മുടിയും അതുപോലെ തന്നെ, മുടിയും വളരെയേറെ തിന്നായിട്ട് അതും മുടി പൊട്ടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹോർമോണിൻ്റെ കൂടുതൽ കൊണ്ട് നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ

മെൻസ്ട്രൽ സൈക്കിളിനെ അത് ബാധിക്കാറുണ്ട്. ഉറക്കത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ഉറക്കക്കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ മസിൽ ക്രാമ്പുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വിവിധങ്ങളായ രോഗലക്ഷണങ്ങളാണ് നമുക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടീഷനാണ് ഇതിൻ്റെ അളവ് കുറയുക എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു ഗ്രന്ഥി കൂടി ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, നമ്മുടെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിലിരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണാണ് നമ്മുടെ രക്തത്തിലെ തൈറോയിഡിനെ നിയന്ത്രിക്കുന്നത്. ഈ TSH അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ നമ്മുടെ റണ്ണിങ് തൈറോയിഡിൻ്റെ T3-ന്റെയും T4-ന്റെയും അളവ് രക്തത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അത് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ലക്ഷണം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈപ്പർ തൈറോയിഡിസിൻ്റെ നേരെ വിപരീതത്തിലാണ് വരുന്നത്. ഇതിൽ വരുന്നത് ഭയങ്കര നമ്മൾ ക്ഷീണിതരായിരിക്കും. നമുക്ക് ഒരു കാര്യവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമുക്ക് കാണത്തില്ല. എപ്പോഴും നമുക്ക് തണുപ്പിനോട് ഭയങ്കരമായ ഒരു അവേഷനായിരിക്കും. തണുപ്പത്ത് നമുക്ക് ഇരിക്കാനേ പറ്റില്ല. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്, മലബന്ധം. പിന്നെ അതുപോലെ സ്കിൻ എപ്പോഴും വളരെ ഡ്രൈ ആയിരിക്കും, ഉണങ്ങി. നമുക്ക് ഒരു എപ്പോഴും ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരഭാരം കുറയുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ ശരീരഭാരം കൂടുന്ന ഒരവസ്ഥയാണ്. വീക്ക് മസിൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ മെൻസ്ട്രൽ സൈക്കിളിൽ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാനസിക നില പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ആങ്സൈറ്റിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡിപ്രഷനാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരു ജോലിയും ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണത്തില്ല. എപ്പോഴും എവിടെയെങ്കിലും ഇങ്ങനെ മൂടി പുതച്ചിരിക്കുന്ന ഒരു പ്രകൃതിയിലാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഹൈപ്പോ തൈറോയിഡിസത്തിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തൈറോയിഡിനെ പറ്റിയുള്ള തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ അവബോധമുള്ളവരായിരിക്കണം. തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു വശത്തേക്ക് മാത്രമല്ല, അത് ഹൈപ്പർ തൈറോയിഡുകമാകാം, അത് ഹൈപ്പോ തൈറോയിഡുമാകാം. അതിൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാകുക, അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചികിത്സയ്ക്ക് മുന്നിട്ട് വരിക. ഇതിലൂടെ നമുക്ക് തൈറോയിഡ് രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും. തൈറോയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെ പല മെറ്റബോളിസത്തെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. തൈറോയിഡ് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ലെവലിൽ മാറ്റം വരുന്നുണ്ട്, നമ്മുടെ ലിവറിനെ അത് ബാധിക്കുന്നുണ്ട്, കൊളസ്ട്രോൾ ലെവലിനെ അത് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം, തൈറോയിഡ് ഹോർമോണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഏതൊരു പൗരൻ്റെയും ഏതൊരു വ്യക്തിയുടെയും അത് അവരെ സ്വയം ശാക്തീകരിക്കുകയും അവർ സ്വയം ഇതിലൊരു പരിശോധനയ്ക്കായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുക. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രക്തത്തിലെ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് T3 നമുക്ക് പരിശോധിക്കാൻ പറ്റും, T4 പരിശോധിക്കാൻ സാധിക്കും, TSH പരിശോധിക്കാൻ. ഈ ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ എന്തെങ്കിലും വീക്കമോ അല്ലെങ്കിൽ ഒരു നോഡ്യൂളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിശോധിക്കാനായിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴുത്ത് തൊട്ട് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും തൈറോയിഡിൽ വീക്കമുണ്ടോ, ഗ്രന്ഥിയിൽ എന്തെങ്കിലും നോഡ്യൂൾസ് വല്ലതും വന്നിട്ടുണ്ടോ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് സ്കാനിങ് നമുക്ക് ചെയ്യാൻ സാധിക്കും, റേഡിയോളജിക്കൽ ടെസ്റ്റുകൾ നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നെ നമുക്ക് തൈറോയിഡിൽ വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡൈറ്റിസ് ആണ്. അത് തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പോലുള്ള രോഗങ്ങൾ വരാം. അതുപോലെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് തൈറോയിഡ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഗോയിറ്റർ പോലെയുള്ള അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രേവ്സ് ഡിസീസൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് തൈറോയിഡ് ക്യാൻസർ. ഇന്ന് കേരളത്തിൽ വളരെ പ്രാബല്യത്തിൽ നമ്മൾ കാണുന്ന ഒരു തരം ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസേഴ്സ്. അപ്പോൾ അതിൽ തന്നെ ബിനൈനും മാലിഗ്നൻ്റുമായിട്ടുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം അതിൽ മാലിഗ്നൻ്റായിട്ടുള്ള ക്യാൻസർ സ്ത്രീകളുടെ ക്യാൻസേഴ്സിൻ്റെ ഇടയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്ന ചെറിയ ചെറിയ മുഴ അല്ലെങ്കിൽ നോഡ്യൂൾ അതിന് വരുന്ന സൈസ് വ്യത്യാസത്തിലൂടെയാണ് പലപ്പോഴും അത് ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പം ഇതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം.

0: നമുക്ക് വളരെ ഫലപ്രദമായ ചികിത്സാ രീതികൾ ഇതിനെല്ലാം തന്നെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് അമ്മമാർ തൈറോയിഡ് രോഗികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രോഗമുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ തൈറോയിഡ് പരിശോധിച്ച് നോക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ അവർക്ക് തുടക്കത്തിൽ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ആ കുട്ടികളുടെ ബുദ്ധിക്ക് വരെ IQ ലെവൽസിന് വരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സ എന്തൊക്കെയാണ്? തൈറോയിഡിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് തൈറോയിഡ് ഗുളി, തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകളുണ്ട്. തൈറോയിഡ് കുറയുകയാണെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എൽട്രോക്സിൻ പോലെ അല്ലെങ്കിൽ തൈറോയിനം പോലെയുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇനി അഥവാ തൈറോയിഡ് കൂടുതലാണെങ്കിൽ, ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റുകൾ നമുക്കുണ്ട്. പിന്നെ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നതെങ്കിൽ അതിന് സർജിക്കൽ കറക്ഷൻ തന്നെയാണ്. അത് തൈറോയിഡ് ഗ്രന്ഥി മൊത്തമായിട്ടോ അല്ലെങ്കിൽ നോഡുകൾ മാത്രമായിട്ടോ ഒക്കെ മാറ്റുന്ന സർജറികളുണ്ട്. അത് ഡോക്ടർമാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആകെക്കൂടെ ഒരു സന്ദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ഗ്രന്ഥിയാണ് നമ്മുടെ തൈറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും നല്ല ആരോഗ്യത്തിന്, നമ്മുടെ ബുദ്ധിപരമായും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ഒരു ചുമതലയാണ്. അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, അതിൻ്റെ രോഗങ്ങളെക്കുറിച്ച്, അതെങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെക്കുറിച്ച്, എങ്ങനെ ചികിത്സിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മാറുക. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥിക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി.
3: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ആകാശവാണി വി.വി. സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാവേലിക്കര ആർ.വി. രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി. കാർത്തികേയൻ ഘടം. ആദ്യം കുന്തളവരാളി രാഗത്തിൽ ഭോഗീന്ദ്രശായിനം എന്ന് തുടങ്ങുന്ന കൃതി, ഖണ്ഡചാപ്പ് താളം.

വി.വി. സുബ്രഹ്മണ്യം വയലിനിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികളാണ് രാഗാമൃതത്തിൽ ഇതുവരെ കേട്ടത്. മാവേലിക്കര ആർ.വി. രാജേഷ് മൃദംഗം, തിരുവനന്തപുരം വി.കാർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ദേശീയ ഡോക്ടേഴ്സ് ദിനം, ഡോക്ടർ ബി പത്മകുമാർ സംസാരിക്കുന്നു.

0: ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, അവസാന ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 9 6 3 2 1. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, ഒരു നമ്പർ കൂടി 9496596321. അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ MS ആശ. പരിപാടിയുടെ സമയം ഓർക്കുമല്ലോ, ഇപ്പോൾ മുതൽ 12 മണിവരെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: നമുക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്ന നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496565631, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. അപ്പോൾ ഇന്ന് ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമാണ്. ആതുര സേവനത്തിന് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ ഡോക്ടേഴ്സിനും ഹൃദയം നിറഞ്ഞ ഡോക്ടേഴ്സ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അപ്പോൾ മാഡം, വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പനിയും പകർച്ചപ്പനി അല്ലല്ലോ. ഒരു സാധാരണ പനിയും പകർച്ചപ്പനിയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നൊന്ന് പറയാമോ?
2: പനി എന്ന വാക്ക് ഓരോ പ്രദേശത്തും അതിന് ഓരോ നിർവചനമാണ്. പനി പൊതുവേ നമ്മൾ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്നു, ടെമ്പറേച്ചർ കൂടി, നമുക്ക് ചൂട് അനുഭവപ്പെടുമ്പം നമ്മൾ പനി എന്ന വാക്ക് ഉപയോഗിക്കും. ചില പ്രദേശങ്ങളിൽ ജലദോഷപ്പനി, അതായത് മൂക്കൊലിപ്പും തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ അതിനും നമ്മൾ പനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പകർച്ച പനി എന്ന വാക്ക് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് പൊതുവായി ഉപയോഗിക്കുന്നു. കമ്മ്യൂണിക്കബിൾ എന്നാൽ സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ നമ്മുടെ പരിസരത്ത് നിന്നോ മറ്റ് മൃഗങ്ങളിൽ നിന്നോ, അവയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്, നമ്മളിലേക്ക് പകർന്നു വരാവുന്ന രോഗങ്ങളെ നമ്മൾ പകർച്ച വ്യാധികൾ, അതിൽ പനിയോടുകൂടി വരുന്ന അത്തരത്തിലുള്ള രോഗങ്ങളെ നമ്മൾ പകർച്ചപ്പനി എന്ന് വിളിക്കുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് പകർച്ചപ്പനിയായിട്ട് കണ്ടുവരുന്നത് സാധാരണയുള്ള ജലദോഷപ്പനി. അത് പലതരം വൈറസുകളാണ് പ്രധാനമായിട്ടും അതുണ്ടാക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഫ്ലൂ കണക്കുള്ള ഫ്ലൂ വൈറസ്, ഇൻഫ്ലുവൻസ എന്ന വിഭാഗത്തിൽ നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസ വൈറസുകൾ, അത് തന്നെയും പലതരം സ്ട്രെയിനുകളുണ്ട് വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗം. അതുകൂടാതെ അഡനോ റെസ്പിറേറ്ററി സിൻസീഷൽ വൈറസ്, പലതരം വൈറസുകൾ നമുക്ക് പൊതുവേ പനി ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള വായുവിലൂടെ നമ്മൾക്ക് പകർന്നു കിട്ടുന്ന ശ്വസനത്തിലൂടെ അണു ആ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പല പകർച്ചപ്പനികളുമുണ്ട്. അതിൽ പ്രധാനികളാണ് നമുക്ക് ചിക്കൻ പോക്സ്, മീസിൽസ്, മംസ്, മീസിൽസ് അഞ്ചാം പനി, മംസ്, മുണ്ടിനീര്, കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന ഇവയൊക്കെ വായുവിലൂടെ പകർന്ന് നമ്മൾക്ക് വരുന്ന പകർച്ചരോഗങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ കൂടുതൽ ഈ ഒരു മഴക്കാലത്തോടനുബന്ധിച്ച് നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം കൊതുക് ജന്യമായിട്ട്, അതും പകർച്ചപ്പനികളാണ്. കൊതുക് വഴി ഒരു വ്യക്തിയിൽ ഡെങ്കി വൈറസ് ഉണ്ടെങ്കിൽ അയാൾക്ക് ഡെങ്കി, ഇതും ഒരു വൈറസാണ്, ഡെങ്കി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ആ വൈറസ് രോഗിയുടെ രക്തത്തിലുണ്ടാകും. ആ രോഗിയെ കടിക്കുന്ന കൊതുകിൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസ് പ്രവേശിക്കുകയും ഏകദേശം ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ആ കൊതുക് മറ്റൊരാളിലേക്ക് രോഗം പകർത്തുവാനുള്ള ശേഷി ആർജിക്കുകയും അയാൾ കടിക്കുന്ന രണ്ടാമത്തെ വ്യക്തിക്ക് ഈ വൈറസ് അയാളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഡെങ്കി, അതുപോലെ ഡെങ്കിയോട് കൂടെ തന്നെയുള്ള ചിക്കൻ ഗുനിയ, സിക്ക ഇപ്പോൾ കേസ് കുറവാണെങ്കിലും ചിക്കൻ ഗുനിയ നമുക്ക് കുറച്ച് കേസസ് ഇപ്പോൾ ഈ ഡെങ്കിയുടെ കൂടെ തന്നെയുണ്ട്. ഇത് കൂടാതെ മറ്റ് കൊതുക് ജന്യ രോഗങ്ങൾ

0: ക്യൂലെക്സ് കൊതുകൾ ഇവ ഈഡസ് പരത്തുന്നതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെങ്കി, ചിക്കൻ ഗുനിയ, സിക്ക. അതുകൂടാതെ ക്യൂലെക്സ് വിഭാഗത്തിൽ ഉള്ള കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ കുറച്ച് കേസസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലേരിയ, അനോഫിലസ് വിഭാഗം, ഇത്തരത്തിൽ കൊതുക് ജന്യ രോഗങ്ങൾ. ഇതുകൂടാതെ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന രോഗങ്ങൾ. അതിലിപ്പോൾ പ്രധാനപ്പെട്ട ഒരു, നമുക്ക് ഇത്തിരി ഒരു ജാഗ്രത നമ്മൾ കൂട്ടിയിരിക്കുന്ന ഒരു രോഗം ഷിഗെല്ലയാണ്. ഷിഗെല്ലയുടെ കൂടെ തന്നെ മറ്റു വൈറലൊക്കെ രോഗങ്ങളും, അതും പലതരം വൈറസുകൾ, പൊതുവെ റോട്ട വൈറസ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോട്ട വൈറസ് വാക്സിൻ കൊടുക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞു വരുന്നുണ്ട്. നോറോ വൈറസ്, ഇത് കൂടാതെ പല ബാക്ടീരിയകൾ, കാമ്പലോ ബാക്ടറിയം ജെജനി, ഇക്കോളൈ, പല ബാക്ടീരിയകൾ ഷിഗെല്ലയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് കേസസ് കൂടുതൽ വന്നിട്ടുള്ളത്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട് മാഡം, ഈ വിഷയത്തിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലവും പറയാമോ? ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം.
2: അങ്ങനെ വലിയ അസുഖം ഉണ്ടാകുന്ന ഒരാളല്ല, പക്ഷെ രണ്ട് മാസം ഒരു പനിയുണ്ടായി. ഇപ്പം അവിടെ സംസാരിച്ചത് പോലെ ഈ പ്രദേശത്തെല്ലാം പൊതുവുണ്ട്. കൊതു പുതിയ കാരണക്കാരായിരിക്കാമെന്നാണ് ഇപ്പൊ ഈ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചിരുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് അത്ര വലിയ പനി ഉണ്ടാകുന്ന ആളല്ല, എനിക്ക് 10-86 വയസ്സുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും കുരുമുളകും കാറ്റ് ജീരകവും ബാക്കിയുള്ള പച്ചമരുന്നെല്ലാം കൂടെ പഠിച്ച് ഒരൊറ്റ മരുന്ന് കഴിക്കുമ്പോൾ പിന്നെ പനി അപ്പഴ മാറും. അങ്ങനെ ഞാൻ കൂടുതൽ ഡോക്ടറെ അടുത്ത് പോകുന്ന ആളല്ല. പക്ഷേ ഇത് പനി കൂടിയപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ 2-3 പ്രാവശ്യം ഇഞ്ചക്ഷൻ ചെയ്തു. അപ്പം കൂടുതൽ ഗുളിക ഒന്നും കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോ അതൊരു ശകല ലേശം കുറവ് വന്നിട്ട് വീണ്ടും പൊടി. ഇപ്പൊ നമ്മളെ പറഞ്ഞ പോലെ പൊടിയിട്ട് എന്റെ നടുവെല്ലിന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമാണ്, ഒരു വെട്ടിപ്പിടുത്തം പോലെ തോന്നി. അതിന് വീണ്ടും ഞാൻ ആശുപത്രി ആ ഡോക്ടറെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ 3-4 സൈസ് മരുന്ന് കുത്തിവെച്ചു. അപ്പൊ ആദ്യമേ കുത്തിവെക്കുന്ന എണ്ണിന് വെച്ചിട്ട്, നമ്മുടെ എണ്ണിന് വെച്ചിട്ട് അത് നമ്മുടെ കുരുമുളകിന് എരിവ് പോലായിരുന്നു. പക്ഷെ അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്ത് ശകലം ലേശം കുറവൊക്കെ ഉണ്ടായി. ഇപ്പോഴും അതിന്റെ ആഘാതം ആ നട്ടലിന് പനിയുടെ മുഖത്തും ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ കൂടുതൽ മരുന്ന് അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ
0: ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ അതോ നടുവേദന മാത്രമേ ഉള്ളൂ? ഇപ്പോഴും ചൂടൊക്കെ വരുന്നുണ്ടോ?
2: ചൂടൊന്നുമില്ല, പക്ഷെ എപ്പോഴും കഫക്കെട്ടും. ഒന്നേ ഈ നടുവിന്റെ ആ കൊളുത്തിട്ട്

0: അതല്ല മറ്റ് എന്തെങ്കിലും, ഇപ്പോൾ ശ്വാസമുട്ട് കഫക്കെട്ടുമുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ അത്തരത്തിൽ ശ്വാസകോശ സംബന്ധമായ മറ്റെന്തെങ്കിലും അണുബാധ, ഇൻഫ്ലുവൻസ ഇവയാണെങ്കിൽ ഏതാണ് എന്ന് പരീക്ഷിച്ച് എന്നത് പരിശോധിച്ച് നമ്മൾ ആ രോഗാണു ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് അതിനായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ പനി വന്നൊരു അഞ്ചാറ് ദിവസം കൊണ്ടെങ്കിൽ ശരിയായി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് പരിശോധനകൾ ആവശ്യം വേണ്ടി വരില്ല. പക്ഷേ ഇത്രയും ദിവസം ബുദ്ധിമുട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് തങ്ങൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് ഒരു പരിശോധന, അണുബാധ ബാക്കി നിൽക്കുന്നുണ്ടോ അതോ ബാക്കി നിൽക്കുന്ന പ്രശ്നങ്ങൾ, സാധാരണ പനി വന്ന് കുറച്ച് ദിവസം കൂടി ചുമയും ശ്വാസം മുട്ടും നിൽക്കാറുണ്ട്, അതിന് ആ രീതിയിലുള്ള മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടറെ കണ്ട് വിശദമായി പരിശോധിച്ച് ഇത് ഏതെങ്കിലും അണുബാധ ബാക്കി നിൽപ്പുണ്ടോ അതോ അതിനുശേഷമുള്ള സാധാരണ കണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളാണോ, ഇനി അസ്ഥിസംബന്ധമായ പ്രശ്നം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നട്ടലിനുണ്ടോ, ഇത്രയും പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ചികിത്സ എടുക്കേണ്ടത്. അപ്പോൾ താങ്കൾ വീണ്ടും ഒരു ഡോക്ടറെ കണ്ട് ഇതൊന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പനി വരുമ്പോൾ എന്ന് മുതലാണ് നമ്മളൊരു ഡോക്ടറെ കാണേണ്ടത്? ഇപ്പോൾ ചില ആൾക്കാർ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യും, ചില ദിവസം ടെമ്പറേച്ചർ തുടങ്ങിയാൽ ചില ആൾക്കാർ അന്ന് തന്നെ പോയി ഡോക്ടറെ കാണും. അപ്പോൾ എന്ന് മുതലാണ് ഡോക്ടറിനെ കാണേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് സ്വയം ചികിത്സ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ടത്?
0: നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വയം ചികിത്സ പാടില്ല എന്ന് പൂർണ്ണമായും തന്നെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്കറിയാം പ്രാക്ടിക്കലി മിക്ക പനികളും, ഈവൻ ഇപ്പോൾ ഡെങ്കി ആണെങ്കിൽ പോലും 80-90% ആളുകൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ ഒരു 6-7 ദിവസം കൊണ്ട് സുഖപ്പെടും. വയറിളക്ക രോഗങ്ങൾ പോലും നമുക്കറിയാം, മുതിർന്നവർക്കൊക്കെ, ഇപ്പോൾ ഇഷികല്ല പോലും മുതിർന്നവർക്കൊക്കെ വരുമ്പോൾ 2-3 ദിവസം വയറിളക്ക നിൽക്കുകയും നമ്മൾ വീട്ടിൽ തന്നെ നിർജ്ജലീകരണം ഉണ്ടാകാതെ ഉള്ള പാനീയങ്ങളൊക്കെ കുടിക്കുകയും ചെയ്യുമ്പോൾ സുഖപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ചില രോഗങ്ങൾ, ഇപ്പോൾ എലിപ്പനിയിലൊക്കെയാണ് നമുക്കൊരു ധൈര്യം കുറയുന്നത്. കാരണം എലിപ്പനി പൊതുവെ രോഗി എത്തി ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ സങ്കീർണതകളിലേക്ക് പോവുകയും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെങ്കി കണക്കുള്ള പനി, കോവിഡൊക്കെ ആണെങ്കിൽ 2-ാഴ്ചയാവും സങ്കീർണതകളൊക്കെ, ഒരു ആദ്യത്തെ ആഴ്ചയുടെ അവസാനവും 2-ാമത്താഴ്ചയും. അപ്പോൾ നമുക്കൊരു സമയമുണ്ട്. പക്ഷേ എലിപ്പനി നമ്മൾക്ക് പലപ്പോഴും ഒരു സമയം തരുന്നില്ല, 5 ദിവസമൊക്കെ കൊണ്ട് സങ്കീർണതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആളുകളെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ചില അപകട ലക്ഷണങ്ങളുണ്ട്, ആ അപകട ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒട്ടും വൈകിക്കാതെ പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലും പോയി സമയം കളയാതെ എത്രയും പെട്ടെന്ന് സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുവാൻ പറയും. ആ അപകട ലക്ഷണങ്ങൾ സാധാരണ പനി വന്ന് ഒരു 2-3 ദിവസം കൊണ്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള അപകട ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഒന്ന്, നല്ല ശ്വാസം മുട്ട്, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസത്തിൻ്റെ ഗതി കൂടുക, പിന്നീട് തലച്ചോറ് സംബന്ധമായി കോട്ട് വരിക അല്ലെങ്കിൽ പിച്ചും പേയും പറയുക, ഒരു ബോധത്തിന് ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെയാണെങ്കിൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളതാണ്. പിന്നീട് ഡെങ്കി കണക്കുള്ള പനികളിൽ ഈ രക്തസ്രാവത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാം, മോണയിൽ നിന്ന് രക്തം വരുന്നു, അതല്ലെങ്കിൽ മലത്തിന് കറുത്ത നിറം. മലത്തിന് കറുത്ത നിറം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന, ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന രക്തസ്രാവമാണ് മലത്തിന് കറുത്ത നിറം കൊടുക്കുന്നത്. ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുക. അത്തരത്തിൽ പിന്നീട് വയറിൻ വേദന, അത് പലപ്പോഴും പല ആന്തരിക അവയവങ്ങളെയും ബാധിക്കുന്നതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ് കടുത്ത വയറുവേദന. ഇപ്പോൾ നമുക്ക് ഈ ഷിഗെല്ല ഇപ്പോൾ ഉള്ളപ്പോൾ നല്ല വയറുവേദന അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാതെ ഡെങ്കി കണക്കുള്ള രോഗങ്ങൾക്ക് ഈ ആന്തരിക അവയവങ്ങളെ ബാധിക്കുമ്പോഴാണ് വളരെ കടുത്ത വയറുവേദന നിലനിൽക്കുന്ന, എത്ര മരുന്ന് കഴിച്ചാലും കുറയാത്ത വയറുവേദന നിൽക്കുക, തുടർച്ചയായി ഛർദ്ദിക്കുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തണം. അതല്ലെങ്കിൽ തന്നെയും 1-2 ദിവസമൊക്കെ തന്നെ പനി കുറയുന്നില്ല, കൂടുകയാണ് എന്ന് കാണുകയാണെങ്കിൽ ഒരു ഡോക്ടറെ, വീട്ടിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ കണ്ട് ഒന്ന് പ്രാഥമികമായ പരിശോധനകൾ നടത്തി ഒരു ധൈര്യം, ഒരു നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് സുരക്ഷിതം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, ഞാൻ ഉള്ളന്നൂരിന്ന് കലാവതിയ.
1: സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
2: ഹലോ ഹലോ
0: ഹലോ നമസ്കാരം.
2: ഹലോ ഡോക്ടർ, എന്റെ കൊച്ചുമോന് കുറെ ദിവസം കൊണ്ട് അങ്ങ് തുമ്മ് മൂക്ക് ചീറ്റി ചീറ്റി ഇരിക്കുക. ഇപ്പൊ ഇന്നലെയൊക്കെ ആണെങ്കിൽ കൂടെ കൂടെ ഒത്തിരി അങ്ങ് തുമ്മും, എന്നിട്ട് മൂക്കിൽ നിന്ന് മൂക്കളെ അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ മക്കളെ അത് ചീറ്റി പിഴിഞ്ഞ് നല്ലപോലെ കള, എന്നിട്ട് അതങ്ങ് മാറുമെന്ന് പറയുന്നാലും അങ്ങനെ കളയും പിഴും പിന്നെയും പിന്നെയും ഇതിങ്ങനെ കൂടെ കൂടെ തുമ്മുവാണ്, ഭയങ്കര തുമ്മല.
0: എത്ര വയസ്സുള്ള കുഞ്ഞാണ്?
2: മോനെ 15 വയസ്സ്.
0: 15 വയസ്സായ? പനി ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്? പനി ചൂടുണ്ടായിരുന്നു? ചൂട്
2: ഇല്ല, അങ്ങനെ ഇല്ല.
0: ഇതിപ്പോ മൂക്ക് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കാം. നമുക്കിപ്പോൾ പലതരം ശ്വാസകോശ സംബന്ധമായ അണുബാധകളുമുണ്ട്, പൊതുവെ വൈറസുകളായിരിക്കാം. പിന്നെ വൈറസ് വന്ന് രണ്ട് മൂന്ന് ദിവസം

0: കഴിയുമ്പം അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകും. ഇത് നമുക്ക് പൊതുവേ കാണുന്ന പനിയാണ്. അത് പലപ്പോഴും നമ്മുടെ ഈ സൈനസിലേക്ക് കൂടി ഇൻഫെക്ഷൻ വരും. നമ്മുടെ ഈ മൂക്കിന്റെ അടുത്ത് ഉള്ള സൈനസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ അണുബാധ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മൂക്കൊലിപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് പൊതുവേ നമ്മൾ ആവി പിടിക്കാനൊക്കെ പറയാറുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഇപ്പോൾ ബാക്ടീരിയൽ ആയിട്ടുണ്ടാവും, മഞ്ഞ നിറത്തിലൊക്കെ കഫമൊക്കെ ആണ്, ഒന്ന് രക്തപരിശോധന ചെയ്യുമ്പോൾ കൗണ്ടൂടെ നോക്കാൻ പറ്റും. ആ രീതിയിൽ ഒന്ന് ജസ്റ്റ് കാണിച്ച് ഒരു ആന്റിബയോട്ടിക് എടുക്കണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആവി പിടിക്കുകയും മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിച്ച്, മൂക്കിൽ തുള്ളിമരുന്ന്, നമ്മള് മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ മൂക്കിൽ തുള്ളിമരുന്ന് ഒഴിക്കാൻ
1: മൂക്കടപ്പില്ല.
0: അപ്പൊ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് എന്താണ് എന്ന് ഒരു രക്തപരിശോധന നമുക്കത് വൈറസ് ആണോ ബാക്ടീരിയൽ ആണോ എന്ന് അറിയാൻ പറ്റും. അതിൽ നിന്ന് കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ആന്റിബയോട്ടിക് എഴുതും, അതല്ല എങ്കിൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് സാധാരണ പനി വരുന്ന രീതിയിലേ ഉള്ളെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. പേടിക്കാൻ, ലക്ഷണത്തിൽ നിന്ന് പേടിക്കാനായിട്ടൊന്നുമില്ല. നമുക്ക് സാധാരണ വരുന്ന ശ്വാസകോശ സംബന്ധമായ അതും അപ്പർ റെസ്പിറേറ്ററി മൂക്കും തൊണ്ടയും ഒക്കെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പേടിക്കാനായിട്ടില്ല എങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നത് നന്നായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഷിഗില്ല കേസസ് കൂടുന്നുണ്ടല്ലോ, അപ്പം പൊതുവിൽ എങ്ങനെയാണ് ഈ രോഗം തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്നൊന്ന് പറയാമോ?
0: ഷിഗെല്ല ഒരു വയറിളക്ക രോഗമാണ്. അത് വെറും വയറിളക്കമല്ല, നമ്മൾ അതിസാരം ഡിസെൻട്രി എന്ന് പറയും. കാരണം സാധാരണ വയറിളക്കിൽ വെള്ളം പോലെ മലം പോകുന്നു, ഇതിൽ മലത്തിൽ രക്തവും മ്യൂക്കസ് പഴുപ്പും കലർന്നിട്ടുണ്ടാവും. രക്തം കലർന്ന മലം പോകുമ്പോഴാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഇതൊരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്, ഷിഗെല്ല. പൊതുവേ വയറിളക്ക രോഗങ്ങൾ പല വൈറസുകളും ഉണ്ടാക്കും, ബാക്ടീരിയകളും ഉണ്ടാക്കും. ഷിഗെല്ല എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. അത് നാല് സ്പീഷീസ് ആണുള്ളത്. പണ്ട് കാലങ്ങളിൽ ഷിഗെല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യം. 1900-ത്തിന്റെ തുടക്കത്തിലൊക്കെ റെഫ്യൂജി ക്യാമ്പുകളിലും മിലിറ്ററി ക്യാമ്പുകളിലും ഈ ശുചിത്വ സാഹചര്യങ്ങൾ മോശമായ സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന വയറിളക്കും. അത് ഷിഗാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ, ഒരു മാരകമായിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാക്കുകയും ആ രീതിയിൽ വളരെ കൂടിയ കിഡ്നിയൊക്കെ ബാധിച്ച് കഠിനമായ രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ കാലക്രമേണ മിക്ക വികസ്വര രാജ്യങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സ് ക്സ്നറി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഉള്ളത്. ഇന്ത്യയിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഷിഗെല്ല ഫ്ലെക്സ്നറി ആണ് കൂടുതൽ. വികസിത രാജ്യങ്ങൾ പൊതുവേ കണ്ടുവരുന്ന സ്പീഷീസ് ഷിഗെല്ല സോണിയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 70%-ത്തിലധികം നമ്മൾ മലം പരിശോധിക്കുമ്പോഴും ഷിഗെല്ല സോണി, അതായത് വികസിത രാജ്യങ്ങൾ കണ്ടുവരുന്ന ടൈപ്പ് സ്പീഷീസ് ആണ് കാണുന്നത്. ഇത് പഴയ ഡിസെൻട്രിയെ, ഷിഗെല്ല ഡിസെൻട്രിയുടെ അത്രയും കടുത്ത രോഗലക്ഷണങ്ങളില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളും മുതിർന്നവരും പ്രതിരോധശേഷി കുറവുള്ള ആളുകൾ ും അപകട സാധ്യതയുണ്ട്. സാധാരണ ആളുകൾക്ക് അത്ര വലിയ ലക്ഷണങ്ങൾ, അതായത് കോംപ്ലിക്കേഷൻ, സങ്കീർണതകളിലേക്ക് പോവുകയില്ല എങ്കിലും ബുദ്ധിമുട്ടിക്കും. കാരണം ഒരു 5 മുതൽ 7 ദിവസം വരെയൊക്കെ വയറ് അസ്വസ്ഥമായിരിക്കും. ലക്ഷണങ്ങൾ പനി തുടങ്ങാം, ചിലർക്ക് തണുപ്പ് മാത്രമായിരിക്കും, ചിൽസ്, പനി, ടെമ്പറേച്ചർ ഉണ്ടാകാം, കടുത്ത വയറുവേദന, സാധാരണ വയറിളക്കത്തെക്കാട്ടി കൊളുത്തി പിടിക്കുന്ന ക്രാമ്പ്, നല്ല അബ്ഡമിൽ ക്രാമ്പ്, നല്ല വയറുവേദന ഉണ്ടാകും. പിന്നീട് ആദ്യത്തെ 2 ദിവസം വളരെ ലൂസായിട്ട് മലം പോവുകയും പിന്നീട് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും പോകണമെന്നൊരു തോന്നൽ, എന്നാൽ പോകുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് പിന്നീട് മാറുന്നു. മാത്രവുമല്ല മലദ്വാരത്തിന്റെ അവിടെ വേദനയും, അത്തരത്തിൽ ടെന്നിസ്മസ് എന്ന് പറയും, മലദ്വാരത്തിന്റെ അവിടെ വേദന, എപ്പോഴും പോകണമെന്നുള്ള ഏജ്, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. കൂടെ ഛർദ്ദിൽ വെച്ച് തുടങ്ങുകയും ചെയ്യാം. ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെ, അതായത് മലിനമായ ഭക്ഷണത്തിലൂടെ, മലിനമായ ജലത്തിലൂടെ, അല്ലെങ്കിൽ രോഗിയുടെ കൈകൾ തൊട്ട പ്രതലങ്ങൾ, അതുവഴി ഇത് പകരാം. ഈ ഒരു ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വയറിളക്കം ഉണ്ടാക്കുന്ന സാൽമണല്ല, കോളറ കണക്കുള്ള ബാക്ടീരിയകളൊക്കെ, ലക്ഷക്കണക്കിന് ബാക്ടീരിയ ഉണ്ടെങ്കിലേ നമുക്ക് രോഗം വരികയുള്ളൂ. നമ്മൾ ആ ലക്ഷക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലേ രോഗം വരികയുള്ളൂ. പക്ഷേ ഈ ഷിഗെല്ലയുടെ ഒരു പ്രത്യേകത 10 മുതൽ 100 ബാക്ടീരിയ മതി. ഇത്രയും മൈക്രോസ്കോപ്പിക് ആണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മലത്തിലൊക്കെ 1 ഗ്രാം മലത്തിൽ ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തിലധികം ഈ ബാക്ടീരിയകൾ പുറത്തേക്ക് തള്ളും. അപ്പോൾ അതിൽ 10 മുതൽ 100 ബാക്ടീരിയ മതി ഒരാൾക്ക് രോഗം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സാംക്രമികത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ വൃത്തിയായിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ രോഗി തൊടുന്ന പ്രതലങ്ങളിൽ ഈ ബാക്ടീരിയ ഇരിക്കാം. ആ പ്രതലത്തിൽ നമ്മൾ തൊടുകയും നമ്മുടെ കൈ വായിലെത്തുകയും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രോഗി പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പകരാം. ഇനി ഈ മലത്താൽ മലിനമായ ജലം, ആ ജലവും അത് അത്തരത്തിൽ മലിനമായ ഭക്ഷണവും, ഇവ നമ്മൾ കഴിച്ചാലും ഈ രോഗം നമ്മളിലേക്ക് പകരാം.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
3: ഞാൻ നേത്തങ്കര താലൂക്കിൽ പെരിങ്ങലകുളം ബ്ലോക്കിൽ ആനാവൂർ എന്ന സ്ഥലത്ത് ഞാൻ വിളിക്കുന്നത്.

0: എന്റെ പേര് മോഹൻ എന്നാണ്. ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്.
1: ഓക്കെ, ചോദിച്ചോളൂ.
0: ഓക്കെ. ആ ഹലോ ഡോക്ടർ.
2: ആ ഹലോ.
0: ആ അതെ, എന്റെ കൊച്ചുമോന് 4-5 വയസ്സായിരുന്നുണ്ട്. ഇപ്പം സ്കൂളിൽ എൽ കെ ജിയില് ആക്കിയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അതിന് പനി വരുന്നുണ്ട്. ഇവിടെ നേരത്തെ ഇങ്ങനെ കാണിച്ചു, അത് കുറവായിരിക്കുന്നു. പക്ഷെ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയിട്ട് വന്ന് വൈകുന്നേരത്തിന് ഛർദ്ദിച്ചാണ് വന്നത്. ആരും ചോറൊന്നും കഴിച്ചില്ല, അതിന്റെ പല കൂട്ടങ്ങൾ മാത്രം കഴിച്ചുള്ളൂ. പക്ഷെ ചോറൊന്നും കഴിച്ചില്ല, വെള്ളവും കുറച്ചാണ് കുടിക്കുന്നത്. ഇപ്പൊ ശർദ്ദിലും ഉണ്ട്, ദാഹക്ഷീണവും ഉണ്ട്. മലം പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അവന്.
2: ഇത് ഒന്ന്, ഈ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം 4-5 വയസ്സുള്ള കുട്ടിക്ക് പനി വരുന്നത് പൊതുവെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് അവര് വീട്ടിൽ തന്നെ ഇരിക്കുമ്പം മിക്ക അണുക്കളുമായിട്ട് അവർക്ക് ഒരു ബന്ധമില്ലാതിരിക്കുവാണല്ലോ. സ്കൂളിൽ പോകുമ്പോൾ ഓരോ കുട്ടികളുടെ അടുത്തുനിന്നൊക്കെ പുതിയ പുതിയ അണുബാധകൾ ഉണ്ടായി. അങ്ങനെ ഒരു ഏകദേശം സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു 5-6 മാസം കുഞ്ഞുങ്ങൾക്ക് വിട്ട് പനിയൊക്കെ വരും. അപ്പം അത് അത്ര കൺസേൺഡ് ആവണ്ട. പക്ഷേ രണ്ട്, ഇപ്പോഴത്തെ ഛർദ്ദില് അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ഒന്ന് ഷിഗല്ല രോഗബാധ നന്നായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്, കേരളം മുഴുവനുണ്ട്. അതല്ലാതെ മറ്റ് ഈ മഴക്കാലവുമായിട്ടനുബന്ധിച്ച് മറ്റ് വൈറലൊക്കെ രോഗങ്ങളും ഒക്കെ ഉണ്ട്, പല വൈറസുകളും ഒക്കെ രോഗമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വയറിളക്കം ഒന്ന്, ഈ ഛർദ്ദിലും പനിയുണ്ടോ കുഞ്ഞിന്? ടെമ്പറേച്ചർ ഉണ്ടോ? ചൂടുണ്ടോ? അപ്പൊ ടെമ്പറേച്ചറും ഉണ്ട്, ഛർദ്ദിലും ഉണ്ട്. ഇത് രണ്ട് ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്തരത്തിൽ വയറിളക്ക സംബന്ധമായ വയറ് വേദനയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? വയറിളക്കം തുടങ്ങിയിട്ടില്ല അല്ലേ? ഒരു കാര്യം ചെയ്യൂ, കുഞ്ഞല്ലേ, 5 വയസ്സൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പീഡിയാട്രീഷ്യനെ, ഡോക്ടറെ ഒന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. ഒന്ന് കാണിച്ചോളൂ. കാരണം ഇപ്പോൾ ഈ ശിഖലയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ആന്റിബയോട്ടിക് വേണ്ടി വരില്ല, അഥവാ കൂടുന്നു എന്നൊക്കെ കാണുകയാണെങ്കിൽ ആന്റി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് അത് പകരാതെയും ഇരിക്കാൻ ആന്റിബയോട്ടിക് കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഡോക്ടറെ ഒന്ന് കാണുക. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം. ഇപ്പൊ ഛർദ്ദിച്ച് പോകുന്നത് കുഴപ്പമില്ല, പക്ഷേ ഛർദ്ദിക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്ന പാനീയങ്ങളോ അല്ലെങ്കിൽ ഒ ആർ എസ് അറിയാമല്ലോ, ഒ ആർ എസ് വേടിച്ചിട്ട് സാഷേ വേടിച്ച് കലക്കി കൊടുക്കുകയും വേണം. വീട്ടിൽ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കാം. വീട്ടിൽ തന്നെ പാനീയങ്ങൾ ധാരാളമായി കൊടുക്കാം. പക്ഷെ കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ആ ചിലപ്പോൾ ഈ ചിലപ്പം ഇത് വയറിളക്കത്തിന്റെ പ്രശ്നമാവണമെന്നില്ല, ചിലപ്പോൾ ഈ ഫ്ലൂ കണക്കുള്ള നമ്മുടെ സാധാരണ പനികളുണ്ടല്ലോ അതും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ കൂടെ ഒക്കെ വരാം. ഇപ്പൊ ഇനി കൂടിയ പനികൾ ഡെങ്കിക്കുമൊക്കെ ഛർദ്ദിലായിട്ട് വരാം. അപ്പൊ ഏതാണെന്ന് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കൊച്ചുകുട്ടികളെ നമ്മൾ അധികം സ്വയം ചികിത്സ ചെയ്യുന്നത് ബുദ്ധിയല്ല.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് പകർച്ചപ്പനികൾ വന്നതിന് ശേഷം വിട്ടുമാറാത്ത കടുത്ത ശരീരവേദനയാണ്, എന്താണ് ഇതിങ്ങനെ ദീർഘനാൾ ഇങ്ങനെ വേദന നിലനിൽക്കാനുള്ള കാരണം?
2: അത് പൊതുവേ വൈറൽ പനികൾ, ഇപ്പം നമുക്ക് കോവിഡിലുണ്ടായിരുന്നു, പിന്നെ ഡെങ്കി, ചിക്കൻ ഗുനിയ പിന്നെ പറയുകയും വേണ്ട. ചിക്കൻ ഗുനിയ മാസങ്ങളോളം അസ്ഥിവേദനയും ഒക്കെ നിൽക്കും. ഡെങ്കിക്കും അതുപോലെ തന്നെ ശരീരം, അത് വൈറസ് നമ്മുടെ ശരീരത്തെ ബാധിച്ചതിന് ശേഷം ഈ വൈറസ് ശരീരം ക്ലിയർ ചെയ്യും. ശരീരത്തിൻ്റെ പ്രതിരോധത്തിൽ വൈറസിനെ അത് നശിപ്പിക്കുന്നു. പക്ഷെ അതിനുശേഷം ശരീരം ഈ പ്രതിരോധത്തിന് വേണ്ടി കുറേയധികം കെമിക്കൽസ്, സൈറ്റോകൈൻസ് ഒക്കെ റിലീസ് ചെയ്യും. പ്രതിരോധത്തിന് വേണ്ടി കുറേ കെമിക്കലുകൾ ശരീരം റിലീസ് ചെയ്താണ് ഇത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിന് തന്നെ മറ്റ് അവയവങ്ങളെ ബാധിക്കും. ചിലർക്ക് ഈ ഒരു പ്രതിരോധം കൂടിപ്പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള കെമിക്കൽ മീഡിയേറ്റേഴ്സ്, ഈ സൈറ്റോകെയിൻസ് കാരണമൊക്കെ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കപ്പെടാം. വൈറൽ പനികൾ കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ സാധാരണമാണ് ഈ ശരീരവേദന വരുന്നത്. അതിന് നമുക്ക് ശരീരവേദനയ്ക്കുള്ള ചികിത്സ ഡോക്ടറെ കണ്ടെടുത്താൽ മതിയാകും, അത് തനിയെ റിക്കവർ ചെയ്യും. പക്ഷെ ഇതാണ് നമ്മൾ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നീട് നമുക്കത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോവിഡ് തന്നെ വന്നതിന് ശേഷം ലോങ് കോവിഡ് എന്ന് പറഞ്ഞ് മാസങ്ങൾക്ക് ശേഷവും 6 മാസമൊക്കെ കഴിഞ്ഞും ശ്വാസം മുട്ട്, ചിലർക്ക് ഓർമ്മക്കുറവ്, ഇത്തരത്തിൽ ശരീര അസ്ഥി പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒത്തിരി അധികം ഗവേഷണ ഫലങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറൽ പനികൾക്ക് ശേഷം ആ ഒരു 7 ദിവസം കൊണ്ട് നമ്മൾ ഭേദമാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ രോഗം വന്നതിന് ശേഷം നമ്മൾ പിന്നീട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കാട്ടി എത്രയോ മികച്ചതാണ് നമ്മൾ പ്രതിരോധം തീർക്കുക എന്നുള്ളത്. അവിടെയാണ് പ്രതിരോധത്തിന്റെ പ്രാധാന്യം വരുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്തേ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയണേ.
3: ഞാൻ നൂറിനാട് ദീപ എന്ന് പറഞ്ഞ ആളാണേ.
1: ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറുണ്ട്. പറഞ്ഞോളൂ.
3: ഹലോ, നമസ്തേ ഡോക്ടർ.
2: ആ നമസ്തേ.

0: ചോദിച്ചോളൂ.
1: ഡോക്ടർ, മോനെ മോനും അമ്മയ്ക്കും ചിക്കൻ പോക്സ് പിടിപെട്ടായിരുന്നു. മോന് കഴിഞ്ഞ അമ്മയ്ക്ക് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചിക്കൻ ബോക്സ് പിടിപെട്ടത് സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് തന്നെ അമ്മയ്ക്ക് അറിഞ്ഞില്ലായിരുന്നു ചിക്കൻ ബോക്സ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ഇത് കൊണ്ടുതരുന്നത് കൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പൊ അമ്മ ഓക്കെ ആയി, ഇപ്പൊ ശരീരവേദന മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാഴാഴ്ച മോനും ചിക്കൻ ബോക്സിന്റെ ഒരു ലക്ഷണങ്ങൾ കാണിച്ചായിരുന്നു. അന്നേരം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് കഴിച്ച്. ഇപ്പം പിന്നീട് അതുപോലെ ഉണ്ടായിട്ടില്ല. അയാള് പിന്നെ അത് വീണ്ടും വീണ്ടും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഈ മുട്ടയും മീനും ഒക്കെ കൊടുക്കത്തില്ല എന്നൊക്കെയൊന്ന് കേട്ട് അതിന്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനും. ഇപ്പൊ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നത് കൊണ്ട് ഇനിയും പകരത്തില്ലയോ, അങ്ങനെ പകർച്ച ആ ഒരു സമയം കഴിഞ്ഞല്ലോ, അപ്പൊ അമ്മയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവോ എന്നൊക്കെയുള്ള ഒരു സംശയത്തിലൂടെ
0: ചോദിച്ചേ. കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ കാര്യമല്ലേ പറയുന്നത്, അതായത് 7 ദിവസം മുമ്പ്, ഇന്ന് ചൊവ്വാഴ്ചയാണ്.

0: മകളുടെ മകളല്ലേ, മകളുടെ മകന്റെ കാര്യമല്ലേ പറഞ്ഞത്, അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം, അതൊരു 5 മുതൽ 7 ദിവസത്തിനകം അതിന്റെ പകർച്ച തീരും. പൊതുവേ ഇത് പക്ഷേ ഈ പകരുന്നത് രോഗലക്ഷണം, ഈ കുമിളയൊക്കെ പൊട്ടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ രോഗം, ഇത് വൈറസാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ പോക്സ്. അത് ഈ കുമിളയും ആ പനിയൊക്കെ വന്ന് കുമിള പൊട്ടിയില്ലേ, അതിനൊരു 1-2 ദിവസം നമ്മൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇത് ഈ വൈറസ് പകർത്തുവാൻ തുടങ്ങും. അപ്പൊ ശരിക്കും താങ്കൾ അവരുമായിട്ട് ആ ഒരു സമയത്ത് കോണ്ടാക്റ്റിൽ സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടോ താങ്കൾക്ക്?
1: ഇല്ല ഇല്ല, ഞാനത് കഴിഞ്ഞാണ് അന്ന് അമ്മയ്ക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് ഞാൻ എത്തിയത്.
0: അപ്പോൾ പ്രത്യേക മുറിയിൽ തന്നെ ആയിരിക്കുമല്ലോ ഇരുന്നത് അല്ലേ രോഗ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോക്സ് നമുക്ക് ഒരു വൈറസ് ഉണ്ടാക്കുന്നു, അത് രോഗലക്ഷണം കാണിക്കുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ പകരുവാൻ തുടങ്ങും. പകർന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞ് ഒരു 10 മുതൽ 14 ദിവസം, 21 ദിവസം ചിലർക്ക് 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു വരാം, ഒരു 10-14 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ അടുത്ത ആൾക്ക് രോഗം വരുന്നത്. അപ്പോൾ അത്രയും ദിവസം, ചിലർക്ക് 21 ദിവസം വരെയൊക്കെ, മാക്സിമം 21 ദിവസം വരെയൊക്കെ കഴിഞ്ഞ് രോഗം വരാൻ സാധ്യതയുണ്ട്. പൊതുവെ എന്നാലും ഒരു 2-ാമത്തെ ആഴ്ചയ്ക്കകം നമുക്ക് രോഗലക്ഷണം കാണിക്കും. പിന്നീട് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ ഗുളികയുണ്ട്. നമ്മൾ ആദ്യത്തെ കുമിള പൊട്ടുമ്പം തന്നെ എസൈക്ലോവിർ എന്ന് പറഞ്ഞ ഗുളിക, ആന്റി വൈറസ്, വൈറസിനെതിരെയുള്ള ഗുളിക നമ്മുടെ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പനിയോ കുമിളയോ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ പോയി ഡോക്ടറെ കണ്ട് ഈ ഗുളിക കഴിക്കുന്നത് നന്നായിരിക്കും. കാരണം അല്ലെങ്കിൽ പിന്നീട് ഈ കൂടുതൽ പ്രായമുള്ളവർക്ക് വരുമ്പോൾ ചിലപ്പോൾ സങ്കീർണതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ചിക്കൻ പോക്സ്. റെമഡി വേണ്ട, റെമഡിയുടെ ആവശ്യം ശരിക്കും നമ്മൾ ഈ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകമാണെങ്കിൽ വാക്സിൻ എടുക്കാം. പക്ഷെ വാക്സിൻ വില കൂടിയ വാക്സിനാണ്, 2000 രൂപയ്ക്ക് അടുത്ത് വില വരും. അപ്പോൾ അത് ശരിക്കും രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് ഒരു 3 ദിവസത്തിനകം എടുക്കുന്നതാണ് ഏറ്റവും മെച്ചം. എങ്കിലും നമ്മൾ പൊതുവെ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ഇനി വാക്സിൻ എടുത്തിട്ട് ഫലം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഇനി ഭാവിയിൽ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ഓർത്ത് വെക്കാം, രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വന്ന് കഴിവതും 3 ദിവസത്തിനുള്ളിൽ പോയി വാക്സിൻ എടുക്കാം. പറ്റിയില്ലെങ്കിൽ 5 ദിവസം വരെയൊക്കെ വാക്സിൻ കൊടുക്കും, പക്ഷേ സമയം കഴിയും തോറും വാക്സിന്റെ ഫലം കുറയും. അതല്ലാതെ പ്രതിരോധ ഗുളിക ഇപ്പൊ കഴിക്കേണ്ട ആവശ്യമില്ല. ഗുളിക നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇനി സമ്പർക്കത്തിൽ വന്ന് ഒരു 1-2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ലക്ഷണങ്ങൾ അപ്പൊ നമ്മൾ

0: വർഷങ്ങൾക്ക് ശേഷം ഹെർപ്പസ് സോസ്റ്റർ എന്നൊരു രോഗം വരാം. അത് വരാനുള്ള സാധ്യതയും നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിച്ച് ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ സാധിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കാം കേട്ടോ, ഭക്ഷണത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദഹിക്കുവാൻ എളുപ്പമുള്ള, നമ്മൾ ഏത് അസുഖം നമുക്ക് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ദഹിക്കുവാൻ എളുപ്പമുള്ള ഭക്ഷണം കൊടുക്കുക. കാരണം ശരീരം രോഗാണുവിനെതിരെ പ്രതിരോധം തീർക്കുമ്പോൾ ശരീരത്തിന്റെ ഊർജ്ജം മുഴുവൻ ആ പ്രതിരോധ പ്രവർത്തനത്തിന് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഒത്തിരി ദഹിക്കാൻ കഷ്ടപ്പാടുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തെ ബുദ്ധിമുട്ടിലാക്കരുത്. അതുകൊണ്ട് ദഹിക്കാൻ എളുപ്പമുള്ള ഏത് ഭക്ഷണവും കൊടുക്കാം. നമ്മുടെ ചികിത്സയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും നമ്മൾ പറയാറില്ല. ദഹനത്തിന് എളുപ്പമുള്ള കൊടുക്കാം കുഴപ്പമൊന്നും.
1: വളരെ ഉപകാരം.
0: ഇനി ചൊറിച്ചിലൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുള്ളവര് അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം. ചൊറിച്ചിലിന് സെട്രസിനോ എന്തെങ്കിലും, ഈ കുമിള ചൊറിയുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൂടെ കഴിക്കാം.
1: മാഡം, ഇപ്പൊ അമ്മയ്ക്ക് സിംപ്റ്റംസ് എല്ലാം കുറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇപ്പോ ശരീരവേദനയാണ് പറഞ്ഞത്, മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ അമ്മ വേദന
0: പറയുന്നു, ആൾക്കത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് തനിയെ അങ്ങ് റിക്കവറി ആയിക്കോളും, മറ്റു സങ്കീർണതകളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പേടിക്കണ്ട.
1: വളരെ ഉപകാരം മാഡം
2: വിളിച്ചതിന്, നന്ദി. മാഡം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പകർച്ചവ്യാധികളെ തടയാൻ എങ്ങനെ സഹായിക്കുന്നു? നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതൊക്കെ മുടക്കില്ല.
0: അതെ, ശിഗെല്ല ഇപ്പം കൂടി നിൽക്കുന്നു, വരളക്ക രോഗങ്ങൾ കൂടുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ ശിഗെല്ല നമുക്ക് ഈ വർഷം ശിഗെല്ല പലർക്കും ഒരു തോന്നലുണ്ട് ഒരു പുതിയ രോഗമാണ്. അങ്ങനെയല്ല, നമുക്ക് എല്ലാ വർഷവും കേരളത്തിൽ ശിഗെല്ല റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചധികം കേസസ് കൂടിയിട്ടുണ്ട്. ഇത് ഒരു കേരളത്തിന് മാത്രം ഒറ്റപ്പെട്ട ഒരു ഫിനോമിനൻ അല്ല, ആക്ച്വലി ആഗോള തലത്തിലൊരു പ്രതിഭാസമാണ് ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, സാംക്രമിക രോഗങ്ങൾ. ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഈ ആഗോള താപനില കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ പല രോഗാണുക്കളും അവ പരത്തുന്ന കൊതുക് കണക്കുള്ളയും ഈച്ച കണക്കുള്ളയും ജീവികളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു സാന്ദ്രത കൂടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് എല്ലായിടവും പണ്ട് നമ്മൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ടും പുതിയ ഇമേർജിംഗ് ആയിട്ടുള്ള ഇപ്പം നിപ്പ കണക്കുള്ള, എബോള കണക്കുള്ള പല രോഗങ്ങളും പൊട്ടിപ്പറപ്പെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വയറിളക്ക രോഗങ്ങൾ കൂടുതലാണ്. അതുകൂടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് മഞ്ഞപ്പിത്തത്തിൽ ജലത്തിലൂടെ പകരുന്ന, ജലത്തിലും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിലെ വൈറസ് ഉണ്ടാക്കുന്ന, ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാക്കുന്ന മഞ്ഞപ്പിത്ത രോഗവും കേരളത്തിൽ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് 100-ന് മരണങ്ങളും 5,000-ന് കേസുകളും എല്ലാ ദിവസവും, ഈ വർഷവും നമുക്ക് കേസുകളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനമായിരിക്കുന്നു, നമ്മുടെ കുടിവെള്ളം പ്രത്യേകിച്ച് കിണർ വെള്ളം മലിനമായിരിക്കുന്നു. കാരണം അടുത്തടുത്ത് വീടുകൾ, നമ്മൾ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും കക്കൂസുകളും ഒക്കെ ഉണ്ടാക്കി. കേരളം വളരെ മെച്ചപ്പെട്ട ശുചിത്വ നിലവാരം നേടിയവരാണ്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്തടുത്ത വീടുകളാവുമ്പോൾ കക്കൂസ് കുഴികളും കിണറുകളും അടുത്തടുത്ത് 3 സെന്റിലും 5 സെന്റിലും വീട് അടുത്തടുത്ത് വരുമ്പോൾ, ഈ മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിൽ കക്കൂസ് കുഴികളുടെ കോൺക്രീറ്റും അത് കെട്ടിയിരിക്കുന്നതിൽ വിടവുകളും വിള്ളലുകളും വീഴുകയും, അത്തരത്തിൽ ഈ കക്കൂസ് കുഴി തന്നെ പലപ്പോഴും ഈ വളരെ സയന്റിഫിക് ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്ന രീതിയിലുള്ളതല്ല, നമുക്ക് വെറും കുഴികളാണ് പൊതുവെ ഉള്ളത്. മാത്രവുമല്ല അവിടുന്ന് ആ ജലം, ആ ടാങ്കിലെ ജലം നമ്മുടെ മണ്ണുവഴി ഗ്രൗണ്ട് വാട്ടറിനെ, നമ്മുടെ കിണറ്റിൻ്റെ വെള്ളത്തിനെ മലിനമാക്കുന്നതായിട്ട് ഉള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കിണറിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാൻ പോകുമ്പോൾ ഒരു 10% താഴെയൊക്കെ ആയിരുന്നു ഇക്കോളൈ. നമ്മൾ ഇക്കോളൈ എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, മനുഷ്യൻ്റെ കുടലിലുള്ള ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മൾ കിണറ്റിലെ വെള്ളം അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം ആ വെള്ളം മനുഷ്യൻ്റെ മലത്താൽ മലിനമായി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വീടുകളിലെയോ സ്ഥാപനങ്ങളിലെയോ ഒക്കെ ജലം പരിശോധിക്കുമ്പോൾ 10% താഴെ സാമ്പിളുകളിലൊക്കെ നമുക്ക് ഇക്കോളൈ കിട്ടുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ പരിശോധിക്കുന്ന സാമ്പിളുകളിൽ 70%+ നമുക്ക് ഇക്കോളൈയുടെ സാന്നിധ്യം, ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജലം വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു, അത് പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യവുമൊക്കെ ആയിട്ട്. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജലം കൂടിയതിൻ്റെ ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു തിയറി നമ്മൾ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള അമീബകൾക്ക് കണ്ടാമിനേറ്റഡ് മലിനമായ ജലത്തിൽ ബാക്ടീരിയകൾ, ഓർഗാനിക് മെറ്റീരിയൽ, ബാക്ടീരിയൽ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്. അപ്പോൾ ശിഗെല്ല കൂടുവാനും ഒക്കെ ഇത്തരത്തിൽ ഉള്ള മലിനമായ ജലം നമ്മൾ ഉപയോഗിക്കുന്നതാണ് കാരണം. അതിനെതിരെയുള്ള നമ്മുടെ ഏക പ്രതിവിധി ഒന്ന്, നമ്മൾ കുടിക്കുന്ന സമയത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 2, നമ്മുടെ കിണറുകൾ, അത് അമീബിക് മസ്തിഷ്ക ജലത്തിനും പ്രധാനമാണ്, ഹെപ്പറ്റൈറ്റിസ് എയ്ക്കും പ്രധാനമാണ്, വയറിളക്ക രോഗങ്ങൾ, ശിഗെല്ല ഇവയ്ക്കെല്ലാം പ്രധാനമാണ് നമ്മുടെ കിണറ്റിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യത്തിൽ ഒത്തിരി വെള്ളക്കെട്ട്, പ്രളയമൊക്കെ ഉണ്ട്. ഉണ്ടാകുമ്പോൾ സൂപ്പർ ക്ലോറിനേഷൻ ആവശ്യമായിട്ട് വരും. അതായത് സാധാരണ നമ്മൾ 1000 ലിറ്റർ വെള്ളത്തിന് 2

0: 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നത്. സൂപ്പർ ക്ലോറിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി, 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് 1000 ലിറ്റർ വെള്ളത്തിന് ആ തോതിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എയ്ക്ക് അല്ലെങ്കിൽ തന്നെയും നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ ജലത്തിൻ്റെ ശുദ്ധി ഉറപ്പാക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ പണ്ടത്തെ ശീലം, പണ്ട് അമ്മമാർ പറയും തിളപ്പിച്ചാറ്റിയ വെള്ളം കൈ കരുതുക എന്നുള്ളത്, ആ ശീലം നമ്മൾ പുതുക്കേണ്ടിയിരിക്കുന്നു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതിൻ്റെ, തിളപ്പിച്ചാറ്റിയത് എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ചിലരൊക്കെ 20 മിനിറ്റ് റോളിംഗ് ബോയിൽ വെട്ടിത്തിളപ്പിക്കുക, പക്ഷെ അത് സാധ്യമല്ല. പ്രത്യേകിച്ചും ഇത്രയും ഇന്ധനവിലയൊക്കെ കിടക്കുന്ന സമയത്തും 20 മിനിറ്റ് തിളപ്പിക്കുക എന്ന് പറയുന്നത് അതിലുള്ള സർവ്വജീവനും, അതായത് സ്പോറുകളടക്കം നശിപ്പിക്കുന്ന സ്റ്റെറിലൈസേഷൻ പോയിന്റ് എത്തുന്നതാണ്. ആക്ച്വലി ഈ രോഗകാരണമായിട്ടുള്ള, പെത്തോജനിക് ആയിട്ടുള്ള മിക്ക രോഗാണുക്കളും 3 മുതൽ 5 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ച വെള്ളം, വെട്ടിത്തിളയ്ക്കുക, റോളിംഗ് ബോയിൽ എന്ന് വെച്ചാൽ കുമിളകൾ വന്ന് വെട്ടിത്തിളയ്ക്കുന്നത്, 3 മുതൽ 5 മിനിറ്റ് നമ്മൾ വെട്ടിത്തിളപ്പിച്ചാൽ നമുക്ക് രോഗമുണ്ടാക്കുന്ന മിക്ക രോഗാണുക്കളും നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിച്ചാൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഞാൻ ഈ ലിസ്റ്റ് ചെയ്ത എല്ലാ രോഗങ്ങൾക്കെതിരെയും പ്രതിരോധം തീർക്കുവാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ അമ്മമാർ നമ്മളെ ശീലിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നമ്മൾ പറയത്തില്ലേ, അതിലൊക്കെ എന്താ, ജലം തിളപ്പിച്ച് കഴിഞ്ഞാൽ ജലത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടും, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ മെസ്സേജുകൾ പരക്കുന്നത് കൊണ്ടാണോ അതോ എന്തോ, പലപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലും വൈറലൊക്കെ ഔട്ട്ബ്രേക്ക് ഉള്ള സ്ഥലങ്ങളിലുമൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് പോകുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കുമ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നില്ല, അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. പലപ്പോഴും വെള്ളത്തിന് ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വളരെ പ്രധാനമാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മോടൊപ്പം ഡോക്ടർ ചിന്തയുണ്ട്, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടർ.
0: ഹലോ ഹലോ,
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: എനിക്ക് ഈ 10 വർഷത്തിന് മുൻപ് ചിക്കൻ പോക്സ് വന്നായിരുന്നു. അപ്പം അതിൻ്റെയാണ് ചില കുത്തുകുത്ത് വെളുത്ത കുത്തുകുത്ത് പാടുകളൊക്കെ ഈ അവിടെ അവിടെ ആയിട്ടൊക്കെ ഉണ്ട്, കാലിലും കാലിൻ്റെ തൊടയിലും പിന്നെ കയ്യിലും ഒക്കെ, ദേഹത്ത് ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് നോക്കി വേറെയുള്ളവർക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് കാണുന്നുണ്ട്. അത് അതെന്താണ്, മുൻപൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെ ഇത്രയും കുത്തുള്ളത് പോലെ.
0: ഈ 10 വർഷത്തിന് മുമ്പ് വന്നതിന്റെ പാടൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ടാവും. ചിലർക്ക് കുറച്ചു കാലം ഇങ്ങനെ ഓരോരുത്തരുടെ തൊലിയുടെ രീതിയാണ് ചിക്കൻ പോക്സ്, പക്ഷേ ഇപ്പം കൂടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുതിയ എന്തെങ്കിലും തൊലിപ്പുറത്തെ പ്രശ്നങ്ങളാവാനാണ്. ഒന്ന് നമുക്ക് ഒരു ഒരു സ്കിൻ ഡോക്ടറെ കണ്ട് ഒന്ന് പരിശോധിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. വേദനയൊന്നും ഇല്ലല്ലോ, അത്തരത്തിലുള്ള പാടുകളൊന്നും
2: ഇല്ല. കാലിന് ഇച്ചിരി പൊളിഞ്ഞു പോയതുപോലെ വല്ല എന്തെങ്കിലും ചൊറി പോലെ വന്നിട്ട് അടഞ്ഞു പോയതുപോലെ ഇച്ചിരി കുറച്ചും കൂടെ വലിയ പാട്.
0: അപ്പൊ അത് അത് അന്നത്തെ ചിക്കൻ പോക്സിന്റെ ഒരു സമയം, ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണമെങ്കിൽ പുതുതായിട്ട് വന്നതാവാനാണ് സാധ്യത. അതൊന്ന് ഒരു സ്കിൻ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോക്ടറെ കാണുന്നത് തെറ്റൊന്നുമില്ല, ഒന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്.
2: ഡോക്ടർ, എനിക്ക് ഒന്നും കൂടെ പറയാനുണ്ട്, കാൽമുട്ട് വേദന അത് എന്തുകൊണ്ടാണ്? അത് മഴക്കാലങ്ങളിൽപ്പെടും, 5-8 മാസം ആയി തുടങ്ങിയിട്ട്.
0: അല്ല, എത്ര വയസ്സ് താങ്കൾക്ക്? എത്ര വയസ്സുണ്ട് താങ്കൾക്ക്?
2: 74.
0: നമ്മള് പ്രായം ആവുന്തോറും നമ്മുടെ ഈ മുട്ടുകളൊക്കെ കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് വ്യായാമം ഒക്കെ ചെയ്യാറുണ്ടോ? വ്യായാമം ചെയ്യാറുണ്ട്
2: പറഞ്ഞായിരുന്നു.
0: ഈ മസിലുകളെ, ഡോക്ടറിന്റെ ഒരു ഉപദേശത്തോട് കൂടി, കാരണം എത്ര കണ്ട് തേയ്മാനം ഉണ്ടെന്നനുസരിച്ച് ഈ മസിലുകളെയൊക്കെ നമ്മൾ ബലപ്പെടുത്തുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഇപ്പം നമുക്ക് വേദനയുള്ള സ്ഥലം മാത്രമല്ല, ബാക്കി ശരീരത്തിലെ എല്ലാ അസ്ഥികളെയും എല്ലാ ജോയിൻറ്റുകളെയൊക്കെ നമ്മൾ അനക്കി അതിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അതിനെ ശക്തിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ കുറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് വ്യായാമം, അത് ഡോക്ടറെ കണ്ടിട്ടേ വ്യായാമം ചെയ്യാവുള്ളൂ, കാരണം എത്ര തേയ്മാനം ഉണ്ട് ഏതൊക്കെ ചെയ്യാൻ പറ്റില്ല ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വ്യായാമങ്ങളൂടെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് നേരത്തെ മാഡം വെള്ളത്തിൻ്റെ കാര്യം നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം സ്കൂളുകളാണെങ്കിലും ഓഫീസുകളിലാണെങ്കിലും നമ്മൾ പൊതുവായിട്ട് വാട്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ഫിൽറ്റർ

0: ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ധാരണ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പൂർണ്ണമായും ശുദ്ധമാണ്, ഇത്തരം കീടാണുക്കളുടെ സാന്നിധ്യം ഇല്ലാത്തതാണെന്ന്. അത് എത്രത്തോളം ശരിയാണ്?
1: ഈ നമ്മുടെ മോഡേൺ പ്യൂരിഫയറുകൾ, ഫിൽറ്ററുകൾ എല്ലാം ഇപ്പോൾ തന്നെ യു വി സംവിധാനത്തോടൊക്കെ ചേർന്നതാണ്. ഫിൽറ്റർ മാത്രമല്ല, അതിൻ്റെ കൂടെ യു വിയുടെ ഒക്കെ ഉള്ളതാണ്. അത് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫിൽറ്ററുകൾ നമുക്ക് സുരക്ഷിതം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഇപ്പോൾ ഷിഗല്ല, ഹെപ്പറ്റൈറ്റിസ് എ, ഏറ്റവും കൺസേൺ ഉള്ളത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്, മഞ്ഞപ്പിത്തം. ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ ഫിൽറ്ററിൽ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഹെപ്പറ്റൈറ്റിസ് എക്ക് യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളെ ഹെപ്പറ്റൈറ്റിസ് എക്കെതിരെ ഫലപ്രദമാവുകയുള്ളൂ. അതുപോലെ തന്നെ ഷിഗല്ലയ്ക്കും യു വിയും ക്ലോറിനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ക്ലോറിൻ ഡിസ്ഇൻഫെക്ഷനും തിളപ്പിച്ചാറ്റുകയും പിന്നെ യു വി സംവിധാനമുള്ള ഫിൽറ്ററുകളുമാണ് ഷിഗല്ലയ്ക്കാണെങ്കിലും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ഫിൽറ്ററുകൾ നമുക്ക് സേഫ് ആണ്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ യു വി സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് മെയിൻറ്റെയിൻഡ് ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കോളേജുകൾ, രണ്ട് കോളേജുകളിലെ ഔട്ട് ബ്രേക്ക്, സ്കൂളിലെ ഒരു വലിയ ഷിഗല്ല ഔട്ട് ബ്രേക്ക്, ഇവിടെയൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഫീസർമാരോട് നമ്മൾ നേരിട്ട് പോയിട്ടും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഫിൽറ്ററിൽ നിന്ന് വെള്ളം കുടിച്ച കുറേ പേർക്ക് രോഗം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു കാര്യം, പൊതുസ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളും കോളേജും നമ്മുടെ ക്യാൻറ്റീനിലും ഒക്കെ വെച്ചിരിക്കുന്ന പൊതുസ്ഥലങ്ങൾ വെച്ചിരിക്കുന്ന ഫിൽറ്ററുകൾ ആരും ശ്രദ്ധിക്കില്ല, അത് മെയിൻറ്റെയിൻഡ് ആവില്ല. നമ്മൾക്ക് തന്നെ അറിയാം, മാനുഫാക്ചറർ തന്നെ പറയാറുണ്ട് 6 മാസം കൂടുമ്പം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പക്ഷേ വെള്ളത്തിൻ്റെ ഇപ്പം ഒത്തിരി ഓരും ചെളിയും ഒക്കെ ഉള്ള വെള്ളമാണെങ്കിൽ ചിലപ്പോൾ 3-4 മാസം കൂടുമ്പോൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ മോഡേൺ ഫിൽറ്ററുകളിൽ ഒരു ചുമന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തും ഈ മെയിൻ്റനൻസിൻ്റെ ടൈം ആവുമ്പോൾ. അതുപോലും പബ്ലിക്, നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കും, പബ്ലിക് പ്ലേസസിൽ ചിലപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ. അപ്പോൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന യു വി സംവിധാനത്തോടൊക്കെയുള്ള മോഡേൺ ഫിൽറ്ററുകൾ സേഫ് ആണ്. പക്ഷേ ഈ വലിയൊരു പകർച്ചപ്പനിയൊക്കെ നിൽക്കുന്ന, ഇത്തരത്തിൽ ഈ വയറിളക്ക രോഗം, ഹെപ്പറ്റൈറ്റിസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റില്ല. ഫിൽറ്റർ മെയിൻറ്റെയിൻഡ് ആണോ, വെള്ളം ശുദ്ധമാണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊരു പഴയ രീതിയിലൊരു വാട്ടർ ബോട്ടിൽ കരുതുക, തിളപ്പിച്ച് വീട്ടിൽ നിന്ന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹോട്ടലുകളിൽ ചെന്ന് നമ്മൾ വെള്ളം കുടിക്കാനിരിക്കുമ്പോഴും ഇത്രയും ഇന്ധനവില കിടക്കുന്ന സമയത്ത് ഇവർ 3-5 മിനിറ്റൊക്കെ റോളിംഗ് ബോയിൽ ചെയ്ത് വെള്ളം കിട്ടുമോ എന്നുള്ളതൊക്കെ ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അവിടുന്ന് ഇപ്പോൾ തൽക്കാലം ഇത്തിരി വെള്ളം കുടിക്കേണ്ടി വരുവാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയും കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് എപ്പോഴും സുരക്ഷിതമാണ്. കാരണം ഞങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് ഔട്ട് ബ്രേക്സ് ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും നമുക്ക് സംരക്ഷണം തരുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ബിഹേവിയർ വാക്സിൻ എന്ന് തന്നെ പറയാം. നമുക്ക് ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമുള്ളവർക്കൊന്നും രോഗം വരുന്നില്ല. നമ്മൾ ഈ ആളുകളുടെ അടുത്ത് ചോദിക്കും അവരുടെ ശീലങ്ങൾ എന്താണ്, അവരെന്താണ് കുടിച്ചത്, എവിടുന്ന് കഴിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉപയോഗിച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്ന ശീലമില്ലാത്തവർക്കാണ് കൂടുതൽ പേർക്കും രോഗം വരാനുള്ള അപകടം വളരെ കൂടുതൽ. അത് വളരെ ശാസ്ത്രീയമായി നമുക്ക് പല തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫിൽറ്ററും നമ്മൾ ഇത്തരത്തിലുള്ള മെയിൻറ്റെയിൻ ആണോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഒരു കാര്യമുടെ ഹോട്ടലിലെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനോട് ഒരു കാര്യമോട് പറഞ്ഞോട്ടെ, ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ആറി കഴിയുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ ഇതിനകത്തിരുന്ന് പെരുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് എപ്പോഴും തിളപ്പിച്ച് ചൂടാക്കിയ ഭക്ഷണത്തിൽ ബാക്ടീരിയകൾ ചത്തുപോകും. അപ്പോൾ ആ ചൂടോടെ തന്നെ കഴിക്കുക, വെച്ച് തണുപ്പിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ ഇത്തരത്തിൽ പകർച്ചപ്പനി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സാലഡ് കണക്ക് നമ്മൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ പുറത്തു നിന്ന് കഴിക്കുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. സാലഡൊക്കെ നമ്മൾ വേവിക്കുന്നില്ല, അപ്പോൾ വേവിച്ച് ചൂടോടെ കഴിച്ചാൽ നമ്മൾ സേഫ് ആണ്. ഇനി വീട്ടിൽ തന്നെ നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ പച്ചക്കറികളും പഴങ്ങളും നല്ലതുപോലെ കഴുവാൻ ശ്രദ്ധിക്കുക. അതുവഴിയും നമുക്ക് ഇത്തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ വരാം.
0: അടുത്ത കോളുണ്ട്. ഹലോ
2: മേഡം, ഞാൻ ജാനകി നെടുമങ്ങാട്ട് നിന്നാണ്.
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ.
2: ഈ തിളപ്പിച്ചാറ്റിയ വെള്ളം കുപ്പി വെള്ളം തമ്മിൽ ഒന്നാണോ അതോ മാറ്റണ്ടോ?
1: അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ കുപ്പി വെള്ളം എന്ന് പറയുന്നത് ഈ മിനറൽ വാട്ടർ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന, നമ്മൾ ബോട്ടിൽഡ് വാട്ടർ അതാണ് കുപ്പിയിൽ കടയിൽ നിന്ന് മേടിക്കുന്നത്, അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചേ? അതല്ലേ? അതെ. അത് അതിലൊരു കാര്യം, നല്ല കമ്പനി, ഇതിലും ഒരു വലിയൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലതരം കുപ്പിവെള്ളം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് പല കമ്പനികളുടെ, അതിൽ ചില കമ്പനികളുടെ അവർ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ ഈ മാർക്ക്, അതിൻ്റെ ക്വാളിറ്റിയുടെ മാർക്കൊക്കെ ഉണ്ട്. FSSA ISI ഒക്കെ മാർക്കൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടോ, നല്ല കമ്പനിയുടെ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം നല്ല കമ്പനികളുടെ ബോട്ടിൽഡ് വാട്ടർ സുരക്ഷിതമായിരിക്കും, പക്ഷെ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം എന്തായാലും പോപ്പുലറായിട്ടുള്ള കാലാകാലങ്ങളിലായിട്ട് മാർക്കറ്റിൽ നിലവിലുള്ള വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്ത കമ്പനിയുടെ ബോട്ടിൽ വാട്ടർ സേഫ് ആണ്. നമ്മൾ ഈ പലപ്പോഴും ഈ ബോട്ടിൽ വാട്ടറുകളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുള്ളപ്പോൾ പല ബോട്ടിൽ വാട്ടറുകളിലും നമുക്ക് കുടിക്കാൻ ജീവിക്കാൻ ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള അണുക്കളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം

0: ഈ ഞാൻ പറഞ്ഞു വന്നത്, നല്ല കമ്പനികളുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടിക്കാം, പക്ഷേ നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം, ഈ പ്രത്യേകിച്ച് വയറിളക്കം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയുന്നത് കൊണ്ടുപോകുന്നത്, അത് അതിൻ്റെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പിച്ചതാണ്. അപ്പം നമുക്കത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം, അതാണ് വ്യത്യാസം. നല്ല കമ്പനിയുടെ മിനറൽ വാട്ടർ പ്രശ്നമുണ്ടാവുകയില്ല, പക്ഷേ ഏതൊക്കെ കമ്പനിയുടെയാണ് ചിലതൊക്കെ പൊട്ടിച്ചതും പല പല വിഷയങ്ങൾ ഇതുമായിട്ട് അനുബന്ധിച്ചിട്ടുണ്ട്. നല്ല വ്യാജന്മാരുടെയൊക്കെ വെള്ളക്കുപ്പികൾ കിട്ടുന്നതും ഒക്കെ പല വിഷയങ്ങളും നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നല്ല കമ്പനിയുടെ ബോട്ടിൽ മാത്രം വഴി ഒഴിക്കുക, അതിന് അതല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം കരുതുക. കയ്യിൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാം.
1: ഒരു സംശയം കൂടി, പിന്നെ നമ്മളെ രണ്ട് കുട്ടികൾക്ക് ഇപ്പൊ ഈ വൈറൽ ഫീവർ വന്നു. അപ്പൊ ഈ വൈറൽ ഫീവർ വന്നപ്പോ വയറ്റിളക്കം ഒന്നും ഉണ്ടായില്ല, ജലദോഷം ഉണ്ടായില്ല, പനി മാത്രം വന്നില്ലോ.
0: അല്ല, ഈ വയറിളക്കം അല്ലല്ലോ, പനിയല്ലേ വന്നത്? വൈറൽ പനിയല്ലേ വന്നത്? വയറിളക്ക രോഗമല്ലല്ലോ.
1: അല്ല, പനി വരുമ്പോ ഇത് ലക്ഷണം കാണൂലേ?
0: പനി മാത്രമേ. ഇപ്പൊ എന്താ കുഞ്ഞുങ്ങൾക്ക് ലക്ഷണം എന്തായിരുന്നു ഉണ്ടായിരുന്നേ?
1: ഒന്നും ഇല്ല, ജലദോഷം ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരു പനി വന്നു, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോ പറഞ്ഞു പകർച്ചപ്പനിയാന്ന് പറഞ്ഞു. അതിന്റെ ഒരു സിറപ്പ് കൊടുത്തത് കുറയും ചെയ്തു. അല്ല, ഈ പകർച്ചപ്പനി ഇപ്പോഴത്തെ പകർച്ചപ്പനിക്ക് ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോന്നാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്.
0: ഇപ്പോഴത്തെ പ്രധാന പകർച്ചപ്പനി ഫ്ലൂ കണക്കുള്ള പനികളും നമ്മുടെ സാധാരണ ഈ തൊണ്ടവേദനയും ചുമയും ശ്വാസം മുട്ടും ഒക്കെ മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് വരുന്ന സാധാരണ പനികൾ ധാരാളമുണ്ട്. ആ വിഭാഗത്തിൽ പെട്ടതായിരിക്കാം താങ്കൾ പറഞ്ഞ ലക്ഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വൈറസോ പൊതുവേ ഉള്ള ഫ്ലൂവോ മറ്റ് വൈറസുകളോ എന്തെങ്കിലും ബാധിച്ചതാവാം. അത് ഈ ഡെങ്കി പോലെയൊക്കെ ഉള്ള പനികളാണെങ്കിൽ കുറച്ചുകൂടെ ശരീരവേദന, കണ്ണിന് ചുറ്റും വേദന, തലവേദന, അത്തരത്തിലുള്ള ഇത്തിരിയുടെ കടുത്ത സിംറ്റംസ് വരാം. പിന്നെ ഏത് പനിയാണെങ്കിലും അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് പനി മാത്രമായിട്ട് വന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിൽ പിന്നെ അത് പേടിക്കേണ്ട ആവശ്യമില്ല.
1: ആ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ ഒരു സംശയമുണ്ട് ഡോക്ടർ, ഒരു സംശയം. എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഡെങ്കിപ്പനി ഒരു സമയത്ത് ഡെങ്കി വരും. ഡെങ്കി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഡെങ്കി വേണമെന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം അങ്ങനെ വന്നു. അപ്പൊ ഇതെന്താ, ആ സമയത്ത് മാത്രം ഇങ്ങനെ വരുന്ന പനിയാണോ അതോ?
0: എത്ര വർഷം ഇടവിട്ടാണ് ഈ മൂന്ന് വട്ടം വന്നത്? അല്ലല്ല, അങ്ങനെ വരില്ല. ഡെങ്കി ഡെങ്കിയാണെന്ന്, ഡെങ്കിയുടെ പരിശോധന ചെയ്ത് ഡെങ്കിയാണെന്ന് പറഞ്ഞു. ഡെങ്കിയുടെ തന്നെ പരിശോധന NS1 അല്ലെങ്കിൽ IgM ചെയ്ത് പറഞ്ഞു. NS1 മൂന്ന് വട്ടം. അത് ശരിക്കും ഡെങ്കി നമുക്ക് നാല് ടൈപ്പാ ഉള്ളത്. ഡെങ്കി 1, 2, 3, 4 നാല് സീറോ ടൈപ്പുകൾ തരം, നാല് തരം വൈറസുകളാ ഉള്ളത്. അതിൽ ഒരു തരം വൈറസ് വന്നാൽ ആ വൈറസ് പിന്നെ നമുക്ക് വരാൻ സാധ്യത തീരെ കുറവാണ്. പിന്നീട് രണ്ടാമത്തെ ടൈപ്പ് സീറോ ടൈപ്പ് വഴിയുള്ള ഡെങ്കി ആയിരിക്കാം വന്നത്. അതും സാധാരണ ഈ ഓരോ വർഷം ഇടപെട്ട് വരുന്നത് വളരെ അപൂർവമാണ്. കാരണം നമുക്ക് ഒരു സീറോ ടൈപ്പിന്റെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മറ്റ് സീറോ ടൈപ്പുകൾക്കെതിരെയും കുറച്ചു കാലത്തേക്ക്, ഒരു ഒന്ന് ഒന്നര വർഷത്തേക്കൊക്കെ പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിപ്പോൾ അപ്പോൾ താങ്കൾക്ക് പല ടൈപ്പ്, നാല് ടൈപ്പിൽ എനിക്ക് തോന്നുന്നു മാറി മാറി വന്നതാവണം. അത് വിശദമായിട്ട് നോക്കണം, കാരണം ഇത്ര അടുപ്പിച്ച് വരുന്നതും കുറച്ച് അത്ര സാധാരണമല്ല. ഒന്ന് ഡോക്ടറെ ഒന്ന് കണ്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കൂ. കാരണം ഇനിയിപ്പോ മറ്റ് സങ്കീർണതകളൊന്നും, കാരണം ഒരു സീറോ ടൈപ്പ് വന്നിട്ട് മറ്റൊരു സീറോ ടൈപ്പായിട്ട് വീണ്ടും ഇൻഫെക്ഷൻ വരുമ്പോൾ സങ്കീർണതകൾക്കുള്ള സാധ്യതകളും കൂടാറുണ്ട്. അപ്പോൾ ഇത് അതൊന്ന് ഡോക്ടറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം. അത് ഡെങ്കി തന്നെ ആയിരുന്നു എന്നുള്ളത്, കാരണം ചിലപ്പോൾ ഡെങ്കി ആവാതിരിക്കാം, മറ്റ് പനികളായിരുന്നിരിക്കാം. കാരണം അടുപ്പിച്ച് ഡെങ്കി ഓരോ വർഷവും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പൊതുവേ ഒരു രണ്ട് മൂന്ന് വർഷം ഇടവിട്ടിട്ടൊക്കെയാണ് ഓരോ സീറോ ടൈപ്പുകൾ നമ്മുടെ ആ പ്രദേശത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ ഡെങ്കി 2 ഉം 1 ഉം ആയിരുന്നു, പിന്നീട് ഇപ്പോൾ ഡെങ്കി 3 ആണ് കൂടുതൽ. അപ്പോൾ അതൊക്കെ പക്ഷേ ഒരു രണ്ട് മൂന്ന് വർഷത്തിന്റെ ഗ്യാപ്പ് കാണും. അതാണ് അതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. അതുപോലെ തന്നെ ഈ ഡെങ്കിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ പപ്പായ ഇലയുടെ നീര് കുടിക്കുന്നത് ഇപ്പോൾ പ്ലേറ്റ്ലേറ്റ് കൗണ്ടൊക്കെ കൂട്ടാൻ സഹായിക്കും എന്നൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളമാണ്? മാതളം ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ടല്ലോ.
0: ഈ ഓരോ അസുഖങ്ങളും ലക്ഷണങ്ങൾക്കും ഓരോ ചികിത്സാ രീതിക്കും ഓരോ പലതരം ശാഖകളുണ്ടല്ലോ. ചികിത്സയുടെ രീതികൾക്ക് അവരുടേതായ ചികിത്സകളുണ്ട്. അതിൽ ഈ പ്രത്യേകിച്ച് ഈ ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഇലകൾ ഇവയായിട്ട് ഓരോരോ ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാട്സാപ്പിലൊക്കെ നമുക്ക് കാണാം ഷുഗർ കുറയ്ക്കാനായിട്ട് ഇന്ന ഇല കഴിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം, പലതിൻ്റെയും ശാസ്ത്രീയത നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡെങ്കിയുടെ സ്പെസിഫിക്കലി പപ്പായ കുറേയധികം ഗവേഷണവും പേപ്പറുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ നമ്മൾ ഈ പപ്പായ ഇല എടുത്ത് കഴിക്കുന്നതല്ല അതിൻ്റെ രീതി. ഇത്തരത്തിൽ നമ്മുടെ പല മരുന്നുകളും പല ഇലകളിൽ നിന്നുമൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആയിട്ട് നമ്മളെടുത്തതാണ്. നമ്മൾ ഈ ഒരു ഇല മൊത്തത്തിൽ കഴിക്കുമ്പം അതിൽ പലതരം കോമ്പൗണ്ട്സ് ഉണ്ടാവും, അതിലെല്ലാം നമ്മുടെ

0: ശരീരത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മുടെ കിഡ്നിയെ ഇത്തരത്തിലെ ഇലകളും പൂർണ്ണമായിട്ടും ഇങ്ങനെ വളരെ വലിയ തോതിൽ ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയൊക്കെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടുള്ള മരുന്നുകൾ മാർക്കറ്റിൽ പിൽക്കാലത്ത് അവൈലബിൾ ആവും. പക്ഷെ ഡെങ്കിയിൽ ഈ ചികിത്സയുടെയൊക്കെ ശരിക്കും ആവശ്യമില്ല. കാരണം ഡെങ്കി പോലുള്ള പനികൾ, ഡെങ്കിക്ക് മാത്രമല്ല പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് പല നമ്മുടെ വൈറൽ പനികൾ നമുക്ക് വരുമ്പോഴും ഈ നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ഡെങ്കിക്ക് എപ്പോഴും നമ്മൾ പ്ലേറ്റ്ലെറ്റ് പരിശോധിക്കുന്നു, പ്ലേറ്റ്ലെറ്റ് കുറയാറുണ്ട്. അതൊരു ഈ ഡെങ്കിക്കാണെങ്കിലും ഒരു 48 മണിക്കൂറിന് ശേഷം ഈ പ്ലേറ്റ്ലെറ്റ് തിരിച്ചു കയറും. പൊതുവേ വളരെ കുറച്ച് ആളുകൾക്ക് സങ്കീർണതകളിലേക്ക് പോകുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് തീരെ താഴുന്നത്. അതൊരു 20,000 താഴ്ന്ന് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 10,000 താഴുമ്പോഴേ നമ്മൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കുകയുള്ളൂ. പക്ഷേ പലരും ഭയന്ന് ചില ആശുപത്രികളിലൊക്കെ 50,000 ഒക്കെ ആകുമ്പോഴേ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുന്നത് കാണാം. അത് അശാസ്ത്രീയമാണ് ശരിക്കും. പ്ലേറ്റ്ലെറ്റ് തീരെ താഴ്ന്ന് ആള് വളരെ സങ്കീർണതകളിലേക്കൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷന്റെ പോലും ആവശ്യമുള്ളൂ. ശരിക്കും പ്ലേറ്റ്ലെറ്റ് പനി സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് അത് പനിയോടനുബന്ധിച്ച് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതൊരു 48 മണിക്കൂർ കൊണ്ട് പ്ലേറ്റ്ലെറ്റ് തിരിച്ച് അതിൻ്റെ തോതിലേക്ക് എത്തും. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൂട്ടുവാനായിട്ടൊന്നും പ്രത്യേകിച്ച് ഇലകളൊക്കെ ഇങ്ങനെ അതേ കണക്ക് കഴിക്കുന്നത് അപകടമാണ്. അതേ കണക്കെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇലകളൊക്കെ കഴിക്കുന്നത്. അതിൻ്റെ എക്സ്ട്രാക്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ ഉപദേശത്തിൽ മാത്രം ഇവ കഴിക്കുക. പിന്നെ പോഷകാഹാരം കഴിക്കുക, നല്ല ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനെല്ലാം മൊത്തത്തിൽ ഗുണമില്ല എന്നല്ല, പക്ഷേ അത് സേവിക്കുന്ന രീതി ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ രോഗലക്ഷണം മനസ്സിലാക്കി മാത്രമേ സ്വയം ഇവയൊന്നും ചികിത്സിക്കാതിരിക്കുന്നതാണ് പ്രത്യേകിച്ച് രോഗങ്ങളുള്ള സമയത്ത് നല്ലത്.
1: അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ഇവിടെ തീരാറായിട്ടുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പുലർത്താൻ, പ്രത്യേകിച്ചും പ്രായമായവർ, ഗർഭിണികൾ ഒക്കെ അടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് ഈ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്നൊന്ന് പറയാം.
0: ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജലജന്യ രോഗം നമ്മൾ നന്നായി ഡിസ്കസ് ചെയ്തു. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, കൊതുകുജന്യ രോഗങ്ങൾ തടയുവാനായിട്ട് ഈഡ്സ് ആണ് ഇപ്പോൾ പ്രധാനം. ഡ്രൈ ഡേ ആചരിക്കാം. 7 ഒരിക്കൽ നമ്മൾ വീടിന് ചുറ്റും നടന്ന് വീട്ടിനകത്തും നമ്മുടെ സ്വന്തം വീടിന് ചുറ്റും തൊട്ടടുത്ത വീട്ടിലെ കൊതുക് മാത്രമേ നമ്മളെ കടിക്കുകയുള്ളൂ. കാരണം ഇത് ഒത്തിരി ദൂരം പറക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ വളർത്തുന്ന കൊതുകാണ് നമ്മളെ കടിക്കുന്നത്. പിന്നീട് നല്ല കൊതുകുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ റിപ്പല്ലൻസ് തേച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. കവർ ചെയ്യുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകുക. എന്തെങ്കിലും ഈ ക്രീമുകളൊക്കെ കിട്ടും, അത് നല്ലതാണ്. അത് വലിയ ഇപ്പം മാർക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ വലിയ തൊലി പ്രശ്നമൊന്നും ഉള്ളതല്ല. ക്രീമുകൾ തേച്ചിട്ട് പോകുക, കവർ ചെയ്തിട്ട് പോകുക. നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട്, വീടിനകത്തുള്ള ഫ്രിഡ്ജിൻ്റെ ട്രേ അതൊക്കെ തന്നെയും ശ്രദ്ധിക്കുക. പിന്നീട് ഈ പകർച്ചപ്പനികളുള്ള സ്ഥലത്തേക്ക് പോകാതിരിക്കുക. ആശുപത്രി വിസിറ്റ് ചെയ്യരുത്, രോഗികളെ വിസിറ്റ് ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളെയും ഇത്തരത്തിൽ രോഗികളെ കാണിക്കാനോ ആശുപത്രികളിലോ അനാവശ്യമായിട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ചികിത്സ എടുക്കുക. പ്രതിരോധത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. എലിപ്പനിക്ക് ഹൈറിസ്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മലിനജലവുമായിട്ട് കോൺടാക്ട് വരുന്ന ജോലികളിൽ ഏർപ്പെടുന്നവർ, അത്തരത്തിൽ കോൺടാക്ട് വരുന്നവരെ ഒക്കെ തന്നെയും ഡോക്സിസൈക്ലിൻ കഴിക്കാം. ഡോക്സിസൈക്ലിൻ ഗുളികയുണ്ട്. അതുകൂടാതെ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ മലിനജലത്തിലുമായിട്ട് സമ്പർക്കത്തിൽ വന്നതാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ആന്റിബയോട്ടിക് ചികിത്സ എടുക്കുകയാണെങ്കിൽ എലിപ്പനിയുടെ സങ്കീർണതകളും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ വാക്സിനുകൾ ഉള്ളപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ന്യൂമോണിയൊക്കെ ഉള്ള വാക്സിനുകൾ, ഫ്ലൂവിന്റെ വാക്സിൻ ഒക്കെ ഉണ്ട്. അത് മുതിർന്നവർക്കും എടുക്കാം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ വാക്സിനുകളും നൽകണം. ഇത്രയുമാണ് പ്രധാനം.
1: ഇപ്പോൾ പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇത്രയും സമയം വിവിധ തരം പകർച്ചപ്പനികളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് ആണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അതിഥിക്കൊപ്പം സ്റ്റുഡിയോയിൽ സംസാരിച്ചത് MS ആശ, സാങ്കേതിക സഹായം D മനോജ്, സന്തോഷ് തിരുമല എന്നിവർ, സ്റ്റുഡിയോയിൽ സഹായം അരുണ, BV, പ്രമോദ് എസ് എന്നിവർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9496593321. ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ V. പത്മകുമാർ സംസാരിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീര കോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ സമയം 12 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പൊന്നരഞ്ഞാണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് ആർ കെ ദാമോദരൻ, ഈണം നൽകിയത് കോഴിക്കോട് യേശുദാസ്.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകി MG ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം മാണിക്ക് ചെമ്പഴുക്കാം.

മാണിക്യ ചെമ്പിഴുക എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം ലേഡി ടീച്ചർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വരികൾ എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ഈണം നൽകിയത് രാജൻ നാഗേന്ദ്രൻ.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു. തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

ആകാശവാണി. ഇപ്പോൾ മനോജ് പി ജി പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം നെച്ചൂർ ആർ രതീശൻ. വിളിച്ചിട്ടും വിളിച്ചിട്ടും വന്നില്ല നീ എന്നാരംഭിക്കുന്ന ഗാനം, വരികൾ എഴുതിയത് മണി കെ ചെന്താപൂരൻ.

0: സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനബിൽ പാസാക്കി 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9-ന് യോഗം ചേരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183 രൂപ 50 പൈസ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിൽ എത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026-27 ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഈ വിഷയമുന്നയിച്ച് പ്രതിപക്ഷത്തിൽ നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റ് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണെന്നും എന്നാൽ ചില പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ധനബിൽ സഭ പാസാക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോകവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മാരിടൈം മ്യൂസിയം അതിനുള്ള സാധ്യതകൾ തുറന്നിടുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പദ്ധതി വഴി ഉണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ 1/3 ഭാഗം പ്രദേശവാസികൾക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: സംസ്ഥാന സർക്കാരിന് ഈ സംസ്ഥാനത്തിന് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകാൻ, കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകാൻ, സംസ്ഥാനത്തിന്റെ GST വരുമാനം വർദ്ധിപ്പിക്കാൻ, സംസ്ഥാനത്തിന് കൂടുതൽ ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടായി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള നല്ല അവസരമാണ് ഈ പോർട്ടൽ ഉള്ളത്. ഈ 1 മാസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പഠനം നടത്തിയിട്ടുണ്ട്. കണ്ടെയ്നർ സ്റ്റേഷനുകൾ ആരംഭിക്കാൻ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
1: ശബരിമലയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ഈ മാസം 9-ാം തീയതി ദേവസ്വം ബോർഡ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം സുഗമമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തും. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി RO GM ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിനായി തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താൻ ആവശ്യമായ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പോലുള്ള പദ്ധതികൾ സർക്കാർ വിഭാവനം ചെയ്യുന്നതായും മന്ത്രി അറിയിച്ചു. PSC മൂല്യനിർണയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ അതീവ ഗൌരവതരമെന്ന് മന്ത്രി OJ ജനീഷ്. 3.5 ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കുന്ന സംസ്ഥാന ആസൂത്രണ ബോർഡിലേക്ക് നടന്ന പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണയത്തിൽ വിട്ടുപോയത് അംഗീകരിക്കാൻ കഴിയില്ല. KAS, PRD ഇൻഫർമേഷൻ ഓഫീസർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പരീക്ഷകളിലും ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ ഇന്ന് കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമാകും. സെൽഫ് എന്യൂമറേഷനിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കുമ്പോൾ കൈമാറണം. ഈ വിവരങ്ങൾ നിലവിലുള്ള രേഖകളുമായി യോജിച്ച് പോകുന്നതാണോ എന്ന് പരിശോധിക്കുകയും അല്ലെങ്കിൽ എന്യൂമറേറ്റർ പുതുതായി വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. പാലക്കാട് ജില്ലയിലെ ഭൂഗർഭജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ

0: വ്യതിയാനത്തെ പ്രതിരോധിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി ജില്ലാ പഞ്ചായത്ത് ജൈവ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഹരിത ഇടനാഴി പദ്ധതി നടപ്പാക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പദ്ധതിയുടെ ഭാഗമായി 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 5 ലക്ഷം കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാളയാർ മുതൽ ചുള്ളിയാർ ഡാം വരെയുള്ള പ്രദേശങ്ങളിലാണ് കരിമ്പനകൾ നട്ടുപിടിപ്പിക്കുക. കരിമ്പന വേരുകളിലൂടെ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കിവിടാനും തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടയാനും ഇതിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള നദീതീരങ്ങളും ഹരിത ഇടനാഴി പദ്ധതിയുടെ ഭാഗമാകും.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുറഞ്ഞു. 19 കിലോഗ്രാം ഉള്ള വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183.50 രൂപയാണ് എണ്ണക്കമ്പനികൾ കുറച്ചത്. പുതുക്കിയ വില ഇന്ന് പ്രാബല്യത്തിൽ വന്നു. പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർമാർക്ക് ആശംസകൾ നേർന്നു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടല്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഗ്രാമവികസന മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനമനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വേതന നിരക്കുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: BBG റാംജി പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹതയുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും വേതനത്തോടുകൂടിയ തൊഴിലുറപ്പ് 100 ദിവസത്തിൽ നിന്നും 125 ദിവസമായി വർദ്ധിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. MGNREGA ദേശീയ ശരാശരി വേതനം 298.8 രൂപ എന്നത് BBG റാംജിയിൽ 327.4 രൂപയായി ഉയർന്നു. മുൻപ് 300 രൂപയിൽ താഴെ വേതനം ഉണ്ടായിരുന്ന 21 സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പുതിയ മാനദണ്ഡത്തിലേക്ക് കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായതെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 401 രൂപയാണ് വേതനം. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മണലൂർ മുൻ MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ PA മാധവൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഭൌതികദേഹം ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. PA മാധവന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയും ഫ്രാൻസും പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇക്വഡോറിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ പരാജയപ്പെടുത്തിയത്. രാവിലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്വീഡനെതിരെ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളിനാണ് ജയിച്ചത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 തോൽപ്പിച്ച് നോർവേയും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇംഗ്ലണ്ട് കോംഗോ മത്സരം ഇന്ന് രാത്രി 9:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് മത്സരം ആരംഭിക്കും. ഇന്ത്യൻ ടീമിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. 2020 മത്സരങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടുമായി 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇന്ത്യ കളിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 600 പോയിന്റ് ഉയർന്ന് 77,094 നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,037 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായക പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾക്കുള്ള കസ്റ്റംസ് തീരുവ ഇളവ് ഈ മാസം 15 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര വിപണിയിൽ പെട്രോകെമിക്കലുകളുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനാണ് ഈ ഇളവ്. ഇതിനു പുറമെ LPG ഉൽപ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സർക്കാർ പെട്രോളിയം കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വോക്കൌട്ട്. ധനബിൽ പാസാക്കി. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അക്കാദമിക് ലോഗോവുമായി ബന്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ശബരിമല അടിസ്ഥാന സൌകര്യ വികസനം ചർച്ച ചെയ്യാൻ ഈ മാസം 9 യോഗം ചേരുമെന്ന് മന്ത്രി KM മുരളീധരൻ. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും

0: നടപ്പാക്കുന്ന ബി ബി ജി റാംജി നിയമം പ്രാബല്യത്തിൽ കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപ. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 183.50 രൂപ കുറച്ച് എണ്ണക്കമ്പനികൾ. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയായി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ വി പത്മകുമാർ സംസാരിക്കുന്നു.
1: ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനമായി രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. പ്രഗത്ഭനായ വിഷകുരനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ഡോക്ടർ ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവുമാണ് ഡോക്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ഡോക്ടർമാർ സമൂഹത്തിന് നൽകുന്ന വിലപ്പെട്ട സംഭാവനകൾ സ്മരിക്കുവാനും പ്രശസ്തരായ ഡോക്ടർമാരെ ആദരിക്കുവാനും ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി നിരവധി പരിപാടികൾ ഡോക്ടേഴ്സ് ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ഡോക്ടർമാരെ കാണപ്പെട്ട ദൈവമായി കണക്കാക്കുകയും അവരെ ആദരവോടെ കാണുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. രാജഭരണകാലത്ത് ചികിത്സാ കാര്യങ്ങളിൽ കൊട്ടാരം വൈദ്യൻ്റേതായിരുന്നു അവസാന വാക്ക്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് പ്രഗത്ഭരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് ആശുപത്രികൾ സ്ഥാപിച്ച് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താൻ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. കേരള മോഡൽ ഹെൽത്ത് എന്ന ലോകമെമ്പാടും അംഗീകരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മാതൃകയുടെ തുടക്കം തിരുവിതാംകൂർ രാജഭരണകാലത്തായിരുന്നു എന്ന് പറയാം. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ സാർവത്രികമായി പൊതുസമൂഹത്തിന് നൽകുവാനായി എന്നതായിരുന്നു കേരള മോഡൽ ആരോഗ്യ മാതൃകയുടെ സവിശേഷത. സമർത്ഥരായ ഡോക്ടർമാരോടൊപ്പം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സമൂഹവും കൈകോർത്തപ്പോഴാണ് കേരള മോഡൽ ആരോഗ്യ മാതൃക ജന്മം കൊണ്ടത്. നമ്മുടെ ഡോക്ടർമാരും നഴ്സുമാരും ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ ആശുപത്രികളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്നുണ്ട്. തൊഴിൽ മേഖലയിലുള്ള അസാമാന്യമായ സാമർഥ്യവും മാതൃകാപരമായ പെരുമാറ്റവും സേവന മനോഭാവവും കൈമുതലായുള്ള നമ്മുടെ ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ലോകമെന്നും ആദരവോടെയാണ് കാണുന്നത്. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും സ്വന്തം ജീവനെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സേവനം ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ മുറിക്കുള്ളിൽ സുരക്ഷിതമായി കഴിഞ്ഞപ്പോൾ സുരക്ഷാ കവചങ്ങളും ധരിച്ച് രാപ്പകൽ ഭേദ്യപന്യെ രോഗികളെ ശുശ്രൂഷിക്കുവാനായി നമ്മുടെ ഡോക്ടർമാർ തയ്യാറായി. പല വികസിത വിദേശ രാജ്യങ്ങളിലും കോവിഡ് മരണ നിരക്ക് കുത്തനെ ഉയർന്നപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തീവ്രപരിചരണം നൽകി കോവിഡ് മരണങ്ങൾ നിയന്ത്രിക്കുവാൻ നമ്മുടെ ഡോക്ടർമാർക്ക് സാധിച്ചു. അതിനിടയിൽ കോവിഡ് ബാധിച്ച് ഒട്ടനവധി ആരോഗ്യ പ്രവർത്തകർ മരണത്തിന് കീഴടങ്ങുകയും ഉണ്ടായി. ഇന്ത്യയിൽ മാത്രം 400 ഡോക്ടർമാരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 5.5 സുദീർഘമായ പഠന പ്രക്രിയയിലൂടെയാണ് ഒരു വിദ്യാർത്ഥി MBBS ബിരുദം കരസ്ഥമാക്കുന്നത്. നീറ്റ് UG എന്ന പ്രവേശന പരീക്ഷയാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം വിവിധ സെമസ്റ്ററുകളിലായി 100+ പരീക്ഷകൾ പാസ്സായാൽ മാത്രമേ ഡോക്ടറാകാനുള്ള അടിസ്ഥാന യോഗ്യത ഒരു വിദ്യാർത്ഥിക്ക് കൈവരികയുള്ളൂ. അതിനുശേഷം 3 പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും പിന്നീട് 3 സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനുമായി ജീവിതത്തിലെ 12 ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠനത്തിനായി ചിലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യ ശരീരത്തിൻ്റെ സങ്കീർണമായ ഘടനയും രോഗങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും ചികിത്സയുടെ വിശദാംശങ്ങളും മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ സഞ്ചാരപഥങ്ങളും അവയിലുണ്ടാകുന്ന വൈകല്യങ്ങളുമൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടറായി മാറുന്നത്. രോഗാതുരതകളും രോഗാകുലതകളും അകറ്റാനും വേദന ശമിപ്പിക്കുവാനും സൗഖ്യം പകരാനും ആശ്വാസം പ്രദാനം ചെയ്യാനും പ്രാപ്തനായ ഡോക്ടറെ സമൂഹം കാണപ്പെട്ട ഒരു ദൈവത്തെപ്പോലെ കാണുന്നതിൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്നതാണ്. ഡോക്ടർമാർക്കെതിരായും ആശുപത്രികൾക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട

0: ബന്ധപ്പെട്ട ഉറ്റവരും ബന്ധുക്കളും മരണത്തിന് കീഴടങ്ങുന്നത് സങ്കടകരമായ കാര്യമാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനും പരിമിതികളുണ്ടെന്ന കാര്യം സമൂഹം ഓർക്കണം. ആധുനിക വൈദ്യശാസ്ത്രത്തിലും ചികിത്സയിലും അമിത ആത്മവിശ്വാസം ഉണ്ടാകാൻ പാടില്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി അനവധി രോഗികൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. നിരവധി ദീർഘസ്ഥായി രോഗങ്ങൾ മൂലം രോഗാതുരതയേറിയ രോഗികൾ ഗുരുതരാവസ്ഥയിലെത്തുവാൻ സാധ്യത കൂടുതലാണ്. അത്തരം കേസുകളിൽ സംയോജിതമായി ഇടപെട്ടുകൊണ്ട് അടിയന്തര ചികിത്സ നൽകുവാൻ ഡോക്ടർമാർക്ക് ധൈര്യവും ആത്മവിശ്വാസവും നൽകേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അതിനു പകരം അകാരണമായി ഡോക്ടർമാർക്കെതിരെ നീങ്ങിയാൽ ഡിഫൻസീവ് പ്രാക്ടീസ് എന്ന പ്രതിരോധ ചികിത്സയിലേക്ക് നീങ്ങുവാൻ ഡോക്ടർമാർ നിർബന്ധിതരായേക്കും. റിസ്ക് എടുത്ത് ചികിത്സിക്കാൻ ഡോക്ടർമാർ തയ്യാറാകാതെ വന്നാൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ ചികിത്സയായിരിക്കും തടസ്സപ്പെടുന്നത്. അത്യന്താധുനിക പരിശോധനാ മാർഗങ്ങളും ചികിത്സാവിധികളും ഉടലെടുത്തതോടെ ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള അപജയമുണ്ടായതായി പരക്കെ പരാതി ഉയരുന്നുണ്ട്. രോഗിയോടുള്ള സൗഹാർദ്ദപരമായ പെരുമാറ്റം, കാരുണ്യത്തോടെയുള്ള ഒരു സ്പർശം, ഒരു വാക്ക്, ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഒരു കാലത്ത് നമ്മുടെ കുടുംബ ഡോക്ടർമാരുടെ കൈമുതലും കൈപുണ്യവും രോഗികൾക്ക് ആശ്വാസമേകുന്ന പെരുമാറ്റമായിരുന്നു. ഡോക്ടർ രോഗി ബന്ധത്തിലുള്ള ഊഷ്മളതയും ഹൃദയബന്ധവും വീണ്ടെടുക്കുവാൻ ഡോക്ടർമാരും ശ്രമിക്കണം. എല്ലാ രോഗാവസ്ഥകളും ഭേദമാക്കാൻ കഴിയുകയില്ലെങ്കിലും ഡോക്ടർമാരുടെ സംയോജിതമായ ഇടപെടലിലൂടെ രോഗിക്കെപ്പോഴും സാന്ത്വനമേകുവാൻ കഴിയും എന്ന കാര്യം ഓർക്കണം. പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ജനജീവിതം സ്തംഭിപ്പിക്കുമ്പോഴും ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും ശുചീകരണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുവാനും ഡോക്ടർമാർക്ക് കഴിയണം. രോഗനിർണയത്തിലും ചികിത്സയുടെ ഫലം ഉറപ്പാക്കാനും ഡോക്ടർമാരോടൊപ്പം രോഗികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം ഗുരുതരാവസ്ഥയിലെത്തുന്നത് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് മൂലവും രോഗി കൃത്യമായിട്ടുള്ള വിവരങ്ങളും രോഗചരിത്രവും ഡോക്ടർമാർക്ക് നൽകാത്തതുകൊണ്ടും കൂടിയായിരിക്കാം. രോഗികൾ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് സ്വയം ചികിത്സ. രോഗലക്ഷണങ്ങൾ അവ്യക്തമാകുന്നത് കൂടാതെ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും സ്വയം ചികിത്സ കാരണമാകും. മരുന്നുകളോടൊപ്പം തന്നെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം വ്യായാമം ഉൾപ്പെടെയുള്ള ജീവിതശൈലി പുനഃക്രമീകരണവും ഉണ്ടായാൽ മാത്രമേ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് രോഗികളും ഓർക്കേണ്ടതുണ്ട്. ജൂലൈ 1 മറ്റൊരു ഡോക്ടർ ദിനം കൂടി സമാഗതമാകുമ്പോൾ നമ്മുടെ ജീവനും ജീവിതവും സംരക്ഷിക്കുവാനായി ഡോക്ടർമാർ നടത്തുന്ന നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളെ നമുക്ക് ആദരവോടുകൂടി സ്മരിക്കാം. ഒപ്പം നാടിൻ്റെയും നാട്ടുകാരുടെയും ആരോഗ്യ ജീവിതം ഉറപ്പാക്കാനായി ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയും നൽകാം.
1: ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ആലപ്പുഴ ഗവൺമെന്റ് ED മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 183 രൂപ 50 പൈസയുടെ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ എല്ലാ മേഖലയെയും മാറ്റിമറിക്കുന്നതായും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾ സജ്ജരായിരിക്കണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തെ യുവാക്കളുടെ ഊർജ്ജം, കഴിവ്, പ്രതിബദ്ധത എന്നിവയിലൂടെ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: To building a more inclusive and prosperous India. Dear students, you are going to begin your careers at a transformative juncture when India is moving confidently towards becoming a developed nation by 2047. This vision of Viksit Bharat can be realized only through the energy, talent and commitment of our youth.
0: ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളുള്ള മെഡലുകളും രാഷ്ട്രപതി ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ കേന്ദ്ര സർക്കാർ വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് BBG റാംജി നിയമം കൊണ്ടുവന്നത്. BBG റാംജി നിയമം പ്രകാരം തൊഴിലാളികളുടെ പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം BBG റാംജി പ്രകാരം 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നു. 2026-27 സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്ന് GR അനിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ഫണ്ട് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് GR അനിൽ ആരോപിച്ചു. ഫണ്ടിൽ ആനുപാതികമായ കുറവുണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള 3ാം ഗഡു കൊടുക്കാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ഡിസംബറിൽ കൊടുക്കേണ്ടിയിരുന്ന 3ാം ഗഡു തിരഞ്ഞെടുപ്പിന്റെ പേരിൽ കൊടുക്കാതിരുന്നത് LDF സർക്കാരാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. കഴിഞ്ഞ ബജറ്റിൽ നീക്കിവച്ച തുകയേക്കാൾ കൂടുതൽ UDF സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ സർക്കാരിന്റെ ബജറ്റ് പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിൽ 57% കുറവുണ്ടാകുമായിരുന്നെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ കുറവ് വരുത്തി എണ്ണക്കമ്പനികൾ. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടർ വിലയിൽ 183 രൂപ 50 പൈസയുടെ കുറവാണ് വന്നത്. പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ 2,930 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതുക്കിയ വില. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്ക് വിലക്കുറവ് ആശ്വാസമേകും. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. പുതുക്കിയ ഫീസ് ഘടന പ്രകാരം 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിനായുള്ള അപേക്ഷാ ഫീസ് 2,500 രൂപയായി ഉയർത്തി. 36 പേജ് തത്കാൽ പാസ്പോർട്ടിന് 5,000 രൂപ

0: രൂപയാണ് അപേക്ഷാ ഫീസ്. 60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന് 3500 രൂപയും തത്കാൽ പാസ്പോർട്ടിന് 6000 രൂപയുമാണ് അപേക്ഷാ ഫീസ്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ 36 പേജ് പാസ്പോർട്ട് പുതുക്കുന്നതിന് 5000 രൂപയും 60 പേജ് പാസ്പോർട്ടിന് 6000 രൂപയുമാണ് പുതുക്കിയ അപേക്ഷാ ഫീസ്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയവർ ഇതുപ്രകാരം ലഭിച്ച SEID സെൻസസ് എന്യൂമറേറ്റർ വീട് സന്ദർശിക്കുമ്പോൾ കൈമാറേണ്ടതാണ്. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സുഗമമായ ഡിജിറ്റൽ പേയ്മെന്റുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ തുടങ്ങിയ പ്രമുഖർ. മനുഷ്യരാശിയെ സേവിക്കുന്നതിൽ ഡോക്ടർമാർ പുലർത്തുന്ന സമർപ്പണ മനോഭാവത്തെയും പ്രതിബദ്ധതയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഡോക്ടർമാരുടെ കഠിനാധ്വാനവും കാരുണ്യവുമാണ് ആരോഗ്യ പരിപാലന വ്യവസ്ഥയുടെ നട്ടലെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തെ ആരോഗ്യ പരിചരണ സംവിധാനത്തിന്റെ സുപ്രധാന ഘടകമായ ഡോക്ടർമാർ രോഗി പരിചരണത്തിൽ ഉന്നത നിലവാരം ഉറപ്പാക്കുന്നു ായി ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞു. മാറിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണം വേഗത്തിലാക്കേണ്ടതുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വിവിധ മേഖലകളിൽ ഒരേ സമയം പ്രവർത്തിക്കാൻ ശേഷിയുള്ള സേനയെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്നും ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനറൽ സേഠ് വ്യക്തമാക്കി.
2: ഫ്യൂച്ചർ റെഡി ആർമി നിർമ്മാണ കർണാ ഹെ ജോ ഹർ തരീക്കെ സേ സശക്ത ഹോ ഓർ മൾട്ടി ഡൊമൈൻ മേ ഓപ്പറേറ്റ് കർണേ കെ ലിയേ സക്ഷം ഹോ ഇൻ സഭി ഉദ്ദേശ്യോ കോ മദ്ദേനസർ റഖ്തേ ഹുയേ ഓർ മാനനീയ രക്ഷാമന്ത്രി ദ്വാര ഡെക്കേഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ കെ അന്തർഗത് ദിയേ ഗയേ മാർഗ ദർശൻ സേ പ്രേരണ ലേതേ ഹുയേ മേനേ അപ്നേ ഫോക്കസ് ഏരിയാസ് നിർധാരിത് കിയേ ഹേ.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ആതിഥേയരായ മെക്സിക്കോയുടെ വിജയം. സ്വീഡനെതിരായ നോക്കൌട്ടിൽ ഫ്രാൻസ് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ജയം നേടി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോ മത്സരം. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. 5 മത്സരങ്ങളടങ്ങിയ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കും. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UPI സംവിധാനത്തിലൂടെയുള്ള പണമിടപാടുകളുടെ എണ്ണം 23% ഉയർന്നു. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക കണക്കുകൾ പ്രകാരം 22 ബില്യൺ അധികമാണ് ഇന്ത്യയിലെ UPI ഇടപാടുകൾ. ജൂൺ മാസത്തിൽ UPI വഴി പ്രതിദിനം ശരാശരി 75.7 കോടി ഇടപാടുകളാണ് നടന്നത്. 8-ലേറെ രാജ്യങ്ങളിലും UPI സംവിധാനം പ്രാബല്യത്തിലുണ്ട്. മറാത്തി ചലച്ചിത്ര നാടക പ്രവർത്തക വിജയ മേത്ത മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംഗീത നാടക അക്കാദമി അവാർഡും മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വിജയ മേത്തയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയനുമായി ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി അഭിപ്രായ വ്യത്യാസങ്ങൾ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും വ്യക്തമാക്കി. വാണിജ്യ ഗതാഗതം സുഗമമാക്കുന്നതിൽ മേഖലയിലെ സുസ്ഥിര സമാധാനം പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. നാളെ നടക്കുന്ന 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ യുവജനങ്ങളുടെ പ്രതിബദ്ധത ഏറെ പ്രധാനമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. BBG റാംജി തൊഴിലുറപ്പ് നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ പ്രതിദിന വേതനം 401 രൂപയായി ഉയർന്നു. സംസ്ഥാന ബജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് പെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ റിപ്പോർട്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടർ വിലയിൽ 100

0: 83.50 രൂപയുടെ കുറവ് വരുത്തി എണ്ണ കമ്പനികൾ. പാസ്പോർട്ട് അപേക്ഷാ ഫീസ് വർധന രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയ ഗാനം ചിത്രം ഒളിയമ്പുകൾ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MS വിശ്വനാഥൻ.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: സായന്തനം എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

ഒഎൻവിക്കുറിപ്പിന്റെ വരികൾക്ക് വിദ്യാധരൻ ഈണം നൽകി നമ്മുടെ നാട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം രുദ്രമാദേവി എന്ന ചിത്രത്തിൽ മൃദുല വാര്യർ പാടിയത്. ഗാനരചന സുധാംശു, സംഗീതം ഇളയരാജ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: കുടുംബവാർത്തകൾ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസ്. വരികൾ എഴുതിയത് SRMESHAN നായർ. ഈണം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്.

ONV കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. സണ്ണി സ്കൂട്ടർ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ് കേട്ടത്. അടുത്ത ഗാനം ജയചന്ദ്രനും ജാനകിയും പാടിയത് ചിത്രം ബിന്ദു. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം പീറ്റർ റൂബൻ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകി വരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: മുത്തുക്കുടയും ചൂടി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ.

അടുത്ത ഗാനം വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം ബാഹുബലി. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം കീരവാണി.

പന്തളം ബാലനും ആതിരാമുരളിയും ചേർന്ന് പാടിയ ഗാനം ചിത്രം വള്ളിക്കെട്ട്. ഗാനരചന ജിബിൻ എടവനക്കാട്, സംഗീതം മുരളി പുനലൂർ.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യകല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ 9495964321, 9496593031. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496593031. ഹലോ പ്രിയ ഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30. അതിഥി ഗായകൻ രവിശങ്കർ.
1: ഭാരതീയ ഭാഷാ പുസ്തക പദ്ധതിയിലൂടെ ഡിജിറ്റൽ യുഗത്തിലെ ഏറ്റവും മികച്ച പഠന സാമഗ്രികൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ. വിവരസാങ്കേതിക വിദ്യയെ പഠനത്തിനായി പ്രയോജനപ്പെടുത്തു. പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകൾ, അതായത് ഇ ബുക്കുകൾ, ഇ കുംഭ്, അനുവാദിനി, UGC e-resources പോർട്ടലുകളിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം.
0: ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഭാവാർത്ഥം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്കുള്ള ഗാനോപഹാരത്തിൽ കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News. The headlines. Prime Minister Narendra Modi says 11 years of Digital India empowered the poor and the

0: കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത്. നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
1: കഴിഞ്ഞ ക്രിസ്മസ് നാളിൽ അനങ്ങിത്തുടങ്ങിയ ഈ നാടകചക്രം ദുഃഖവെള്ളിയിലേക്കുള്ള തയ്യാറെടുപ്പ് ദിനങ്ങളിലെ ആദ്യ വെള്ളിയായ ഇന്ന് ഉരുണ്ടു തീരുകയാണ്. കുറ്റം ശിക്ഷയുടെ തീരമണയാൻ പോകുന്നു. ലോകമെത്ര വെറുതെ വിട്ടാലും കുറ്റവാളി ശിക്ഷാനികേതനത്തിന് ചുറ്റും അശാന്തിയിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. പശ്ചാത്താപമെങ്കിൽ ഭ്രമണം തീർത്ഥാടനമായി മാറും. നായകന്റെ പേര് റസ്കോൾ നിക്കോ. റസ്കലോട്ട് എന്ന റഷ്യൻ ക്രിയാപദത്തിനർത്ഥം സ്പ്ലിറ്റ്, വേർതിരിവ് എന്നൊക്കെയാണ്. റസ്കോളിനുള്ളിലെ ശരിയും തെറ്റും തമ്മിലുള്ള സ്പ്ലിറ്റും തമ്മിലടിയും അനുരഞ്ജനത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പുലരി തൊടുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ രണ്ടുപേരെ കൊന്നുകളഞ്ഞ റസ്കോൾ നിക്കോവിൻ്റെ കുറ്റബോധത്തിൻ്റെ സങ്കീർണമായ അപഗ്രഥനമാണ് ഇതുവരെ ആടിക്കഴിഞ്ഞത്. പ്രതിനായകൻ റസ്കോൾ നിക്കോവ് സമൂഹ നിയമത്തിൻ്റെ പ്രതീകമായ പെട്രോവിച്ച് എന്ന പോലീസ് ഓഫീസറുടെ മുന്നിലണഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അസ്ഥിവിളർക്കുന്ന കൊടുന്തണുപ്പിൽ ഉറങ്ങുന്ന സൈബീരിയ എന്ന തടവു കേന്ദ്രത്തിലേക്ക് ഒരു തീർത്ഥാടനമൊരുങ്ങുകയാണ്.
2: അത് ശരിയാണോ? പുനരാലോചന നടത്തിയാലോ? കുറ്റസമ്മതം നടത്താൻ അവിടെ എന്തിനു പോണം? പിടികൊടുക്കണോ? വയ്യ. ഒരാഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം മിക്കവാറും ഈ പാലത്തിലൂടെ എന്നെ ഒരു ജയിൽ വണ്ടിയിൽ കൊണ്ടുപോകും. അപ്പോൾ എനിക്കെങ്ങനെ ഈ പുഴയിലേക്ക് നോക്കാനാകും? അവളുടെ ശബ്ദമല്ലേ മനസ്സിൽ മുഴങ്ങുന്നത്? സോണിയയുടെ.
3: പൊതുസ്ഥലങ്ങളിലേക്ക് ചെന്ന് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ കുനിഞ്ഞു വണങ്ങി മണ്ണിനെ ചുംബിക്കുക. കാരണം നിങ്ങൾ അതിനോടും പാപം ചെയ്തു. എന്നിട്ട് ലോകത്തോട് മുഴുവൻ ഉറക്കെ വിളിച്ചു പറയുക, ഞാനൊരു കൊലപാതകിയാണ്.

0: സോണിയ, ഞാൻ അനുസരിക്കുന്നു. ഈ മൈതാനത്തിന്റെ നടുവിൽ ഞാൻ മുട്ടുകുത്തട്ടെ. ഈ ചെളി പുരണ്ട മണ്ണിൽ പരമാനന്ദത്തോടെ ചുംബിക്കട്ടെ.
1: ഇടേ നോക്കടേ, അടിച്ച് പിമ്പിരിയെ ചെയ്യുന്നു കണ്ടാലേ അവൻ.
2: ഏയ്, അതല്ല, ഈ മണ്ണിനോടും തന്റെ കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയാണ്. സഹോദരന്മാരെ, ലോകത്തെ മുഴുവൻ കുനിഞ്ഞു വണങ്ങി മഹത്തായ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെയും അതിന്റെ നടപ്പാതയെയും ചുംബിക്കുന്നു.
3: വളരെ ചെറുപ്പം, മാന്യൻ.
0: ഇല്ല, എനിക്ക് ഉറക്കെ പറയാനാകുന്നില്ല ഞാനൊരു കൊലപാതകിയാണെന്ന്. ഇല്ല, ഞാൻ വിഴുങ്ങിക്കളയുന്നു. എനിക്ക് പറയാനാവുന്നില്ല, നാവ് പൊന്തുന്നില്ല. അവിടെ 50 വാര അകലെ ഒളിച്ചു നിന്ന് നോക്കുന്നത് സോ

നീയല്ലേ. അവളോട് വരണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ എന്നെ പിന്തുടരുകയാണ്. വരികയാണ് അവൾ ജീവിതത്തിന്റെ അന്ത്യം വരേക്കും. ആ അതാ പോലീസ് സ്റ്റേഷൻ. എത്തി, ഞാനെത്തി.

0: അകത്ത് അകത്താരുമില്ലേ?
1: നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്?
2: ഞാനിതാ അങ്ങയുടെ സേവനത്തിനായി തയ്യാർ എന്റെ പ്രിയപ്പെട്ട സാർ.
0: അതെ, ഇയാൾ പെട്രോവിച്ച്, എന്നെയും പ്രതീക്ഷിച്ച്, എന്റെ വരവും പ്രതീക്ഷിച്ച്.
2: അങ്ങെന്തെങ്കിലും പറഞ്ഞു?
0: ഇല്ല.
2: അത് കള്ളം. വരവും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നെന്ന്? അതെ, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം, ഒരു തൊപ്പിയിൽ എന്താണുള്ളത്? അത് കടയിൽ നിന്ന് വാങ്ങാം. തൊപ്പിക്കുള്ളിൽ എന്താണുള്ളത്? നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല.
0: അപ്പോൾ ക്ഷമാപണം നടത്തിയത് എന്തിനാണ് സാർ?
2: കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചോ? പേടിപ്പിച്ചോ? കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സഹോദരിയെ കാണാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. ഉന്നത സംസ്കാരമുള്ള സുന്ദരിയായ യുവതി, മാന്യവരിത. നിങ്ങളെ ഞാൻ വല്ലാതെ സംശയിച്ചു കേട്ടോ. ആ സംഭവം ഭംഗിയായി ഞാൻ പരിഹരിച്ചു. നിങ്ങളുടെ ധാർമ്മിക രോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയും സഹോദരിയും വന്നതുകൊണ്ട് നിങ്ങൾ താമസ സ്ഥലം മാറുമായിരിക്കും ഇല്ലേ?
0: ഇല്ല, ഞാൻ താമസം മാറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഒന്ന് കയറിയതാണ്. ഒരു കാര്യം ചോദിക്കാൻ. സമത്വം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു.
2: ഓ, അതറിഞ്ഞില്ലേ? അയാൾക്ക് സ്ഥലമാറ്റമായി ഇന്നലെ. പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവരുമായി അയാൾ വഴക്കിട്ടു, തീർത്തും മോശമായ രീതിയിൽ. ധിക്കാരി. ബുദ്ധിമാന്മാരെല്ലാം അങ്ങനെയാണ്.
0: ഇയാൾ എന്താണ്? അഭിനയമാണോ? അതോ കേസ് ഇല്ലാതാക്കിയോ?
2: നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ?
0: ഇല്ല.
2: അല്ല, പറഞ്ഞു. അതെ, നിങ്ങൾ ഊഹിച്ചത് തന്നെ. നിങ്ങളെ അതിൽ നിന്നൂരി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു.
0: എന്തൊക്കെയാണിത്?
2: നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. ഇന്ന് കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒരു മാന്യൻ സ്വയം വെടിവെച്ചു മരിച്ചു. ഒരു സിഡ്രിഗെയ്ലോക്ക്.
0: സിഡ്രിഗെയ്ലോക്ക്?
2: ആളെ അറിയുമോ?
0: അയാളിന്റെ സുഹൃത്തായിരുന്നു. എന്റെ അനിയത്തി അയാളുടെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിരുന്നു.
2: ഇന്നലെ അയാളെ കണ്ടിരുന്നു.
0: ഇന്നലെയും അയാളെ കണ്ടിരുന്നു.
2: ഏയ്, നിങ്ങൾ വീണ്ടും വിളർത്തിരിക്കുന്നുവല്ലോ. ഓ, വല്ലാത്ത ചൂട്. ഇതിനുള്ളിൽ ശരിക്ക് ശുദ്ധവായു കടക്കുന്നില്ല.
0: ശരി, ഞാൻ പോട്ടെ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
2: ഒരിക്കലും ബുദ്ധിമുട്ടല്ല, ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇവിടെ വരാം. നിങ്ങളെ കാണുന്നത് എനിക്കിഷ്ടമാണ്. എപ്പോഴും വരാം.
0: ഞാൻ വെറുതെ വന്നതാണ്, സെമറ്റോവിനെ ഒന്ന് കാണാൻ മാത്രം.
2: അതെ, മനസ്സിലായി, മനസ്സിലായി. നിങ്ങളെ കാണുന്നത് തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്.
0: ഞാൻ പുറത്തിറങ്ങുകയാണ്. കോണിപ്പടി ഇറങ്ങുമ്പോൾ എന്താണൊരു തളർച്ച.

0: ദൂരെയല്ലാതെ സോണിയ നിൽക്കുന്നു. തീവ്രവേദനയും നൈരാശ്യവും അവളുടെ മുഖത്ത് കാണുന്നുവല്ലോ. എനിക്ക് എവിടെയെങ്കിലും ഒന്നിരിക്കണം, മുകളിലേക്ക് തന്നെ പോകാം. വയ്യ വയ്യ.
1: റസ്കോൾനിക്കോ, യാത്ര പറഞ്ഞു പോയിട്ട് നിങ്ങൾ മടങ്ങി വന്നു. നിങ്ങൾക്ക് സുഖമില്ല?
2: ഒരു കസേര.
1: ആ, ഇവിടെ ഇരിക്കൂ, കുറച്ച് വെള്ളം കൊണ്ടുവരൂ.
0: വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് ആ പണ്ടം പണയം വാങ്ങി പലിശയ്ക്ക് പണം കൊടുക്കുന്ന വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും മഴുകൊണ്ട് വെട്ടിക്കൊന്നത്. അതെ, മഴുകൊണ്ട് വെട്ടി വെട്ടിക്കൊന്നത്. അവരെ കൊള്ളയടിക്കുകയായിരുന്നു എന്റെ ഉദ്ദേശ്യം. ഞാനിത് കീഴടങ്ങുന്നു, കുറ്റമേറ്റു പറയുന്നു, കുറ്റമേറ്റു പറയുന്നു.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, മർമെലഡോവ് തമലം ശ്രീകുമാർ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, സ്വിഡ്രിഗെയ് ലോഗ് അനന്തപുരം രവി, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, ആൻഡ്രി അനീഷ് നായർ, പലിശക്കാരി വൃദ്ധ അടൂർ ആശാദേവി, സോണിയ നിതുന നെവിൽ, കാതറീന സിന്ധു വിജയൻ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ, അമാലിയ ആശ റാഫി, പോലങ്ക ബേബി അശ്വേത, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, സുഷമ അനിൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്, രജു കോലിയക്കോട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: 71 വർഷങ്ങൾ
0: തലമുറകൾ പിന്നിട്ട യാത്ര,
1: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
0: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
1: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
0: SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഫോട്ടോഗ്രാഫർ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം എഴുതി ജോൺസൺ ഈണം നൽകി സുജാത പാടിയതാണ്.

ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. അടുത്ത ഗാനം ഒരു സായാഹ്നത്തിന്റെ സ്വപ്നം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് രചന ഒ എൻ വി കുറിപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ജൂലൈ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആശംസകളോടെ SBI എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
1: MT പ്രദീപ് കുമാർ എഴുതിയ ഗാനം, ആർ സോമശേഖരന്റെ ഈണത്തിൽ ജയചന്ദ്രൻ പാടിയത്. ചിത്രം അയാൾ

ഗാനോപകാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉത്തരം എന്ന ചിത്രത്തിൽ അരുന്ധതി പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇപ്പോൾ നിഖിൽ രാജ് പാടിയ ഗാനം ചിത്രം ഏണി

പ്രസീത ചാലക്കുടിയും സംഘവും പാടിയ ഗാനം ചിത്രം കരുതൽ. രചന ഷൈജു കേലന്തറ, സംഗീതം ജോൺസൺ മംഗഴ.

ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ. രചന വിനായക് ശശികുമാർ, സംഗീതം വിഷ്ണു ശ്യാം.

ആകാശവാണി ഇപ്പോൾ കേൾക്കാം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. മഴവില്ല്. മഴവില്ലിലെ ആദ്യത്തെ ഗാനം പ്രേംരോഗ് എന്ന ചിത്രത്തിനു വേണ്ടി സുരേഷ് വദേക്കറും ലതാ മങ്കേഷ്കറും പാടിയതാണ്.

0: जमीन पर तीर्थयात्रियों के आराम के लिए बिछा दिया गया हो। लेखक गंगा नदी की सुंदरता का वर्णन करते हैं। वे कहते हैं कि गंगा की पवित्र धारा बह रही है, जो राजा भगीरथ की महानता की एक चमत्कार लता जैसी प्रतीत होती है। ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവ് തന്റെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് മോക്ഷം നേടാനായി തപസ് ചെയ്യുകയായിരുന്നു. അതിൽ പ്രസിദ്ധിയായിട്ട് ഗംഗാദേവി ഭൂമിയിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഗംഗാദേവി ഭൂമിയിലേക്ക് വരുമ്പോൾ വളരെ വലിയൊരു പ്രളയം ഉണ്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ട് ശിവഭഗവാൻ ഗംഗാദേവിയെ തന്റെ ജടയിൽ ഒളിപ്പിച്ചിട്ടാണ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് ഭഗീരഥന് മോക്ഷം കൊടുക്കുന്നു. അങ്ങനെ ഒരു കഥ നമ്മുടെ പുരാണത്തിലുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മഹാനത പോലെയാണ് ഗംഗാനദി ഒഴുകുന്നതെന്നാണ് ആര് പറയുന്നത്? ഭാരചന്ദ്രു ഹരിശ്ചന്ദ്ര പറയുന്നത്. എഹാം കാ പാനി ബഹുത്ത് ഠണ്ടാ ഓർ മീഠാ ഹെ ജൈസെ ചീനി കാ ടുക്കടാ ബർഫ് മേ ജമായാ ഗയാ ഹോ. ഗംഗ കാ പാനി ബിൽക്കുൽ സാഫ് ഓർ സഫേദ് ദിഖായി ദേതാ ഹെ ഓർ ഇസ്മേ തരഹ തരഹ കെ ജീവ് ആനന്ദ് സേ ഉജൽ കൂദ് കർത്തേ ഹെ. ആജ് കി കക്ഷ യഹീം സമാപ്ത ഹോതീ ഹെ. ഹം അഗലി കക്ഷ മേ ഫിർ മിലേംഗേ. ധന്യവാദ് ബച്ചോ.
1: ധന്യവാദ് അധ്യാപിക ജി.
2: ഹിന്ദി പാഠം പഠിപ്പിച്ചത് പേയാട് ശാന്തിനികേതൻ സ്കൂളിലെ ഹിന്ദി അധ്യാപിക അർച്ചന. പഠിച്ചവർ മീര നായർ എൽ, ഗോകുൽ ജി എന്നിവർ.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: ആകാശവാണി
3: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തുറവൂർ N. രഘുനാഥ്.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം സ്വപ്നം കൊണ്ട് തുലാഭാരം.

0: ചലച്ചിത്രഗാനം കഴിഞ്ഞു.
1: ഉറക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, അഡ്വക്കേറ്റ് മാരായമുട്ടം ജോണിയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ബത്ലഹേം പുരിവാസ മന്നവേന്ദ്ര.

0: അഡ്വക്കേറ്റ് മാരായിമുട്ടം ജോണിയും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പട്ടാവോ സ്കീം. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഇതിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ. ബിനേഷ് വിആറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. 7:50 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രീകരണം മഴയായി പൊഴിയാം, രചന പി എൽ വിജയകുമാർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ആയുഷ്മാൻ ഭാരത് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി പ്രതിരോധം അതിജീവനം. 9:30 സംഗീത പരിപാടി ആർ സുബ്ബലക്ഷ്മി അമ്മാളിന്റെ വീണക്കച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേഷ് ഗെഞ്ചിറ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ പതിറ്റടി പൂവിനോട് എന്ന കവിതാ ആലാപനം ആതിരാമുരളി. 6:15 ഉദയഗീതം പി വി പ്രീത പാടിയത്. 6:30 പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 66-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:15 ഹലോ സന്ദേശഗാനം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, ഹൈദരാബാദ് സഹോദരന്മാർ പാടിയ കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, വീണ ആർ മുട്ടറ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, ഉറക്കത്തിന്റെ പ്രാധാന്യം ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം, ഒരന്വേഷണം 1-ാം ഭാഗം, രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകിയവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘുചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. തായമ്പക മാർഗി അരവിന്ദ് കൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ചലച്ചിത്ര ഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, രമ്യ ജയറാം പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കയർ ഉദ്യമി യോജന. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ഡ്രാഗൺ ഫ്രൂട്ട്, ആരോഗ്യവും വരുമാനവും ഒന്നിച്ച് മഞ്ജു തോമസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. യുവ കവയത്രി ആഞ്ജന സുശീലുമായി എം കെ ദിലീപ് നടത്തുന്ന അഭിമുഖം. 8:00 നേർമൊഴി ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫർ ശ്രീജി ബിയുമായി അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം പോളിമർ, അധ്യാപിക രാജം നടത്തുന്ന പ്രഭാഷണം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 മുതൽ കളി അവസാനിക്കുന്നതുവരെ ICC വുമൺസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ലണ്ടനിലെ ഓവലിൽ വെച്ച് ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ടാം സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ അറിയിപ്പുകളിൽ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.8°C, കുറഞ്ഞ താപനില 24.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.4°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: ബേഠി ബച്ചാവോ ബേഠി പഠാവോ പ്രത്യേക പരിപാടി.
4: പെൺകുട്ടികളുടെ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും വേണ്ടി കൃത്യതയോടെയുള്ള പരിശ്രമങ്ങളും നയരൂപീകരണവും സമൂഹതലത്തിൽ ബോധവൽക്കരണവും നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ബേഠി ബച്ചാവോ ബേഠി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യം.
5: യേ തോ ചാഹത്തേ ഹേ കി ബഹു തോ ഹമേ പഠി ലിഖി മിലേ ലേക്കിൻ ബേട്ടി കോ പഠാനാ ഹേ തോ 50 ബാർ സോച്നേ കേ ലിയ മജ്ബൂർ ഹോ ജാതേ ഹേ.
6: പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
5: യേ അന്യായ കബ് തക് ചലേഗാ യേ ഹമാരി സോച് മേ ये दोगलापन कब तक चलेगा. अगर बहु पढ़ी लिखी चाहती है तो बेटी को भी पढ़ाना ये हमारी जिम्मेवारी बनती. अगर हम बेटी को नहीं पढ़ाएंगे तो बहु भी पढ़ी लिखी मिले ये अपेक्षा करना अपने आप के साथ अन्याय है.
4: ആൺ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞു വരുന്ന പെൺകുഞ്ഞുങ്ങളുടെ ജനന നിരക്കും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നേരിടാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. ലിംഗനിർണയം, ഭ്രൂണഹത്യ തുടങ്ങിയ വിഷയങ്ങളിൽ സാമൂഹിക അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. ദേശീയ തലത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ പെൺകുഞ്ഞുങ്ങളുടെ ലിംഗാനുപാതം കുറവുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ പഠനം നടത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നു. പെൺകുഞ്ഞുങ്ങളുടെ നേർക്കുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയവും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും മാനവ വിഭവശേഷി മന്ത്രാലയവും ഒന്നിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന ദ്രുതകർമ്മസേന, ആരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, പഞ്ചായത്തീരാജ്, ഗ്രാമവികസനം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ മറ്റ് സംസ്ഥാന ഏജൻസികളുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല.

0: കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർ, മറ്റു സ്ഥലങ്ങളിൽ അവരവരുടേതായ ഭരണ സംവിധാനവും വനിതാ ശാക്തീകരണ വിഭാഗവുമാണ് ചുമതലക്കാർ. പെൺകുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും പോഷണങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്നും പെൺകുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള വിവേചനവും നൽകുന്നില്ല എന്നും പദ്ധതി ഉറപ്പുവരുത്തുന്നു. കുട്ടികളിലെ ലിംഗവ്യത്യാസാനുപാതം കുറയുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ ബോധവൽക്കരണ വീഡിയോകളും സർക്കാർ പ്രദർശിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്കും തുല്യനീതി അവകാശപ്പെട്ടതാണ് എന്ന മുദ്രാവാക്യം പദ്ധതി ഉയർത്തിപ്പിടിക്കുന്നു.
1: ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: This is Akashvani, the news read by Valsa Williams. The government today approved the construction of a 6-lane road tunnel for National Highway 148AE in Delhi, connecting Dwarka Expressway with Nelson Mandela Marg, Vasant Kunj. Briefing media in the national capital today, Information and Broadcasting Minister Ashwini Vaishnav said the government has also approved the construction of the 117.7-kilometre Kanpur-Kabrai section of National Highway 34 in Uttar Pradesh.
2: आज कैबिनेट में दो बड़े फैसले लिए गए.
3: टुडे द कैबिनेट अप्रूव्ड टू मेजर डिसीजंस बोथ रिलेटेड टू हाईवे इंफ्रास्ट्रक्चर. द फर्स्ट एड्रेसेस अ लॉन्ग पेंडिंग डिमांड इन दिल्ली फॉर इंप्रूव्ड कनेक्टिविटी बिटवीन द नेशनल हाईवे कॉरिडोर एंड वसंत कुंज. सेवरल एफर्ट्स हैड बीन मेड ओवर द इयर्स एंड टुडे दोज प्रपोजल्स हैव फाइनली बीन अप्रूव्ड. द प्रोजेक्ट इन्वॉल्व्स द कंस्ट्रक्शन ऑफ 6-lane द्वारका टनल एट एन एस्टिमेटेड कॉस्ट ऑफ 6,970 crore रुपीज. द सेकंड डिसीजन इज रिलेटेड टू उत्तर प्रदेश. द कैबिनेट हैज अप्रूव्ड the construction of 4-lane access controlled highway between Kanpur and Kabrai, forming part of the corridor connecting Kanpur with Bhopal. Project has an estimated cost of 7,145 crore rupees. In addition, significant improvements have also been planned for the subsequent sections of the corridor.
2: Section ka bhi usme bahut sara improvement hai.
1: Union Home Minister Amit Shah has asked the High Level Committee on Demographic Changes to submit its recommendations at the earliest. Mr. Shah gave the direction during a meeting with the committee in New Delhi. The committee informed the Home Minister that they will visit various states and union territories to obtain first-hand information on demographic changes and interact with the various administrations. The panel informed Mr. Shah that a detailed questionnaire has been prepared to seek relevant information from states and union territories in advance, making its field visits more meaningful and interactive. Chairperson of the Joint Parliamentary Committee on One Nation, One Election, P.P. Chaudhary, today stressed the need for holding simultaneous elections to the Lok Sabha and state legislative assemblies. Addressing a press conference in New Delhi, he said conducting elections together would strengthen governance, reduce disruptions caused by frequent polls and benefit the economy. India and Pakistan today exchanged lists of civil prisoners and fishermen in each other's custody through diplomatic channels in New Delhi and Islamabad. The External Affairs Ministry said in a statement that India has shared lists of 386 civil prisoners and 53 fishermen in its custody who are Pakistani or believed to be Pakistani. Pakistan has shared lists of 52 civil prisoners and 198 fishermen in its custody who are Indian or believed to be Indian. India has consistently called for early release and repatriation of civil prisoners, fishermen, along with their boats, and missing Indian defence personnel from Pakistan's custody. The first batch of pilgrims for the Sri Amarnath Ji Yatra has reached the Bhagwati Nagar base camp in Jammu and is all set to begin the annual pilgrimage tomorrow. All necessary arrangements, including enhanced security and accommodation for pilgrims, have been put in place for the 57-day Yatra scheduled to take place through the Nunwan, Pahalgam and Baltal routes under tight security. Akashvani today unveiled its broadcasting house photo gallery Swar Prerna Vithika at Rang Bhavan Auditorium in Akashvani Bhavan, New Delhi. The photo gallery was inaugurated by Padma Vibhushan flautist Pandit Hariprasad Chaurasia. The gallery features portraits of Bharat Ratna awardees including Vidushi M.S. Subbulakshmi, Ustad Bismillah Khan, Pandit Bhimsen Joshi, Pandit Ravi Shankar, Lata Mangeshkar and Dr. Bhupen Hazarika. During the event, a musical concert was organized in which a flute recital was performed by Pandit Rupak Kulkarni, Chief Executive Officer of Prasar Bharati Gaurav Dwivedi, and Director General of Akashvani and DD News, Rajiv Kumar Jain, were also present at the event. In men's cricket, India will take on England in the first T20 International of the five-match series in Chesterler Street tonight. The match is scheduled to begin at 10 p.m. Indian time. The Shreyas Iyer-led Indian side will look to bounce back from their shocking 2-0 defeat to Ireland in the last series. In FIFA World Cup, England will face Democratic Republic of Congo, Belgium will meet Senegal, and USA will clash with Bosnia and Herzegovina in round of 32 matches tonight. And with that, we end this news bulletin.
4: ആകാശവാണി കോഴിക്കോട് ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
5: നാടിന്റെ നടുവൊടിക്കുന്ന കൂറ്റൻ മൺമതിലുകൾക്ക് പകരം കാസർഗോഡ് നീലേശ്വരത്ത് മാർക്കറ്റ് ജംഗ്ഷനിൽ തൂണുകളിന്മേൽ നിർമ്മിക്കുന്ന ആകാശപാത യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നീലേശ്വരം ജനകീയ സമരസമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 100 ദിവസം പിന്നിട്ടു. 100-ാം ദിനാചരണത്തിന്റെ ഭാഗമായി മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ 100-ക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് നാടിന്റെ അതിജീവന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തിയത്. പ്രതിഷേധ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം CMP കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറി TV ഉമേശൻ നിർവഹിച്ചു. ഭരണാധികാരികൾക്ക് ജനങ്ങൾ നൽകിയ അധികാരം ജനക്ഷേമത്തിനായി വിനിയോഗിക്കാത്തതിന്റെ ദുരന്തബലമാണ് ഇന്ന് ജനങ്ങൾക്ക് തെരുവിൽ സമരമിരിക്കേണ്ടി വരുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നാടിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതിന്റെ അനന്തരബലമാണ് ഇന്ന് നീലേശ്വരത്തിന്റെ ഹൃദയഭാഗമായ മാർക്കറ്റ് ജംഗ്ഷനിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മൺമതിൽ നിർമ്മാണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീലേശ്വരത്തിന്റെ ഭാവി വികസനത്തിന് കരുനിഴൽ വീഴ്ത്തുന്ന എംബാങ്ക്മെന്റ് രീതിയിലുള്ള നിർമ്മാണത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് യോഗത്തിൽ അലയടിച്ചത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി കാസർഗോഡ് ചേവാറിൽ നവജീവനം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ തുടങ്ങി. ആദ്യഘട്ടത്തിൽ 200 കുട്ടികൾക്കുള്ള പഠന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരേസമയം 100 പേർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനും 50 പേർക്ക് വീതം തെറാപ്പിയും തൊഴിൽ പരിശീലനവും നൽകാൻ ഇവിടെ സൗകര്യമുണ്ട്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹായത്തോടെ നോർബർട്ടൈൻ FCC സഭകൾ സംയുക്തമായാണ് സ്പെഷ്യൽ സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ഏതാനും ദിവസം താമസിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ സൗകര്യം 2-ാം ഘട്ടത്തിൽ സജ്ജമാക്കും. 2 വർഷത്തിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് തൊഴിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കും. മാതാപിതാക്കൾ മരിച്ചുപോയ ദുരിതബാധിതരെ അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുന്നതിനുള്ള സൗകര്യമാണ് 3-ാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ സ്കൂളിന്റെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടരെ മിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികളെക്കുറിച്ചും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ പുറത്തിറക്കിയ 2 പ്രധാന പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ഗോത്രവിഭാഗത്തിലെ കുട്ടികൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സമാനതകളില്ലാതെ വേദിയൊരുക്കുന്ന

0: കൊറക തനത് പദ്ധതിയുടെ ഭാഗമായി കൊറക വിഭാഗത്തിന്റെ ജീവിത തുടിപ്പുകളെ രേഖപ്പെടുത്തുന്ന ഒന്നാനാം കുന്നിന്മേൽ ഒരടി മണ്ണിന്മേൽ എന്ന പുസ്തകം എഴുത്തുകാരൻ സന്തോഷ് പനയാൽ പ്രകാശനം ചെയ്തു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് വിഷയാവതരണം നടത്തി. പ്രാദേശിക ഉൾച്ചേരലുകൾ, സാമ്പത്തിക ഭദ്രത, ബൃഹത് സംരംഭ പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ നൂതന ആശയങ്ങൾ എന്നിവയിലൂടെ സ്ത്രീ സ്വയം പര്യാപ്തത ഉറപ്പാക്കാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർഗോഡ് പറഞ്ഞു. നാശാമുക്ത് ഭാരത് അഭിയാന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെയുള്ള പോരാട്ടം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ചുമതലയല്ലെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും എം പി പറഞ്ഞു. ആഭ്യന്തരവകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ വഴി 10 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കാനും 3000 പേരെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചതായും എം പി പറഞ്ഞു. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനയിൽ പരിമിതി നേടുന്നവർക്കായി 100 പുസ്തകങ്ങൾ ശബ്ദരൂപത്തിലാകുന്ന ബൃഹത് പദ്ധതിക്ക് തുടക്കമിട്ട് കാസർഗോഡ് പടന്നക്കാട് നെഹ്റു കോളേജ് NSS യൂണിറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്കും കേട്ടുമാത്രം കാര്യങ്ങൾ ഗ്രഹിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റ് പഠിതാക്കൾക്കും അറിവിലേക്ക് തുല്യമായ പ്രവേശനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വായന സുലഭവും ആകർഷകവുമാക്കാനും തിരക്കേറിയ ജീവിത ശൈലിയുള്ളവർക്ക് യാത്രകളിലും മറ്റും അറിവ് നേടാനും സഹായകരമാകുന്ന നിഗമനത്തിലാണ് ഓഡിയോ ഫയലുകൾ തയ്യാറാക്കുന്നത്. പദ്ധതിയുടെ ആദ്യപടിയായി NSS വളണ്ടിയർമാർ സ്വയം വായിച്ച് റെക്കോർഡ് ചെയ്ത ഓഡിയോ പുസ്തകങ്ങൾ NSS പ്രോഗ്രാം ഓഫീസർ കെ സനോജ് കോളേജ് ലൈബ്രറിയിന് കൈമാറി.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593211. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: നാളെ ശാസ്ത്രലോകത്തിൽ ക്യാൻസർ ചികിത്സയും മരുന്നുകളുടെ കണ്ടുപിടുത്തവും. ഡോക്ടർ പ്രിയ ശ്രീനിവാസ് സംസാരിക്കുന്നു.
1: സാധാരണ ശരീരകോശങ്ങളിൽ സംഭവിക്കുന്ന ജനിതകവും തന്മാത്രാതലത്തിലുള്ളതുമായ മാറ്റങ്ങൾ മൂലം രൂപപ്പെടുന്ന നിരവധി രോഗങ്ങളുടെ കൂട്ടായ പേരാണ് ക്യാൻസർ. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളായി ക്യാൻസർ ചികിത്സാരംഗം അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിതഗാനങ്ങളും അദ്ദേഹം പാടിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 അല്ലെങ്കിൽ 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30 അതിഥി ഗായകൻ രവിശങ്കർ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.
2: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
2: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
2: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ ജതിന ശർമ്മ.

0: दिल्ल्यां वसन्तकुञ्जक्षेत्रस्य नेल्सन् मण्डेला मार्गेण सह द्वारिकादूतमार्गं संयोजयन् दिल्लीनगरे अष्टचत्वारिंशदधिकैकशत एई राष्ट्रिय राजमार्गस्य कृते षड्मार्गीय सुरंगस्य निर्माणाय अद्य सर्वकारेण अनुमतिः प्रदत्ता। अद्य राष्ट्रिय राजधान्यां वार्ताहरान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अवदत् यत् उत्तरप्रदेशे राष्ट्रिय राजमार्गस्य चतुस्त्रिंशत् इत्यस्य 70.7 किलोमीटर सुदीर्घस्य कानपुर कवराई खण्डस्य चतुर्मार्गीय अभिगम नियन्त्रित मार्गस्य निर्माणमपि सर्वकारेण अनुमोदितमस्ति, यत्र संरचनाः षड्मार्गाणि यावत् सुलभतया विस्तारयितुं परिकल्पनाः सन्ति।
1: कई सारे पीछे प्रयास किए गए थे, फाइनली आज जो प्रयास अप्रूव हुआ है वो है 6 लेन द्वारका टनल, ये 6,970 करोड़ रुपीस की है। और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन, उसमें कानपुर से काबराई के बीच में 4 लेन एक्सेस कंट्रोल्ड हाईवे 7,145 करोड़, और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है, एक्सेस कंट्रोल करना, उसकी वाइडनिंग इम्प्रूवमेंट, वो सब भी उसमें इंक्लूडेड है।
0: भारतीय ऋतु विभाग अवदत् यत् आगामी दिनेषु दिल्ली हरियाणा चंडीगढ़ पंजाब इत्येतेषु प्रदेशेषु दक्षिण पश्चिम प्रावृट कालः अग्रे गमिष्यति। आगामी दिनद्वयोः उत्तर प्रदेशे बिहारे उत्तराखण्डे ओडिशा प्रदेशे विदर्भ क्षेत्रे च प्रचण्डतः अतिवृष्टेः ऋतु विभागेन नारंगवर्णीया पूर्वसंचेतना प्रसारिता। फीफा विश्वकप क्रीडायां मेक्सिको देशः अद्य प्रातः मेक्सिको सिटी क्रीडांगणे राउंड ऑफ 32 क्रीडायां इक्वाडोर देशं 2-0 पराजित्य राउंड ऑफ 16 इत्यस्मिन् प्रविष्टवान्। नॉर्वे देशः अपि टेक्सास नगरे आइवरी कोस्ट देशं 2-1 पराजित्य 16वें चरणे प्रविष्टवान्। इति वार्ताः।
2: इपोल प्रादेशिक वार्ताकൾ കേൾക്കാം।
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി, സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
4: സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
3: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ

0: സംഭരണികളിൽ നിലവിൽ സംഭരണ ശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, അടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു.
1: വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് ബിജെപി അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന BBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ആയി ഇതോടെ ഉയരും. പുതുക്കിയ നിരക്കുകളും പ്രകാരം കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സ്ആപ്പ് നമ്പറും സജ്ജമാക്കും.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30, USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10:00. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923, നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച്

0: കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയെ നേരിടും. ബെൽജിയം സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം, അവതരണം സീന ആന്റണി. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് ഐകകണ്ഠേന അംഗീകാരം നൽകുന്നതാണ് 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ കണ്ടത്. ധനബില്ലിൽ LDF സഭ ബഹിഷ്കരിക്കുന്നതും കണ്ടു. FCRA നിയമഭേദഗതിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രമേയത്തെ LDFും UDFും അനുകൂലിച്ചപ്പോൾ BJPയുടെ 2 അംഗങ്ങൾ എതിർത്തു. വൈദ്യുതി മന്ത്രി ചട്ടം 300 അനുസരിച്ച് വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച പേപ്പർ മേശപ്പുറത്തുവച്ചു. ധനവിനിയോഗ ബില്ലിന് അംഗീകാരം നൽകിക്കൊണ്ടാണ് സഭ സമാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് സർക്കാരിന് മുന്നിൽ ഫയൽ വന്നിട്ടില്ലെന്നും വന്നാൽ പരിശോധിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. MSEക്ക് അദാനി കരാറിൽ ഷെയർ കൈമാറണമെങ്കിൽ സർക്കാർ അനുമതി വേണം. ഇതിനുള്ള അനുമതി അദാനി നേടിയിട്ടില്ലെന്നും സഭ വ്യക്തമാക്കി. അടിയന്തരപ്രമേയ നോട്ടീസിനും ശ്രദ്ധ ക്ഷണിക്കലിനും 29 സബ്മിഷനുകൾക്കും ശേഷമാണ് രാഷ്ട്രപതിയുടെ റഫറൻസ് പരിഗണനയിലെടുത്തത്. സംസ്ഥാനത്തിന്റെ പേര് കേരളമെന്നാക്കാനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രപതിയുടെ റഫറൻസോടെയാണ് നിയമസഭയിലേക്ക് എത്തിയത്. ഇതിന് ചരിത്രപരമായ മുഹൂർത്തമെന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. സ്പീക്കർ രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ച് ബില്ലിലെ 10 ഖണ്ഡികയ്ക്ക് അംഗങ്ങളുടെ ഐകകണ്ഠേനയുള്ള സമ്മതം തേടി. എല്ലാ അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയുടെ റഫറൻസ് സഭ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ FCRA നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയം അവതരിപ്പിച്ചത്. സുതാര്യത ഉറപ്പാക്കാനെന്ന പേരിൽ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയും പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ സ്വയംഭരണ അവകാശത്തെയും ജനാധിപത്യപരമായ പ്രവർത്തന സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞു. വിദേശ ഫണ്ടുകൾ കൈമാറുന്നതിനും ബാങ്ക് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ താഴെത്തട്ടിൽ ജനസേവനം നടത്തുന്ന ചെറുകിട കൂട്ടായ്മകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു. നിയമവിരുദ്ധമായ ഫണ്ടിങ്ങുകൾ തടയപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും സുതാര്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം പോലും പ്രായോഗികമായി അസാധ്യമാക്കുന്ന രീതിയിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം കർശനമായ ഭേദഗതികൾ വഴി കോടിക്കണക്കിന് രൂപയുടെ വിദേശ സഹായമാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്താതിരിക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ സാമൂഹിക വികസന സൂചികകളെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതാണെന്നും മതപരിവർത്തന ശ്രമങ്ങൾ എന്ന വ്യക്തമായി നിർവചിക്കപ്പെടാത്ത പ്രയോഗം ചട്ട ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കുവാൻ വ്യാപകമായ ദുരുപയോഗം ചെയ്യപ്പെടാവുന്നതാണെന്നും അതിനാൽ ബിൽ പിൻവലിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. CPI അംഗം പി പ്രസാദും BJP അംഗം വി മുരളീധരനും 3 വീതം ഭേദഗതികൾ അവതരിപ്പിച്ചു. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ലെന്നും ഈ പ്രമേയം ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വി മുരളീധരൻ പറഞ്ഞു. പി പ്രസാദിന്റെ ഒരു ഭേദഗതി അംഗീകരിച്ച മുഖ്യമന്ത്രി വി മുരളീധരന്റെ ഭേദഗതി പ്രമേയത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിക്കളഞ്ഞു. BJP

നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രമേയം വോട്ടിനിട്ടു. വോട്ടെടുപ്പിൽ 111 പേർ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ബി ജെ പിയുടെ ബി ബി ഗോപകുമാറും വി മുരളീധരനും പ്രമേയത്തെ എതിർത്തു. 111 പേരുടെ അംഗീകാരത്തോടെ പ്രമേയം പാസായതായി സ്പീക്കർ റൂളിംഗ് നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണത്തെക്കുറിച്ച് മന്ത്രി സണ്ണി ജോസഫ് ചട്ടം 300 പ്രസ്താവന മേശപ്പുറത്തുവച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും വേണ്ടത്ര ശക്തി പ്രാപിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ലെന്നും പ്രതിദിനം ശരാശരി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ടെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനമായ 1700 മെഗാവാട്ടും കേന്ദ്രനിലയങ്ങളിൽ നിന്നുള്ള 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിൽ നിന്നുള്ള 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭിക്കുമ്പോഴും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഏതാണ്ട് 900 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് നിലവിലുണ്ട്. ഈ വർഷം വേനൽക്കാലത്തെ വൈദ്യുതി ഉപയോഗം നേരിടുന്നതിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന കരാറിലാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ വൈദ്യുതി വായ്പയായി വാങ്ങിയത്. പ്രതിദിനം 6.58 മില്യൺ യൂണിറ്റ് സ്വാപ്പ് റിട്ടേണായി തിരികെ നൽകണം. ഇത് സെപ്റ്റംബർ വരെയുണ്ട്. നിലവിൽ ജലസംഭരണ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വളരെ കുറഞ്ഞതിനാൽ ജലസംഭരണം 870 മില്യൺ യൂണിറ്റ് മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 2475 മില്യൺ യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത്തെ കണക്കുകളനുസരിച്ച് സംസ്ഥാനത്തെ പ്രതിദിന ശരാശരി ഉപഭോഗം 88 മുതൽ 90 മില്യൺ യൂണിറ്റാണ്. ഇതിൽ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രതിദിനം 15 മുതൽ 16 മില്യൺ യൂണിറ്റ് മാത്രമാണ്. പുറമേ നിന്നും ഏകദേശം 74 മുതൽ 75 മില്യൺ യൂണിറ്റ് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പ്രതിദിന വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 82 മുതൽ 83% വരെ പുറമേ നിന്നും വാങ്ങുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. പീക്ക് സമയത്തെ ആവശ്യകത നേരിടുന്നത് ഉയർന്ന വിലയ്ക്ക് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങിയാണ്. പകൽ സമയത്ത് സോളാറിൽ നിന്നും മറ്റും വൈദ്യുതി ലഭ്യമാകുന്നതിനാൽ വളരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമെങ്കിലും പീക്ക് സമയങ്ങളിൽ യൂണിറ്റിന് 10 രൂപ വരെ നൽകേണ്ടി വരുന്നു. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദന ശേഷി കാര്യമായി വർദ്ധിപ്പിക്കുന്നതും ലാഭകരമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടുന്നതുമാണ് ഇതിനുള്ള പരിഹാരം. നിലവിലുള്ള ജലവൈദ്യുത പദ്ധതികളുടെ കപ്പാസിറ്റി അഡിഷൻ എക്സ്റ്റൻഷൻ സംബന്ധിച്ച പഠനങ്ങളും പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികളുടെ നടപടികളും നടക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടുതൽ സമയമെടുക്കുന്നതാണ്. പീക്ക് സമയങ്ങളിലെ ആവശ്യകത നേരിടാൻ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതികൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നിലവിലുള്ള 6 പദ്ധതികൾ കമ്മീഷൻ ചെയ്യുന്നതോടെ കപ്പാസിറ്റിയിൽ 500 മെഗാവാട്ട് വർദ്ധിപ്പിക്കാനും എനർജി സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും ആവശ്യമാണ്. വൈദ്യുതിയുടെ വിതരണം നല്ല നിലയിലാക്കുന്നതിനും പരാതികളും പ്രശ്നങ്ങളും കഴിയുന്നത്ര പരിഹരിക്കുന്നതിനും ശ്രമിച്ചു വരുന്നുവെന്നും വൈദ്യുതി മന്ത്രി പറഞ്ഞു. ഇതിനുശേഷം ധനബിൽ അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷത്തു നിന്നും ബാലഗോപാൽ ക്രമപ്രശ്നം ഉന്നയിച്ചു. ധനബിൽ സബ്ജക്ട് കമ്മിറ്റിയിൽ എത്താതെ നേരിട്ട് സഭയിലെത്തിച്ചത് ഭരണഘടനാ ലംഘനമാണെന്നും ബില്ലിന് അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ നിയമസഭാ കാര്യോപദേശക സമിതിയുടെ അനുമതിയോടെയാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിച്ച സ്പീക്കർ ക്രമപ്രശ്നം തള്ളിക്കളഞ്ഞു. ഇതോടെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി സഭയിലേക്ക് ഒളിച്ചുകടത്തിയതാണെന്നും ഭരണഘടനാ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി സഭ ബഹിഷ്കരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെ നടന്ന ചർച്ചയ്ക്കൊടുവിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കഴിഞ്ഞ സർക്കാർ വീര്യം കുറഞ്ഞ മദ്യത്തിനായി നടത്തിയ നീക്കങ്ങൾ അക്കമിട്ട് നിരത്തി. ഫയൽ നീക്കം തുടങ്ങിയത് 2 പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി ഗോവിന്ദനാണെന്നും സബ്ജക്ട് കമ്മിറ്റി വരെ ബില്ലെത്തിയെന്നും തിരിച്ചടിച്ചു. യുഡിഎഫും കേരളവും ചർച്ച ചെയ്ത് മാത്രമാകും വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ധനവിനിയോഗ ബിൽ പാസാക്കിക്കൊണ്ട് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ജന്മഭൂമി ലേഖകൻ അനീഷ് ഐലം.

0: 71 വർഷങ്ങൾ
1: തലമുറകൾ പിന്നിട്ട യാത്ര,
0: 53 കോടിയിലധികം ഉപഭോക്താക്കൾ.
1: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസത്തിനും നൽകിവരുന്ന പിന്തുണയ്ക്കും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.
0: മികച്ച സേവനങ്ങളുമായി എന്നും നിങ്ങൾക്കൊപ്പം, കൂടുതൽ കരുത്തോടെ, സുതാര്യതയോടെ.
1: SBI, എല്ലാ ഭാരതീയന്റെയും ബാങ്കർ.

0: ആകാശവാണി
1: നമസ്കാരം പ്രിയ വയലിൻ വീടും ശ്രോതാക്കളെ, നാം നമുക്കായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സഹായം നമ്മെ വേദനിപ്പിച്ച എല്ലാവരെയും ക്ഷമിക്കുക എന്നതാണ്. ഇത് നമുക്ക് പ്രയാസമുള്ളതായി തോന്നാം, എന്നാൽ ഓർക്കുക, നാം ഒരാളെ ക്ഷമിക്കുമ്പോൾ അത് അവർക്കായല്ല നമുക്കായാണ് അത് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കാനും നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ടു പോകാനും കഴിയൂ. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി ബിനീഷ് വി ആറുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചോദ്യമാണ്. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. തിരുവാതിര ഞാറ്റുവേല. മണ്ണിന്റെ മണവും മഴയുടെ സംഗീതവും ഒന്നിച്ചു ചേരുന്ന കാലം. പ്രകൃതി തന്റെ അനുഗ്രഹവർഷം ഭൂമിയിലേക്ക് ചൊരിയുന്ന സമയം. കർഷകന്റെ മനസ്സിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ദിവസങ്ങൾ, അതാണ് തിരുവാതിര ഞാറ്റുവേല. നൂറ്റാണ്ടുകളായി മലയാളിയുടെ കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു കാലഗണനാ രീതിയാണ് ഞാറ്റുവേല. സൂര്യൻ ഓരോ നക്ഷത്രത്തിന്റെ മേഖലയിലൂടെ കടന്നുപോകുന്ന 13 ദിവസത്തെ കാലയളവിനെയാണ് ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ച് കൃഷിപ്പണികൾ ക്രമീകരിക്കാൻ നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയ അറിവിന്റെ അമൂല്യ ശേഖരമാണ്. അത്തം, ചിത്തിര, വിശാഖം, അനിഴം എന്നിങ്ങനെ ഓരോ ഞാറ്റുവേലയ്ക്കും അതിന്റേതായ പ്രത്യേകതകളുണ്ട്. അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് തിരുവാതിര ഞാറ്റുവേല. മഴയുടെ ലഭ്യതയും മണ്ണിലെ ഈർപ്പവും സസ്യങ്ങളുടെ വളർച്ചയും അനുകൂലമാകുന്ന ഈ കാലഘട്ടം കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. തിരുവാതിര ഞാറ്റുവേലയിൽ നട്ടാൽ തഴച്ചു വളരും എന്നൊരു പഴമൊഴി ഗ്രാമങ്ങളിൽ ഇന്നും കേൾക്കാം. കാരണം ഈ സമയത്ത് ലഭിക്കുന്ന മഴയും അന്തരീക്ഷ ഈർപ്പവും പല വിളകൾക്കും അനുയോജ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വിവിധ

0: പച്ചക്കറികൾ തുടങ്ങി ഒട്ടേറെ വിളകളുടെ നടീലിനും പരിപാലനത്തിനും തിരുവാതിര ഞാറ്റുവേല അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. മഴയുടെ താളത്തിനൊത്ത് വിത്തുകൾ മുളയ്ക്കുകയും തൈകൾ ശക്തമായി വളരുകയും ചെയ്യുന്നു. കാലാവസ്ഥയെക്കുറിച്ചുള്ള അത്ഭുതകരമായ നിരീക്ഷണ ശേഷിയായിരുന്നു നമ്മുടെ പൂർവികരുടെ കരുത്ത്. ആകാശത്തിന്റെ നിറവും കാറ്റിന്റെ ദിശയും പക്ഷികളുടെ പെരുമാറ്റവും നോക്കി മഴയെക്കുറിച്ച് അവർ കണക്കുകൂട്ടിയിരുന്നു. ആ അറിവുകൾ തലമുറകളിലൂടെ പകർന്നു കിട്ടിയതാണ് ഞാറ്റുവേല സംസ്കാരം. ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യകളും കാലാവസ്ഥ പ്രവചന സംവിധാനങ്ങളും വികസിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനുള്ള പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരം പാരമ്പര്യ അറിവുകളാണ്. തിരുവാതിര ഞാറ്റുവേല നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. കൃഷി വെറുമൊരു തൊഴിൽ മാത്രമല്ല, അത് പ്രകൃതിയുമായുള്ള ഒരു സഹയാത്രയാണ്. മഴയും മണ്ണും മനുഷ്യനും ചേർന്ന് സൃഷ്ടിക്കുന്ന ജീവിതത്തിന്റെ മഹത്തായ ആഘോഷം. മഴത്തുള്ളികൾ ഭൂമിയെ തഴുകുമ്പോൾ പുതുജീവൻ നാം പിടിക്കുന്നു. അതോടൊപ്പം കർഷകന്റെ മനസ്സിലും പ്രതീക്ഷയുടെ വിത്തുകൾ മുളയ്ക്കുന്നു. ആ പ്രതീക്ഷയുടെ കാലമാണ് തിരുവാതിര ഞാറ്റുവേല. പ്രകൃതിയെ ആദരിക്കാം, പാരമ്പര്യ അറിവുകളെ സംരക്ഷിക്കാം. കാർഷിക സംസ്കാരത്തിന്റെ ഈ വിലമതിക്കാനാവാത്ത പൈതൃകം വരും തലമുറകൾക്കും കൈമാറാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ബിനീഷ് വിആറുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ബിനീഷ് സർ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഓണാട്ടുകര വികസന ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ, എന്തുവാണിത്?
2: ഓണാട്ടുകര വികസന ഏജൻസി എന്ന് പറയുന്നത് നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിൽ ഓണാട്ടുകര മേഖലയുടെ കാർഷികപരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ്. 1997 ഫോം ചെയ്തതാണ്. ഇതിന്റെ ഘടനയെന്ന് പറയുന്നത് കൃഷി വകുപ്പ് മന്ത്രി ചെയർമാനും ഒരു പൊളിറ്റിക്കലി വരുന്ന ഒരാൾ വൈസ് ചെയർമാനും. ഓണാട്ടുകര മേഖല 3 ജില്ല ഉൾപ്പെടുന്ന ഒരിതാണ്: കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. 39 പഞ്ചായത്തും 5 മുനിസിപ്പാലിറ്റിയും 6 നിയമസഭാ സാമാജികരുടെ മണ്ഡലവും 3 പാർലമെന്റ് മെമ്പർമാരുടെ മണ്ഡലവും വരുന്നത്. ഇവരിത്രയും ഇതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ്. ഇത് കൂടാതെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക ഉൽപ്പാദന കമ്മീഷണർ, കൃഷി വകുപ്പ് ഡയറക്ടർ, മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ, കോർപ്പറേഷൻ MDമാരുണ്ട്, കർഷക പ്രതിനിധികളുണ്ട്, ജില്ലാതല ഉദ്യോഗസ്ഥർ. ഇതടങ്ങുന്നൊരു വലിയ വിപുലമായ ബോഡിയാണ് ഇതിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗവൺ ചെയ്യുന്നത്.
1: ഇതിന്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓണാട്ടുകര ആ റീജിയനിൽ നമ്മുടെ കൃഷിയെ വികസിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, ഇത് തന്നെയാണോ?
2: ഇപ്പൊ ഈ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, ഓണം ഊട്ടുകര. നമ്മുടെ പണ്ട് രാജാവിന്റെ കാലത്ത് ഈ ഓണത്തിന് വേണ്ടുന്ന എല്ലാം കിട്ടുന്ന ഒരു കര, സ്വന്തമായിട്ട് ആ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓണാട്ടുകര. അപ്പം ആ പ്രദേശത്ത് ധാരാളമായിട്ട് കാർഷിക മേഖലയിൽ കൃഷി വകുപ്പ് കൃഷിയുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ക്ഷീരവികസനമുണ്ട്. അപ്പം ഈ പറയുന്ന കർഷകരുടെ എല്ലാം ക്ഷേമത്തിനും അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സ്പെസിഫിക് കോൺസെൻട്രേഷൻ, അതിനാണ് ഈ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുക. കൃഷി വകുപ്പിൻ്റെ ആലപ്പുഴ ജില്ലാ കൃഷി ഓഫീസറാണ് ഇതിൻ്റെ സെക്രട്ടറി, ചീഫ് ഡെവലപ്മെൻ്റ് ഓഫീസർ, പിന്നെ ഓഫീസ് പാറ്റേൺ. ഈ ഈ ഒരു പാറ്റേൺ സ്ട്രക്ചറിലാണ് നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്.
1: പ്രധാനമായിട്ട് നിങ്ങൾ ഏത് മേഖലയാണ് ശ്രദ്ധിക്കുന്നത്? കൃഷിയിൽ പറയുമ്പം ഓണാട്ടുകര എന്ന് പറയുമ്പോൾ എള്ളു കൃഷിയാണ് എല്ലാവരുടെയും ശ്രദ്ധ, അങ്ങോട്ടാണ് ആദ്യം പോകുന്നത്.
2: ഓണാട്ടുകരയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈവിധ്യമായിട്ടുള്ളൊരു കൃഷി മേഖലയാണ്. നമുക്ക് 3 പൂ കൃഷിയുണ്ട്, അതായത് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച.

0: കൃഷിയെ സംബന്ധിച്ച്. പിന്നെ ഒണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, അതിനകത്ത് ചേന, ചേമ്പ്, കാച്ചിൽ, അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പഴവർഗ്ഗങ്ങളിൽ നമ്മുടെ വാഴപ്പഴങ്ങളും, നമ്മൾ പറയുന്ന പോലെ കദളി വരും, ഞങ്ങളുടെ അവിടെ പ്രദേശത്ത് വരുമ്പോൾ ഞാലിപ്പൂവൻ, ഇതിനെയൊക്കെ ഒരു പ്രത്യേകമായിട്ട് വളരാനും ആ മണ്ണിനൊരു ഇതുണ്ട്. ആ കൃഷി നല്ല രീതിയിൽ ഉൽപ്പാദനവും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ പോത്തുകുട്ടി, അതൊരുപാട് നല്ലൊരു വരുമാനം കർഷകർക്കുണ്ടായിരുന്നു. അതിനെ പ്രോത്സാഹിപ്പിക്കും. ധാരാളം പശുക്കളുള്ള ഒരു മേഖലയാണ് ക്ഷീര പോയിട്ട്. അപ്പോൾ ആ മേഖലയിലെ കർഷകരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പഠിച്ചിട്ട് അതിനെ പ്രോജക്റ്റുകൾ തയ്യാറാക്കി അത് കോൺസെൻട്രേറ്റഡ് ഏരിയയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ് ഒണാട്ടുകര വികസന ഏജൻസി. ഇപ്പോൾ ആണെങ്കിൽ അറിയാൻ ധാരാളം തരിശു ഭൂമികൾ, ഇത് കൃഷിക്കാർ പല കാരണങ്ങൾ കൊണ്ടാൽ തരിശിടുന്നതാണ്. ആ തരിശിടുന്ന കാരിടത്തെ പ്രദേശത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് കൃഷി തിരിച്ചു കൊണ്ടുവരും, അത് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ട് പ്രോജക്റ്റ് വൈസായിട്ട് നമ്മൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഒണാട്ടുകരയുടെ ഒരു മെയിൻ സിഗ്നേച്ചർ ക്രോപ്പ് എന്ന് പറയുന്നത് എള്ളാണ്. അത് ഒണാട്ടുകരയുടെ ചിലരെ കർഷകരൊക്കെ പറയുന്നത് ഞങ്ങളുടെ അഹങ്കാരം, അതൊരു വലിയ ക്രോപ്പാണ്. അതിന് ആണ് ഇപ്പം ഭാരത സർക്കാരിൻ്റെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്, ഭൗമസൂചിക പദവി. അപ്പം അത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്റ്റേറ്റുമായിട്ടാണ് കമ്പീറ്റ് ചെയ്തത്, ഇൻ കമ്പാരിഷൻ ടു തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഇവരൊക്കെ എള്ള് കൃഷിയിൽ കിലോമീറ്റേഴ്സുകൾ കൃഷി ചെയ്യുന്നവിടുത്താണ്. പക്ഷെ അവരെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ഈ ഒണാട്ടുകരയ്ക്ക് ഈ ഒരു അംഗീകാരം, ഇത് ഭൗമസൂചിക പദവി. അതാണ് ഇപ്പം നമ്മളുടെ ഒരു ഏരിയ ഓഫ് മെയിൻ കോൺസെൻട്രേഷൻ.
1: ഇങ്ങനെ ഒരു ഭൗമസൂചിക പദവി അല്ലെങ്കിൽ ജിയോ ടാഗിങ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കർഷകർക്ക് എത്ര അധികം ലാഭപ്രദമാണ്?
0: ഇതിനകത്ത് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുകയാണ്. ഈ ജി ഐയിൽ നിന്ന് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വാല്യൂ അഡീഷനിലേക്ക് പോകും. ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമുക്ക് തന്നേക്കുന്ന ജി ഐ ലോഗോണ്ട്, അത് ജി ഐ ക്രോപ്പാണ്. ഇതിനൊരു അപ്പോൾ ജി ഐ എന്ന് പറയുമ്പോൾ ആ ജി ഐയുടെ കുറച്ച് മാനദണ്ഡങ്ങൾ അതിനകത്ത് വരുന്നു. അപ്പോൾ നമുക്ക് ഈസിയാണ്, നമുക്ക് ബയേഴ്സും നമുക്ക് ട്രേഡേഴ്സും ഒക്കെ നമ്മുടെ അടുത്തോട്ട് വരുവാണ്. ഇത്
1: ഐഡന്റിറ്റി കിട്ടി,
0: യാ ഇറ്റ്സ് ആൻ ഐഡന്റിറ്റി. അഗ്രികൾച്ചർ ക്രോപ്സിൽ ഒരു ക്രോപ്പിന് കിട്ടാവുന്ന അംഗീകാരം.
1: അപ്പോൾ ഈ ഒരു ഭൗമസൂചിക പദവി കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വിപുലീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപ്പാദന ക്ഷമത ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏജൻസി
0: നമുക്ക്
1: ഒന്ന് കൊടുക്കുന്നു.
0: യെസ് സർ, യെസ് സർ. 2022 നമ്മളിത് കിട്ടിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1: തൽസ്ഥിതി എന്തുവാന്നൊന്ന്.
0: ആ തൽസ്ഥിതിയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഏരിയ വൈസ് ഒരുപാട് താഴെ പോരുന്നു. കർഷകർ പല പല കാരണങ്ങളാൽ പിന്തിരിയുന്നു. എന്താണ് ഇവരുടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്, അവരുടെ നീഡ്സ് എന്താണ്, അതിനെ മീറ്റ് ചെയ്യാൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പിന്നെ ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മിനിസ്റ്ററുടെ അടുത്ത് നമ്മളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അടിയന്തരമായിട്ട് നമുക്കിത് ചെയ്യേണ്ടതാണെന്ന് അത് ഗവൺമെൻറ് അപ്പം തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് നമ്മൾ കർഷകർക്ക് അറിയാം, നമ്മൾ ഒരു കാലത്ത് കാർഷിക വരുമാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. വീട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ പിള്ളേരുടെ വിദ്യാഭ്യാസവും വീട്ടിൽ ചെലവ്. പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മൾ കേരളം മാറിപ്പോയി. അപ്പോൾ നമ്മൾ കർഷകരുടെ അടുത്തോട്ട് പോകുമ്പം നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്താലേ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാ, എന്നാൽ മാത്രമേ നമുക്ക് അവർക്ക് അട്രാക്റ്റ് ചെയ്യാവും. അങ്ങനെ നമ്മൾ കൊടുത്ത പ്രോജക്റ്റിലായിരുന്നു ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഏരിയ എക്സ്പാൻഷൻ, പുതിയതായിട്ട് ഏരിയ കൊണ്ടുവരിക, അതിന് സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്ത പ്രോജക്റ്റ് പ്രകാരം കൃഷിക്കാർക്ക് ആദ്യം ഭൗമസൂചിക കിട്ടിയ വിത്ത് എന്ന് പറഞ്ഞാൽ 5 ഇനത്തിനാണ് കിട്ടിയത്. അത് കാർഷിക സർവകലാശാല നമ്മുടെ പരമ്പരാഗത എള്ളിൽ നിന്ന് വികസിപ്പിച്ചെടുത്തവരാണ്. പരമ്പരാഗത ഇനം എന്ന് പറഞ്ഞാൽ അയാളി എന്ന് പറഞ്ഞൊരു എള്ളായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കൃഷി ചെയ്ത് വന്നവരും. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത 4 വെറൈറ്റി ഉണ്ടായിരുന്നു, തിലക്, തിലറാണി, തിലധാര, കായംകുളം 1. ഈ വെറൈറ്റിയുടെ വിത്തുകൾ നമ്മൾ സർവകലാശാലയായിട്ട് ചേർന്നിട്ട് അത് നമ്മൾ ശേഖരിച്ചു. ഫസ്റ്റ് ഇയറിൽ നമ്മൾ കുറച്ച് കർഷകരെ, ഈ 39 പഞ്ചായത്തിലെ 5 മുനിസിപ്പാലിറ്റിയിലുള്ള പോസിബിൾ കർഷകർക്ക് വിത്ത് കൊടുത്തിട്ടു അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. സെക്കൻഡ് ഇവരുടെ നമ്മൾ അവരുടെ പ്രശ്നത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷി ചെയ്താൽ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ ആളില്ല, ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റീവ് ആയിരുന്നു, കുറഞ്ഞ വില കൊടുത്ത് കൃഷി ചെലവ് പോലും കിട്ടാതെ, സബ്സിഡി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ് വൈസിനകത്ത് അവർക്ക് സീഡ്സ് ഫ്രീ ആയിട്ട് കൊടുത്തു, 10,000 രൂപ പെർ ഹെക്ടർ കൂലിച്ചെലവ് കൊടുത്തു. അപ്പോൾ അവർക്ക് ആ ഒരു പ്രോബ്ലം സർവൈവ് ചെയ്യാൻ
1: മാറി.
0: അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ്. ഗവൺമെൻറ് തന്നെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന പോലെ 300 rupees പെർ കെ ജി, ചിലയിടത്ത് 200, ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ 250, 300 കിട്ടുമായിരിക്കും. പക്ഷെ ജനറലി

0: നമ്മൾ ആ മിനിമം സപ്പോർട്ട് പ്രൈസ് വെച്ചിട്ട്
1: താങ്ങുവില ₹300 കൊടുത്ത്.
0: 300 രൂപ കൊടുത്ത് അവരുടെ ഇന്ന് പ്രൊക്യൂർ ചെയ്ത്. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 2000 kg കിട്ടി. അത് വെറൈറ്റി വൈസാണ് നമ്മൾ കൊടുത്തത്. അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ആലോചിച്ചു, ഇതെന്ത് ചെയ്യണം, പ്രൊക്യൂർ ചെയ്താൽ മാത്രം പോരാല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ അഡീഷനെ പറ്റി പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചു, അതിന് അംഗീകാരം തന്നു. ഒണാട്ടുകരയുടെ എള്ളിൻ്റെ പ്രത്യേകത ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ ഇത് നമുക്കറിയാം, പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. എള്ള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുത്തശ്ശി എള്ളുണ്ട ഇടിച്ച് ഞങ്ങൾക്ക് തരുന്നതിനെക്കാട്ടിയും കൂടുതൽ പെൺകുട്ടികൾക്കായിരുന്നു കൊടുക്കും. അപ്പം അതിനൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഹാസ് എ വെരി ഇൻഫ്ലുവൻസ് ഇൻ ദി ഈസ്ട്രജൻ പ്രൊഡക്ഷൻ, റെഗുലേറ്റിംഗ് ദി മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ആ റിസൾട്ടിൽ ഇങ്ങനെ കിട്ടിയപ്പോഴാണ് ഇത്, ഇതെല്ലാം കൂടെ വെച്ചപ്പോഴാണ് മറ്റുള്ള സ്റ്റേറ്റിനെ കമ്പയർ ചെയ്തപ്പോൾ നമ്മളുടെ ഓരോ പ്രോപ്പർട്ടീസും ഏറ്റവും ഹയർ ലെവൽ. അപ്പോൾ പിന്നെ ജി ഐ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഏരിയ വൈസ് നമ്മൾ നോട്ട് എനിവെയർ നിയർ ദീസ് സ്റ്റേറ്റ്സ്. ഇത് അടങ്ങിയിരിക്കുന്ന കലവറ,
1: യെസ്,
0: അത് എക്സലന്റ്. അപ്പം അതിനെ നമ്മൾ ടാപ്പ് ചെയ്യാൻ
1: വേണ്ടിയാണ്.
0: അപ്പം എണ്ണയിലേക്ക് ഞങ്ങൾ പോയി. അപ്പം എണ്ണ ഇറക്കി കഴിഞ്ഞപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് മിനിസ്റ്ററുടെ അടുത്ത് തന്നെ പറഞ്ഞൊരു പേര് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ തന്നെ ആ പേരെടുത്തു. ഒരു ഇതിനകത്ത് ഒരു എണ്ണത്തിൻ്റെ പേര് തന്നെ ഞങ്ങൾ എടുത്തു, തിലതാര. നമ്മുടെ മുഴുവൻ എണ്ണയും വിറ്റുപോയി. അപ്പം ഈ എണ്ണ ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുത്ത് ഒന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ എണ്ണ എന്തുകൊണ്ട് നമുക്കതിനെ ഒരു കൺസ്യൂമർ ഫോം ആക്കിക്കൂടാ. അടുത്ത ഇത് നമ്മളൊരു ഗവൺമെൻറ് സെറ്റപ്പിൽ ലോഞ്ച് ചെയ്യുമ്പം നമ്മളെല്ലാ പഴുതും അടച്ചുകൊണ്ടേ നമുക്കിത് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓ ഫോർ എ ടെസ്റ്റ്, പിന്നെ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ ബിഷപ്പും ഒക്കെ ആയിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി ഒരു റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ടെസ്റ്റിംഗ് 6 മാസം എടുത്ത ഒരു പഠനം നടത്താൻ, റാറ്റ്സിലും ഹ്യൂമൻ എല്ലാം ചെയ്തിട്ട് ദേ ഗേവ് അസ് എ റിപ്പോർട്ട്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് റിപ്പോർട്ട്. ഇറ്റ് ഈസ് എ നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് പ്രോപ്പർട്ടീസ്. നമ്മുടെ HDL കൂട്ടാൻ, നമ്മുടെ ലിവർ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യാൻ, കിഡ്നി സപ്പോർട്ട് ചെയ്യാൻ, അൺഹെൽത്തി ഫുഡ്സ് കഴിച്ചിട്ട് ഉണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് പല ക്യാൻസറസ് പോലെ ലിവറിനൊക്കെ വരുന്ന അതിനെയൊക്കെ സ്കാവൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഈ എണ്ണയ്ക്ക് ഉണ്ടെന്ന് ഈ ടെസ്റ്റ് റിപ്പോർട്ടിൽ നമുക്കുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ഒരു സ്റ്റഡിയാണ് ജൂബിലി മിഷനിലെ സയൻറ്റിസ്റ്റുകൾ നമുക്ക് തന്ന റിപ്പോർട്ട്. ഇറ്റ് ഇസ് നോട്ട് ലോഞ്ച്ഡ്. ഇതൊരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികളെ അനുഭവിക്കുന്ന നല്ലൊരു പ്രയാസങ്ങളുണ്ട്, കൊച്ചു പെൺകുട്ടികളൊക്കെ ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസിനൊക്കെ, അതിനൊക്കെ ഒരു പരിഹാരങ്ങൾ. ഈ പറഞ്ഞ പോലെ മിഡിൽ ഏജ്ഡുകാർക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്ന മുട്ടുവേദന, നടുവേദന, ഇതൊക്കെ ഒരു പരിധി വരെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ, അതാണല്ലോ നമ്മുടെ ഇനിയുള്ള. അപ്പം അതിനൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായി മാറുമെന്നാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട്. ഏതാണ്ട് 8000 kg എള്ള് നമ്മുടെ കർഷകർ തന്ന്, 1400 കർഷകർ കൃഷി ചെയ്ത്. കർഷകർക്കൊരു ആവേശമാണ്, കാരണം അവരെ കെയർ ചെയ്യാൻ ഒരു
1: 4.5 ഓൾറെഡി നമ്മുടെ ഇത് കൂടിക്കഴിഞ്ഞു.
0: കൂടിക്കഴിഞ്ഞു ഞങ്ങളുടെ പ്രസിംഗ് 2000 നിന്ന് ഇപ്പം ഞങ്ങൾ 8000 കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ഉൽപ്പാദിപ്പിച്ച മുഴുവൻ എള്ളെണ്ണയും വിപണിയിൽ വിറ്റുപോയി എന്നുള്ളതാണ്. നമുക്ക് കടകളില്ല, അറിഞ്ഞു വരികയാണ്,
1: ഡയറക്റ്റ്
0: വരികയാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം ഈ സ്ഥാപനം നമുക്ക് ഇങ്ങനെ ഒരു ടോക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പബ്ലിസിറ്റി പോയി കഴിഞ്ഞാൽ ഐ റിസീവ് കോൾസ് ഈവൻ ഇന്റർനാഷണലി വരുന്ന കിട്ടുന്നുണ്ട്. ഉച്ചിട്ടോട്ട് ഞങ്ങൾക്ക് എള്ളെണ്ണ എൻ്റെ വീട്ടിൽ തരുമോ, ഞാൻ കൊറിയർ ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ കൃഷി വകുപ്പിൻ്റെതായ ചില ഷോപ്സ് ഉണ്ട്, അവിടെ ഇത് അവൈലബിൾ ആണ്, ഇക്കോ ഷോപ്സിന്. കഴിഞ്ഞ ഓണത്തിന് കേരളത്തിലെ 14 ജില്ലകളിലും ഈ പ്രോഡക്റ്റ് പോയി, അറിയാൻ തുടങ്ങി ആൾക്കാർ. ഓണാട്ടുകാരെ എള്ളെണ്ണ വളരെ പ്രസിദ്ധമാണ്.
1: അപ്പോൾ ഇതിനു വേണ്ടി കർഷകർക്ക് ട്രെയിനിങ് പരിപാടികൾ നല്ലപോലെ ഈ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി അങ്ങനത്തെയൊക്കെ,
0: അതായിരുന്നു ഞങ്ങളുടെ ഒരു ദൗത്യമായിരുന്നു. നമ്മൾ എല്ലാ പഞ്ചായത്തിലും കൃഷി ഓഫീസർമാരുടെ സഹായത്തോടുകൂടി കർഷക ഗ്രൂപ്പുകളുണ്ടാക്കി അവർക്ക് ഫീൽഡ് ലെവൽ അവയർനെസ് പ്രോഗ്രാം, ട്രെയിനിങ്സ്, ഇതെല്ലാം നമ്മൾ നിരന്തരം നടത്തിയിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ എക്സ്പേർട്ട്, അതായത് നമ്മുടെ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓണാട്ടുകര റൈസ് റിസർച്ച് സെൻറ്ററിലെ എല്ലാ സയൻറ്റിസ്റ്റും, പേരെടുത്ത് പറയുമല്ലോ, അവരുടെ എല്ലാം ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. അവരെല്ലാം കൂടി വന്ന് നമ്മളാ ഒരു ടീം വർക്ക് ആയിരുന്നു. കൃഷിക്കാരുടെ ഒരു ആവേശം കൂടിയത്.
1: ഏരിയ എക്സ്പാൻഷന്
0: ഇപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ മിഷൻ ഓൺ ഓയിൽ സീഡ്സിൽ കേരളം ഔട്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ജി ഐ കിട്ടിയ ഒരു കേരളം ഓയിൽ സീഡ് മിഷനിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ വി ഫൈറ്റ്, വി ഫോട്ട് ബാക്ക്. നമ്മൾ പ്രോജക്റ്റുകൾ കൊടുത്തു, അത് വീണ്ടും ആ പദ്ധതി കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതൊരു വിപുലമായ രീതിയിലേക്കായിരിക്കും.

0: ആയിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ ഇനിയും വാല്യൂ അഡീഷൻ സ്കോപ്പുണ്ട്. അത് നമ്മൾ ട്രയൽ നടത്തിയായിരുന്നു. ഉദാഹരണത്തിന് ഈ എല്ലാം ആട്ടി കഴിയുമ്പോൾ നമ്മൾ പറയും പിണ്ണാക്ക്. ഇപ്പോൾ പിണ്ണാക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇത് പശു അതിനുണ്ട്. പക്ഷേ അത് പശു അല്ല, അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കി. ഇതിനെ ഒന്ന് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം കേരളത്തിൻ്റെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്ക. ചക്കയെന്ന് പറയുന്നത് ഒരു ഔഷധ കലവറാണ്. അതിൻ്റെ പൊടിയും ഈ എള്ളിൽ നിന്ന് കിട്ടുന്ന ഈ പറഞ്ഞ ഓയിൽ കേക്ക് പിണ്ണാക്കും നാടൻ നെയ്യും പഞ്ചസാരയെല്ലാം കൂടി ഇട്ടൊരു ബിസ്ക്കറ്റ് ഇറക്കി. അതിൻ്റെ ടേസ്റ്റ് എക്സലൻറ്റ്. ഇപ്പോൾ നീ CFRD ലാബ് റിപ്പോർട്ടും കിട്ടും. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന മറ്റ് ബിസ്ക്കറ്റിനെക്കാട്ടിയും ഒരുപാട് ഹയർ ന്യൂട്രീഷ്യസ് ആണ്. അപ്പം ഇറ്റ് ഇസ് എ പൈലറ്റ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു ഐഡിയ ആണ്. ബട്ട് സബ്സിക്വൻ്റ്ലി അടുത്ത ഒരു സ്റ്റെപ്പ് അതിലോട്ട് നമുക്ക് കടക്കാവുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഓണാട്ട് റെയിലിൻ്റെ അലുവ കാൻഡി ഇങ്ങനെയൊക്കെ പല എല്ലുണ്ട്. ഓൾറെഡി
1: പുറത്തോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്.
0: പിന്നെ ഇപ്പം നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ USA-ക്കാരിലെ ആൾക്കാർ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോർച്ചുഗലിൽ നിന്ന് വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ എണ്ണ അതിന് കടൽ കടന്നും പോയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ റിസൾട്ടുകൾ ഉണ്ടാവണം.
1: ഓക്കെ. ഇതൊഴിച്ച് തന്നെ നമ്മുടെ ഓണാട്ടുകര വികസന ഏജൻസി മറ്റ് കൃഷികളെയും പ്രോത്സാഹിപ്പിക്കുന്നു.
0: മറ്റ് പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മൾ കേരളത്തിലറിയാം നമുക്ക് ഈ ചില ഉത്സവങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മീറ്റ് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം നല്ല രീതിയുണ്ട്. അതൊരു നല്ല വരുമാന സ്രോതസ്. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഓണാട്ടുകരയിലെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായിട്ട് പോത്തുകുട്ടികളെ വിതരണം ചെയ്തു. 10,000 രൂപ ആയിരുന്നു സ്കീം ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ആ പോത്തുകുട്ടികളെ കൊടുത്തിട്ട് അതിൽ 100,000 രൂപ വരെ വരുമാനം കിട്ടിയ വീട്ടമ്മമാരെ നമുക്ക് അറിയാം. 6 മാസം 7 മാസം അതിനെ തീറ്റി വളർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ 100,000 രൂപ വരെ ഈ ഫെസ്റ്റിവൽ സീസണും കിട്ടിയെന്ന് അതൊരു നല്ല ഇൻകം ജനറേഷൻ ആയിരുന്നു. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞു കിടാക്കളെ കൊടുത്തു, അവരതിനെ പരിചരിച്ച് വലുതാക്കി പശു. അങ്ങനെ ആ ഒരു സ്കീമിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓണാട്ടുകരയുടെ തനതായിട്ടുള്ള ഇടവേളകൾ, നമ്മുടെ കീഴിൽ ഒരുപാട് കർഷക ഗ്രൂപ്പുകളുണ്ട്. ഇവർ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലത് നോക്കി നമ്മൾ പ്രൊക്യൂർ ചെയ്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വെക്കുന്ന പദ്ധതികളിലോട്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 30-40 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ലാസ്റ്റ് ഇയറിൽ വികസന ഏജൻസിക്ക് നല്ല നടീൽ വസ്തുക്കൾ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ പിന്നെ നെൽകൃഷി നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. പറഞ്ഞാൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്തി അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് നെൽകൃഷിയിലേക്ക്, നാളികേര കൃഷിയിലോട്ടും കൂടി അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും കൂടി നമ്മളുടെ വികസന ഏജൻസി. അതൊക്കെ പുതിയ കമ്മിറ്റി വന്നിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ.
1: ഇപ്പം ബിനീഷ് സാർ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് ഓണാട്ടുകര വികസന ഏജൻസി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താങ്കൾ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
2: കർഷകർക്കായി ഓണാട്ടുകര വികസന ഏജൻസി. ഇതേക്കുറിച്ച് കൃഷിവകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറുമായ ശ്രീ ബിനീഷ് VR ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ബിനേഷ് VR ഫോൺ നമ്പർ പറയാം. 9447062058.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: ജീരകം വായുക്ഷോഭത്തിന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. ഒരു ടീസ്പൂൺ ജീരകമെടുത്ത് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കഷായമാക്കി ഉപയോഗിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വയറുവേദന, മലബന്ധം, നടുവേദന എന്നിവയ്ക്ക് ഒരു പ്രാഥമിക ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിൽ ജീരകത്തോടൊപ്പം കൽക്കണ്ടവും ചേർത്ത് പൊടിച്ച് പതിവായി ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് ചുമ കുറയുന്നതിനും ശ്വാസംമുട്ടൽ പോലുള്ള അവസ്ഥകൾ കുറയുന്നതിനും സഹായിക്കുന്നു. ആർത്തവ സംബന്ധമായ വയറുവേദന, നടുവേദന എന്നിവയ്ക്കും ജീരക കഷായം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ചില പ്രത്യേക അവസരങ്ങളിൽ പാൽ കഴിക്കുമ്പോൾ കഫം വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരം ഘട്ടത്തിൽ ജീരകം ചേർത്ത് തിളപ്പിച്ച് പാൽ ഉപയോഗിക്കുമ്പോൾ കഫക്കെട്ട് പെട്ടെന്ന് കുറയുന്നതായി കാണാൻ സാധിക്കും.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമേ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്.

0: പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. മുന്തിരിക്കുല കണക്കെ വിളപ്പൊലിമ തീർക്കുന്ന കുരുമുളകിനം ഏതാണ്? ശരിയുത്തരം പെപ്പർ തെക്കൻ. ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ അഞ്ചുരുളിയിലാണ് പെപ്പർ തെക്കന്റെ ജന്മസ്ഥലം. ഒരു തള്ളത്തിരിയും അതിൽ നിന്നും വിടരുന്ന നൂറോളം പിള്ളത്തിരികളും അതിൽ വളരുന്ന കുരുമുളക് മണികളുമാണ് പെപ്പർ തെക്കന്റെ പ്രത്യേകത.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ പൂയപ്പള്ളി വെളിയം കരിപ്ര ഏഴുകോൺ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383470353 അല്ലെങ്കിൽ 9383470354 അതുമല്ലെങ്കിൽ 9383470350 അതുമല്ലെങ്കിൽ 9384703358 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കാർഷിക നിർദ്ദേശം. വള്ളിപ്പയറിന്റെ കരിമ്പൻകേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 ആണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. https://www.admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 8714253165 അല്ലെങ്കിൽ 9446370726. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,000 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ, കോട്ടയം 25,900 രൂപ, പാല 23,900 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചിറെഡി 22,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 20,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000.

രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൻഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പാല 67,500 രൂപ, കൊച്ചി ഗാർബിൾഡ് 72,300 രൂപ, കൊച്ചി അൻഗാർബിൾഡ് 70,300 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,300 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 25,400 രൂപ, കോട്ടയം 22,500 രൂപ, പാല 21,500 രൂപ. കമ്പോള വില നിലവാരം കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി പ്രാബല്യത്തിൽ വന്നു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. MGNREGA പ്രകാരം 298.8 രൂപയായിരുന്ന ശരാശരി പ്രതിദിന വേതനം ഇപ്പോൾ 327.4 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലളിതമായ ഡിജിറ്റൽ പണമിടപാടുകളിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകിയ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയും 11 വർഷം പൂർത്തിയാക്കി. 2015 ജൂലൈ 1 ആരംഭിച്ച പദ്ധതി മഴവെള്ള സംഭരണത്തിലൂടെയും കാര്യക്ഷമമായ ജലവിനിയോഗത്തിലൂടെയും രാജ്യത്തുടനീളം സുസ്ഥിര ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും കൃഷിയിടങ്ങളിലെ ജലകാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ നികുതി ഘടനയിൽ വൻ പരിവർത്തനത്തിന് വഴിയൊരുക്കിയ ചരക്കുസേവന നികുതി പ്രാബല്യത്തിൽ വന്ന 9 വർഷം പൂർത്തിയായി. 2017 ജൂലൈ 1 ആരംഭിച്ച GST ഇന്ത്യയുടെ പരിഷ്കരണ യാത്രയിലെ ഒരു ചരിത്ര നേട്ടമായാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്.
2: കഴിഞ്ഞ 9 വർഷമായി യുക്തിസഹമായ നികുതി നിരക്കുകളിലൂടെയും ഏകീകൃത നടപടിക്രമങ്ങളിലൂടെയും സുതാര്യതയും ഉത്തരവാദിത്വവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ GST കഴിഞ്ഞു. ലളിതവും സംയോജിതവുമായ ഒരു പരോക്ഷ നികുതി സംവിധാനം സൃഷ്ടിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമമാണ് ഇതിലൂടെ പ്രതിഫലിച്ചത്. 17 വ്യത്യസ്ത നികുതികളും 13 സെസ്സുകളും GST വഴി ഒരു പൊതു ചട്ടക്കൂടിലേക്ക് സംയോജിപ്പിച്ചു. വ്യവസായികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണകരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് GST 2.0 പ്രകാരം പരിഷ്കാരങ്ങൾ. 2025 പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കുറഞ്ഞ നിരക്കുകൾ, ഇളവുകൾ, എളുപ്പമുള്ള നടപടിക്രമങ്ങൾ എന്നിവയിലൂടെ നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കി. നിരവധി അവശ്യഗാർഹിക വസ്തുക്കളുടെ GST നിരക്ക് കുറച്ചത് നികുതി ഘടന ലളിതമാക്കുന്നതിനൊപ്പം ദൈനംദിന ജീവിതം കൂടുതൽ താങ്ങാനാവുന്നതുമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയമവിരുദ്ധ കുടിയേറ്റം, മറ്റ് അസാധാരണ കാരണങ്ങൾ എന്നിവയിൽ നിന്നുമുണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഉന്നതതല സമിതി യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. സമിതിയുടെ ശുപാർശകൾ എത്രയും വേഗം സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെട്ടു. വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കുമെന്ന് സമിതി കേന്ദ്രമന്ത്രിയെ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഫ്രാൻസിലേക്ക് തിരിച്ചു. ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം, സാമ്പത്തിക സഹകരണം, നിക്ഷേപം, സാങ്കേതിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഉന്നതതല ഉഭയകക്ഷി ചർച്ചകളിൽ കേന്ദ്ര ധനമന്ത്രി പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് സഹമന്ത്രി റോളൻ ലെസ്ക്യൂറിന്റെയും ശ്രീമതി നിർമ്മലാ സീതാരാമന്റെയും അധ്യക്ഷതയിൽ ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ധനകാര്യ ചർച്ചയും നടക്കും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിജെപി അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. വാഹന അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും വാർഷിക വരുമാനം ആദായ നികുതി റിട്ടേണുകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ എങ്ങനെ കണക്കാക്കണമെന്നത് സംബന്ധിച്ച മാർഗരേഖ പുറപ്പെടുവിച്ചു സുപ്രീംകോടതി. ശമ്പളക്കാരായ വ്യക്തികളുടെ വാർഷിക വരുമാനം തെളിയിക്കാൻ തൊട്ടു മുൻ വർഷത്തെ ആദായ നികുതി റിട്ടേൺ മതിയാകും. വാഹനാപകട നഷ്ടപരിഹാരത്തിൽ ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സുപ്രധാന വിധിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും സർക്കാർ അത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത്കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗമായി ബന്ധിപ്പിക്കുന്ന NH 148 AE ആറുവരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. 8.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ നിർമ്മാണത്തിന് 6,969 കോടി രൂപയിലധികം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയിലൂടെ 7.54 ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 9.8 ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
4: और दूसरा उत्तर प्रदेश में कानपुर को भोपाल से जोड़ने वाला लाइन उसमें कानपुर से काबराई के बीच में 4-lane एक्सेस कंट्रोल हाईवे 7,145 करोड़ और उसके आगे वाले सेक्शन का भी उसमें बहुत सारा इम्प्रूवमेंट है एक्सेस कंट्रोल करना उसकी वाइडनिंग इम्प्रूवमेंट वो सब भी उसमें इंक्लूडेड है.
1: ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ 117.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കാൺപൂർ കബ്രായ് പ്രവേശന നിയന്ത്രിത ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും മന്ത്രിസഭായോഗ അംഗീകാരം നൽകി. ഇതിലൂടെ കാൺപൂരിനും കബ്രായിക്കുമിടയിലുള്ള യാത്രാസമയം 3.5 മണിക്കൂറിൽ നിന്നും 1.5 മണിക്കൂറായി കുറയുമെന്ന് ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മിന്നൽ പ്രളയവും വെള്ളപ്പൊക്കവും കനത്ത നാശം വിതച്ച അരുണാചൽ പ്രദേശിൽ കേന്ദ്രമന്ത്രിമാരടങ്ങിയ ഉന്നതതല സംഘം ഇന്ന് വ്യോമ നിരീക്ഷണം നടത്തി. കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു തുടങ്ങിയവരടങ്ങിയ സംഘം മേഖലയിൽ രണ്ടു ദിവസമായി പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട്

0: രാജ്യത്ത് വികസിത് ഭാരത് ജി റാംജി നിയമപ്രകാരമുള്ള വർദ്ധിപ്പിച്ച വേതനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6,969 കോടി രൂപ ചെലവ് വരുന്ന ദ്വാരക വസന്ത് കുഞ്ച് തുരങ്കപാത പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC 2020 ക്രിക്കറ്റ് റാങ്കിംഗിൽ ഒന്നാമതെത്തി ഇന്ത്യയുടെ ഇഷാൻ കിഷൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോംഗോയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
4: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി റേഡിയോ റിപ്പയർ ചെയ്യുന്ന കൃഷ്ണൻ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ.
5: നമസ്കാരം
4: ചേട്ടൻ. എത്ര കാലമായി ഈ റേഡിയോ റിപ്പയറിംഗ് ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടിട്ട്?
5: എന്റെ 15th വയസ്സ് മുതൽ ഞാൻ റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിച്ചു തുടങ്ങി. ചെറിയ ചെറിയ ട്രാൻസിസ്റ്റർ വെച്ച് ഹിയർ ഫോൺ കൊടുത്ത്, പിന്നെ ആന്റിന കൊടുത്ത്, ക്രിസ്റ്റൽ കൊടുത്ത്, ഇങ്ങനെ ബാറ്ററി ഒന്നും ഇല്ലാതെ തന്നെ വിവിധ ഭാരതി കിട്ടും. അന്നത്തെ വിവിധ ഭാരതി 68 കാലങ്ങളിലായിരുന്നു.
4: 1968
5: വിവിധ പരിധി കിട്ടും. അത് കഴിഞ്ഞിട്ട് ശേഷം 2-3 ട്രാൻസിസ്റ്ററുകൾ വെച്ച് ഒരു ഓഡിയോ സ്റ്റേജ് ഉണ്ടാക്കി ഒരു മുറിക്കകത്ത് കിട്ടുന്ന രീതിയിലുള്ള റേഡിയോ ഉണ്ടാക്കാൻ പഠിച്ചു.
4: റേഡിയോ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നത് അത് ആരായിരുന്നു ചേട്ടനെ?
5: അത് മിക്കവാറും ഈ ചില സർക്യൂട്ടുകളൊക്കെ കിട്ടും, ഓരോരുത്തർ തരാറുണ്ട്. അപ്പം ട്രാൻസിസ്റ്ററുകളൊക്കെ മേടിച്ച്, അന്ന് സോൾഡറിംഗ് ഒന്നും ഇല്ല ഞങ്ങൾക്ക്, അന്ന് ചെറിയ റാഡ് വെച്ച് ചൂടാക്കി ഈയവും വെച്ച് കുന്തിരിക്കവും പറഞ്ഞ സാധനം വെച്ചാണ് ഞങ്ങൾ ഒട്ടിച്ച് അങ്ങനെ ഒരു 3 ട്രാൻസിസ്റ്റർ, 2 ട്രാൻസിസ്റ്റർ ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഒരു ആന്റിന എല്ലാം കൊടുത്ത് ഒരു ഫെർട്രോഡും കോയിലെല്ലാം ഉണ്ടാക്കി ഒരു ഗ്യാങ് കണ്ടൻസർ വെച്ച് തിരുവനന്തപുരം വിവിധ വരെയും മാറി മാറി
4: കേൾക്കും
5: കേൾക്കാറുള്ള ഇതുണ്ടാക്കി.
4: ആക്ച്വലി ഈ റേഡിയോ റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്? റേഡിയോ കേട്ടിട്ടാണ്? ആരാണ് ചേട്ടനെ ഇതിലേക്ക് കൊണ്ടുവന്നത്?
5: കാരണം കൊച്ചിലെ നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ പോകുമ്പോൾ ആംപ്ലിഫയർ ഇതൊക്കെ നന്നാക്കണത് വയ്ക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കും. പിന്നെ വീട്ടിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിലും വയറും വാഴനാരും ഇതെല്ലാം കൊണ്ട് ലൈറ്റുകളും ഇങ്ങനെയൊക്കെ കെട്ടി കുട്ടികളും ഞങ്ങളൊക്കെ അങ്ങ് പഠിച്ച് പഠിച്ച് ഇതിൽ ചെറിയൊരു വാസന തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പം വിദ്യാഭ്യാസത്തിൽ സ്വല്പം കുറവ് വന്നു. ഇത് 68 കാലഘട്ടങ്ങളിലാണ്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഇതൊക്കെ ഉണ്ട്. 68 ഞാൻ റേഡിയോ റിപ്പയർ ചെയ്യാൻ തുടങ്ങി. അന്നത്തെ ട്രാൻസിസ്റ്റർ ആണുള്ളത്, ട്രാൻസിസ്റ്ററും വാലും റേഡിയോ. പിന്നെ ഞാൻ പഠിച്ചു അന്ന് AC വാലും DC വാലും, അങ്ങനെ രണ്ട് രീതിയിലുള്ള വാലു റേഡിയാണ് ഇറങ്ങാൻ തുടങ്ങിയത്.
4: പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ അമ്പലത്തില് ഉത്സവത്തിനൊക്കെ പോകുമ്പോ ആംപ്ലിഫയർ ഒക്കെ കണ്ടിട്ടാണ് ഇതിങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ വന്നത്. അപ്പൊ ആദ്യമായിട്ട് ചേട്ടൻ ചെയ്ത ഒരു റേഡിയോ എങ്ങനെയാണ് ചെയ്തത് എന്ന് അതിനെ കുറിച്ചൊന്ന് പറയാമോ? ആദ്യമായിട്ട്
5: ഒരു പിന്നെ റേഡിയോ അസംബ്ലി ചെയ്യാൻ പഠിച്ചത് എന്റെ ഒരു ബന്ധു ഒന്ന് ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു. പുള്ളി ആദ്യമായിട്ട് സാലറി വാങ്ങിച്ചോണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇതിൽ വാസന ഉണ്ടല്ലോ, നീ എനിക്ക് ഒരു റേഡിയോ ഉണ്ടാക്കി തരണോ എന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ വാലു റേഡിയോ UL സീരിയൽ വെച്ചുള്ള, അത് ACTC എന്ന് പറഞ്ഞു, എന്റെ ചേസിലൊക്കെ തൊട്ട ഷോക്ക് അടിക്കും. UL സീരിയലാണ് വാലു. അങ്ങനെയുള്ള സാധനങ്ങൾ മേടിച്ചു, ഡയഗ്രം കിട്ടും, അങ്ങനെ വെച്ച് ഒരു അതൊക്കെ നമുക്ക് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കടകളുണ്ടായിരുന്നു,
4: അവിടുന്ന് ഈ ഡയഗ്രം കിട്ടി.
5: ഡയഗ്രം കിട്ടും. അപ്പൊ അതിന്റെ ഓരോ വാൽവിന് ഓരോ നമ്പറുണ്ട്, ഓരോ സിമ്പലുണ്ട്, അങ്ങനെ അതൊക്കെ കണ്ട് പഠിച്ചു. പിന്നെ ഓരോ റെസിസ്റ്റൻസിന് വാല്യൂ അറിയാൻ വേണ്ടി ഓരോ കളർ കോഡുണ്ട്, റെഡ് 2, ബ്രൗൺ 1, ബ്ലാക്ക് 0, ഇങ്ങനെയൊക്കെയാണ് കളർ കോഡ് വെച്ചാണ് നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കുന്നത്.
4: പക്ഷെ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്.
5: ചെയ്ത് കഴിഞ്ഞാൽ രസകരമായ ഒരു കാര്യമാണ്.
4: ഇപ്പൊ കേൾക്കുമ്പോ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നോക്കി പഠിച്ച് ഡയഗ്രം ഒക്കെ നോക്കി അതങ്ങനത്തെ ഒരു റേഡിയോ ആദ്യം സെറ്റ് ചെയ്തല്ലേ.
5: അങ്ങനെ
4: ആ റേഡിയോ അസംബ്ലിയുമായി എന്തൊക്കെയാണ് അന്ന് വേണ്ടിയിരുന്നത്?
5: നോർമേണ്ടത് ഒരു കേസ് വേണം, ഒരു ചേസ് വേണം, പിന്നെ വാൽ ബേസ് വേണം, വാൽവുകൾ വേണം. അത് ഒരു റേഡിയോയ്ക്ക് 4 വാൽവ് ഉണ്ട്. അതായത് മെയിൻ വാൽവ്, അതായത് വാൾട്ടിനെ DC ആക്കുന്നതിനുള്ള റിക്ടിഫയർ വാൽവ്, അത് കഴിഞ്ഞിട്ട് ആഡിയോ വാൽവ് എന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് IF വാൽവ്, പിന്നെ ഓക്സിലേറ്റർ എയറിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിലേറ്റർ വാൽവ്. അങ്ങനെ 3 സ്റ്റേജ് ആയിട്ടാണ് വാൽവുകൾ ഫങ്ഷൻ ചെയ്യുന്നത്.
4: ആഹാ, ഇതിപ്പോ നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ ഇരുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. ചേട്ടൻ ആക്ച്വലി ഏത് ക്ലാസ് വരെ പഠിച്ചു?
5: ഞാൻ പഠിച്ചത് 8th ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
4: പക്ഷെ ഇപ്പൊ പറയുന്ന കേട്ടോ, നമ്മളൊരു ഫിസിക്സ് ക്ലാസ്സിൽ
5: എന്ന് പറഞ്ഞാല് അങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ ദൂരദർശനിലെ ഡയറക്ടർ മാധവൻ സാറിന്റെ

0: ഇതുവരെ ഞാൻ പോയി റേഡിയോ നന്നാക്കിയിട്ടുണ്ട്.
1: അതെ,
0: മാധവ് സാറ് BSS സയന്റിസ്റ്റ് ആയിരുന്നു, പുള്ളി ആണല്ലോ ഇവിടുത്തെ ഡയറക്ടർ ആയിരുന്നു. പുള്ളിയൊരു വീട്ടിൽ പോയത് ഞാൻ വാൽ റേഡിയോ നന്നാക്കാൻ പോയിട്ടുണ്ട്.
1: അതാ 8-ാം ക്ലാസ് വരെ അല്ലേ പഠിച്ചുള്ളൂ, പക്ഷെ എന്നാലും പ്രാക്ടിക്കലി ഇത്രയും നോളജ്, കാരണം ഓസിലേറ്റർ അതുപോലെ DC to AC അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ടെക്നിക്കലി ഒരാൾ പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട് വളരെ നന്നായിട്ട്.
0: അപ്പൊ യു സീരിയൽ വാലും ഈ സീരിയൽ വാലും ഉണ്ട്. ഈ സീരിയൽ വാലിലുള്ള ട്രാൻസ്ഫോമർ വെച്ച് പിന്നെ AC കൺവേർട്ട് ചെയ്ത് DC ആക്കി ട്രാൻസ്ഫോമർ വെച്ച് അതിൽ ഷോക്ക് അടിക്കൂല. ഫിലമെന്റ് കത്താൻ വേറെ ഫിലമെന്റ് സിസ് വാൾട്ട്. മറ്റേത് യു സീരിയൽ വാലും എന്ന് പറഞ്ഞാൽ വാലു വഴി കയറി ഇറങ്ങി ഒരു വാലു ഊരി കഴിഞ്ഞാൽ പിന്നെ എല്ലാ വാലും ഡെഡ് ആവും. മറ്റങ്ങനെയല്ല, ഈ സീരിയൽ ആകുമ്പോൾ സിക്സ് വാൾട്ടാണ് ഒരു വാലിൽ ഫിലമെന്റ് കൊടുക്കുന്നത്. ആ ഫിലമെന്റ് കൊടുത്ത് ഇങ്ങനെ കത്തും.
1: അപ്പൊ ആദ്യത്തെ ഒരു റേഡിയോ ഉണ്ടാക്കിയ ഒരു അനുഭവം പറഞ്ഞു. പിന്നെ
0: ആ റേഡിയോ ഒരു 10-30 കൊല്ലം വരെ പുള്ളി ഉണ്ട്. ഇപ്പോഴും ചേരുന്നായിരുന്നു പറഞ്ഞ ആള് ബാങ്കില് റിട്ടയർഡായി. ഇപ്പോഴും എന്റെ ഒരു പ്രായം കൂടിയാണ്, 76-77 വയസ്സായി. ഇന്നും ആ റേഡിയോ ഉണ്ടായി. ഈ അടുത്ത കാലത്താണ് പുള്ളിയുടെ ഓർമ്മ, ആദ്യത്തെ സാലറി കിട്ടിയതാണല്ലോ അതുകൊണ്ട് പുള്ളി വെച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ അസംബിൾ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് എന്നെ കൊണ്ട് അസംബിൾ ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഞാൻ കൊല്ലത്ത് പോയാണ് കലിംഗ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ബോക്സ് വാങ്ങിച്ചുകൊണ്ട്
1: വെച്ചത്.
0: ആ ഒരു സെറ്റ് വാല്യൂ കിട്ടും, വാല്യൂകൾ വാങ്ങിച്ച് അതിന് പിന്നെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ അങ്ങനെ ഒരുപാട് IFT ഇങ്ങനെ ഐസൊലേറ്റർ പോയാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
1: പിന്നെ ആദ്യത്തെ റേഡിയോ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു റേഡിയോ റിപ്പയറിംഗ് അല്ലെങ്കിൽ റേഡിയോ അസംബ്ലിംഗ് ഒക്കെ തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടാണല്ലോ എടുത്തത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിന് ഒന്ന് ഓർത്തെടുത്ത് പറയാമോ, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ദിവസം അന്നത്തെ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ജോലി കാര്യങ്ങളൊക്കെ?
0: കാലത്ത് അപ്പുറപ്പുറമുള്ള ആളുകളെല്ലാം പറയുമ്പോൾ ഇന്ന ആളെ കൊണ്ട് കൊടുത്താൽ റേഡിയോ റിപ്പയർ ചെയ്തുതരും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാറുണ്ട്, അങ്ങനെ നന്നാക്കാറുണ്ട്, നന്നാക്കി കൊടുക്കും. പക്ഷെ അതിന്റെ ഫാൾട്ടുകൾ എന്നത് കണ്ടുപിടിച്ച് അങ്ങനെ അന്നൊന്നും മൾട്ടിമീറ്റർ ഒന്നുമില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് നമ്മള് മൾട്ടിമീറ്റർ ഇല്ലാത്തതുകൊണ്ട് വാൽവ് റേഡിയോ ആണെങ്കിൽ ഒരു ടെസ്റ്റർ കിട്ടിയാൽ മതി.
1: ടെസ്റ്റർ വെച്ച്
0: ഞങ്ങളുടെ പിന്നെ ഇപ്പുറത്തോട്ട് വോൾട്ടേജ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് വെച്ച് അങ്ങനെ കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ റേഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിയും ഒരു സ്പീക്കർ എടുത്ത് വെച്ചിട്ട് കണ്ടിന്യൂറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസും പ്ലസും ഉണ്ട്, അതായത് അങ്ങോട്ട് ചില ട്രാൻസിസ്റ്ററുകളൊക്കെ ചെക്ക് ചെയ്യും, മനസ്സിലായി? കാരണം മൈനസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, പ്ലസ് അങ്ങോട്ട് പോകുന്നുണ്ട്, രണ്ട് മൈനസും പ്ലസും കൂടെ വരാണെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ലീക്കാണ്. അപ്പൊ അതിനെ മാറ്റിട്ട് വേറെ ട്രാൻസിസ്റ്റർ കൊടുത്ത്
1: കണക്ട് ചെയ്ത്.
0: ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ കൊണ്ട് ഉണ്ടാക്കിയ റേഡിയോ സാധനങ്ങൾ മെറ്റീരിയൽസിന്റെ പേരാണ് ട്രാൻസിസ്റ്റർ. അതിൽ ബേസ്, കളക്ടർ, എമിറ്റർ, ഇങ്ങനെ മൂന്ന് ഇതുണ്ട്, അതാണ് ട്രാൻസിസ്റ്റർ.
1: അതെ, ബേസ്, കളക്ടർ, എമിറ്റർ, ഇതൊക്കെ നമ്മള് എന്താ പറയാ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്.
0: വാൽവിലാണെങ്കിൽ കാഥോഡ്, ആനോഡ്, ഗ്രിഡ്, GD പ്ലേറ്റ്, ഫിലമെന്റ്, ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഗ്രൗണ്ട്, അങ്ങനെയാണ് വാൽവിൽ 9 പിന്നാണ്. വാൽവ് എണ്ണണത് ക്ലോക്ക് വൈസിലാണ് എണ്ണണത്, ഇത്ര ക്യാപ്പ് കഴിഞ്ഞിട്ട് ക്യാപ്പ് ഇങ്ങനെ
1: എണ്ണി പോകുന്നത്. അപ്പൊ അതില് ആദ്യ കാലങ്ങളില് വാൽവ് റേഡിയോ ആയിരുന്നു.
0: റേഡിയസൺ കണ്ടുപിടിച്ച ആ സമയങ്ങളിലൊക്കെ വാൽവാണ് റേഡിയോ ആണ്, വലിയ വാൽവുകളും. വാൽവ് തന്നെ 3 ടൈപ്പ് വാൽവുകളുണ്ട്, മിനിവേച്ചർ വാൽവ് ഉണ്ട് വലിയ ടൈപ്പ്, അത് കഴിഞ്ഞിട്ട് മിനിവേച്ചർ വാൽവ് ചെറിയ വാൽവ്.
1: പിന്നെ അപ്പൊ ട്രാൻസിസ്റ്റർ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ
0: വാൽവ് വന്നതിന് ശേഷമാണ് ട്രാൻസിസ്റ്റർ വന്നത്.
1: വാൽവ് റേഡിയോ വന്നതിന് ശേഷം ട്രാൻസിസ്റ്റർ റേഡിയോ വരുന്നത്. അപ്പൊ ഇതിനിടയിൽ ചേട്ടന് ഇപ്പൊ ഒരു ദിവസം റിപ്പയറിംഗിന് വീട്ടിലാണോ ആളുകൾ
0: വരിക? പരിചയക്കാർ വരും, വീട്ടിൽ നന്നാക്കാറുണ്ട്.
1: അന്നൊക്കെ ആക്ച്വലി വരുമാനമൊക്കെ എത്രയാണ് കിട്ടുന്നത്?
0: വരുമാനം കിട്ടുന്ന കയ്യിൽ നിന്ന് ചിലപ്പം ശരിയാക്കാറുണ്ട്, കാരണം ഇതിന്റെ പൈസ നമ്മള് അന്ന് വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കാശുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി,
1: പോക്കറ്റ് മണി അല്ലെങ്കിൽ
0: മണികളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പശുവും ഒക്കെ ഉള്ളു. റേഡിയോ നന്നാക്കാൻ സാധനം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് കാശ് തരത്തില്ല. അപ്പോഴേ പശുവിന് പുണ്ണാക്ക് വാങ്ങിക്കാനും എല്ലാവരും ഒക്കെ തരുന്ന പൈസ എന്നൊക്കെ എടുത്തോണ്ട്
1: ചെറിയ
0: സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെയൊക്കെ വെക്കും. പിന്നെ ഈ കശുവണ്ടി ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതെല്ലാം കൊണ്ടൊന്ന് പറക്കി വിറ്റ്,
1: കശുവണ്ടിയൊക്കെ കുറച്ച് പറക്കി കളക്ട് ചെയ്ത് കൊണ്ട് അങ്ങാടി കൊണ്ട്
0: കാശെടുത്ത് വെച്ച് ഈ സാധനങ്ങൾ വാങ്ങിച്ച.
1: കാരണം
0: നീറ്റ് പടിയെന്ന് പറയും, കാലത്ത് നീറ്റ് കഴിഞ്ഞാൽ ചാണാൻ വരുന്ന ഇങ്ങനെ ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ ഇതിന്റെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് റേഡിയോ എടുത്തോണ്ട് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ എടുത്ത് തൂക്കി എറിഞ്ഞിട്ടുണ്ട് അച്ഛനും ബന്ധുക്കളും എല്ലാം.
1: ഈ പശുവിന്റെ കാര്യങ്ങൾ നോക്ക്, അല്ലാതെ ഇതും വെച്ചോണ്ടിരിക്കാതെ.
0: അതുകൊണ്ട് ബേസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം റേഡിയോ കഴിഞ്ഞ് ശേഷം പിന്നെ TV റിപ്പയർ ചെയ്യും. അതിനുശേഷം KSRTC ജോലി കിട്ടി.
1: അങ്ങനെ ജോലിക്ക് പോയി,
0: കാരണം ഒരുപാട് തുറകളിൽ എനിക്ക് ജോലി കിട്ടി. അത് ഇവിടെ സിൻഗേജർ സാറിന്റെ ഡ്രൈവർ ആയിരുന്നു കുറെ ഇവിടുത്തെ.
1: അതെ, സ്റ്റാഫ്
0: ജയതി ശ്രീകുമാർ സാറിന്റെ അച്ഛൻ ഇൻഗേജരി സാറിന്റെ ഡ്രൈവർ 3-4 കൊല്ലം
1: ഓടിയിട്ടുണ്ട്. ഇതിലിപ്പോ പറഞ്ഞല്ലോ റേഡിയോ റിപ്പയർ ചെയ്തിട്ടുണ്ടിരുന്ന ആ കാലഘട്ടം. അപ്പൊ അന്ന് എപ്പോഴെങ്കിലും വളരെ ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ട് ചില സാധനങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കാണുമല്ലോ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴും റേഡിയോ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ചേട്ടന് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ വെച്ചാൽ റേഡിയോ നന്നാക്കി കഴിഞ്ഞപ്പോ അത്രയും ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്ത ഏതെങ്കിലും സന്ദർഭമോ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ ഏതെങ്കിലും സന്ദർഭം ഓർമ്മയുണ്ടോ?
0: ഒരുപാട് പേരുണ്ട്, കാരണം എന്റെ കൊണ്ട് നന്നാക്കി തന്ന റേഡിയോ

0: ഒന്നും ഇതും ഫെയിലുവർ ആയിട്ടില്ല, എല്ലാവരും ഞാൻ നന്നായി കൊടുക്കാറുണ്ട്. ഒരാൾ ഒരു റേഡിയോ ടൈറ്റാനിക് ജോയിലുള്ള ഒരു പുള്ളിയുടെ മകൻ വന്നിട്ട് സുഖമില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിക്ക് എപ്പോഴും അന്നത്തെ കാലത്ത് റേഡിയോ ആണ്, വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ ഒരു സമയത്ത് ആ റേഡിയോ ചീത്തയായിപ്പോയി. പുള്ളി എന്നെ കണ്ടുപിടിച്ച് ഞാൻ ചെന്ന് പുള്ളിയുടെ കേശവസ്ഥത്ത് കൂടി പുള്ളിയുടെ റേഡിയോ നന്നായി കൊടുത്തു. അപ്പോൾ ആ പുള്ളിയുടെ മകൻ വളരെയധികം സന്തോഷമായി. ആ കുട്ടി ഒരു ഇതായതുകൊണ്ട് ഈ റേഡിയോ മാത്രം കേട്ട്, ടി വി ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ അന്ന്, ഈ റേഡിയോ മാത്രം കുട്ടി വളരെയധികം കേട്ട് സന്തോഷിച്ചിരിക്കുന്ന കാലം. ആ പുള്ളിക്ക് എന്നോട് വലിയ സ്നേഹം തോന്നി. അന്നൊക്കെ തരുന്നത് കൂടി പോയി 50 രൂപയിൽ 10 രൂപയൊക്കെയാണ് തരുന്നത്. അതൊരു വളരെ സന്തോഷമായിട്ട് ഞാൻ കൈനീട്ടി വാങ്ങിച്ചു.
1: ഇതുപോലെ തന്നെ ഓർത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ ഇങ്ങനെ റേഡിയോ റേഡിയോ? ഇപ്പൊ പറഞ്ഞല്ലോ, ആ കുഞ്ഞിന് സുഖമില്ലാത്ത ആ കുട്ടിക്ക് കൂട്ട് റേഡിയോ ആയിരുന്നു, അപ്പൊ അത് നന്നാക്കിയ പത്ര സ്നേഹത്തോടെയാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭം ഉണ്ടോ?
0: സന്ദർഭങ്ങൾ ഇതേപോലെ ഉണ്ട്. വീട്ടിന്റെ അടുത്തുള്ള ഒരു റേഡിയോ ഉണ്ട്. പക്ഷേ ഈ പാവങ്ങളായിട്ടുള്ള കുട്ടികൾക്ക് ഈ ഡൽഹിയിൽ നിന്നൊക്കെ റേഡിയോയിൽ കൊണ്ടുവരും ഈ പാവപ്പെട്ട ആളുകൾ. അതേ റേഡിയോ ബുക്ക് ചെയ്തുമ്പോൾ ചിലപ്പോൾ റേഡിയോ ബോക്സിനകത്ത് ചെങ്കല്ലായിരിക്കും വരുന്നത്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ വല്ലതും
1: വിഷമിച്ചിട്ടുണ്ട്.
0: അയ്യോ, പിന്നെ അത് ഡൽഹിയിൽ ബുക്ക് ചെയ്ത് അന്ന് നമ്മളെ ഈ പോസ്റ്റ് ഓഫീസിൽ ഒരു ഫാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്ത റേഡിയോ ഡൽഹിയിൽ നിന്ന് വരും. ഇവിടെ വന്ന് അടിച്ചു നോക്കുമ്പോഴായിരിക്കും അതിനകത്തൊന്നുമില്ല. അയ്യോ, ഒന്നും റെഡിയില്ല. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് റെഡിയോ ഞാൻ തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി 125 രൂപയൊക്കെ കൊടുക്കും. അന്ന് 100 രൂപ കൊടുക്കുമ്പോൾ ഡൽഹി മേഡ് റേഡിയോ കിട്ടും, പുള്ളിക്ക് കൊണ്ടു കൊടുക്കും. ആ പുള്ളി അത് സന്തോഷമാവും.
1: അതൊക്കെ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു പ്രകാശം പരത്തുക എന്നുള്ളത് എന്താ പറയാ, അത് ചിലർക്കേ കഴിയുള്ളൂ. എന്തായാലും ചേട്ടൻ അത് തീർച്ചയായിട്ടും കഴിയുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ചേട്ടൻ റേഡിയോ കേൾക്കാറുണ്ടോ?
0: ഞാൻ മുമ്പൊക്കെ റേഡിയോ കേൾക്കാറുണ്ട്, കാലത്ത് ഉദയഗിരം ഒക്കെ മുമ്പ് കേൾക്കാറുണ്ട്, ഇപ്പം വലുതായിട്ട് കേൾക്കാറില്ല.
1: ഇതിൽ തന്നെ ഈ റേഡിയോ റിപ്പയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ത് തരം ഫോൾട്ടുകളാണ് കൂടുതൽ?
0: ഇടിവെട്ടി വരുന്ന ഫോൾട്ടുകളുണ്ട് ലൈറ്റിങ്ങിൽ.
1: അതിൽ റേഡിയോയ്ക്ക്
0: റേഡിയോ കേട് വരാറുണ്ട്. അപ്പൊ ഏത് ഭാഗമാണ് പോകുന്നതെന്ന് നമുക്കറിയാം. ചിലപ്പോൾ കുറെ പാർട്സുകൾ അങ്ങ് പേണായി പോകാറുണ്ട്. അപ്പൊ അത് വളരെയധികം വാലുകൾ കടിച്ചു പോകാറുണ്ട്. അപ്പൊ ആ വാലുകൾ നമ്മൾ വേറെ അതേ സെയിമുള്ള റേഡിയോയിൽ ഇട്ട് നോക്കിയാണ് ആ വാലുവിന്റെ ഫംഗ്ഷൻ, ഏത് വാലുവാണ് ഡെഡ് എന്നുള്ള അറിയാൻ നോക്കുള്ളൂ.
1: പിന്നെ റേഡിയോ റിപ്പയറിംഗിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ടി വി റിപ്പയറിംഗിലേക്ക് കടന്നു വരുന്നത് ഏത് വർഷത്തിലാണ്?
0: 1984 കെൽട്രോൺ ഉണ്ടാക്കിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിലാണ് ഞാൻ ആദ്യമായിട്ട് നന്നാക്കാൻ പഠിക്കുന്നത് അല്ല.
1: ഈ റേഡിയോയിൽ നിന്ന് ടി വിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു മാറ്റം, അങ്ങനെ മാറാനുള്ള ഒരു കാര്യം, ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു ആ സമയത്ത്?
0: എന്റെ വീട്ടിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി, എന്റെ അച്ഛന്റെ അമ്മ വന്നിട്ട് അടുത്ത് ഞങ്ങൾക്ക് ഇത്രയും വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലും ടി വി വാങ്ങിക്കാൻ അച്ഛനും അവരാരും താമസിച്ചില്ല. അപ്പൊ അടുത്തൊരു വീട്ടിൽ സിഗരറ്റ് കമ്പനിയിൽ ജോലിയുള്ളവരുത്തന്നെ വീട്ടിൽ പോയിരുന്നു ടി വി കാണുന്നത്, എന്റെ അമ്മ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ദിവസം ജോലി വന്നപ്പോൾ പറഞ്ഞ, അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയി ടി വി കാണാൻ പോയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ, നമ്മൾ ഇത്രയും സാമ്പത്തികമായിട്ട് ഒരു ടി വി വാങ്ങിച്ചു കൊടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് 4000 രൂപയ്ക്ക് അന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു.
1: 1984
0: ടി വി മേടിച്ചു വീട്ടിൽ കൊണ്ടുവച്ചു. ആ ടി വി ഉണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ചീത്തയായി പോയി ഒരു ദിവസം. അപ്പോഴേ അന്ന് കെൽട്രോണിലെ ഒരു സർവീസിന് അവർ കുറെ ആളുകളുണ്ട്, തമ്പി സാർ ഇങ്ങനെ രണ്ടു പേരുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ്, നീ പൊളിയടാന്ന് പറഞ്ഞിട്ടു. ഞാൻ
1: ടി വി പൊളിച്ചു
0: നോക്കിയപ്പം പവർ സപ്ലൈയിലെ ഒരു പീസ് ആണ് പോയത്.
1: ഓ ശരി, പവർ സപ്ലൈ നമ്മൾ തുറന്നു നോക്കിയില്ല, നമുക്ക് അറിയത്തില്ല.
0: പവർ സപ്ലൈ പീസ് പോയി. അപ്പൊ ആദ്യം നോക്കിയപ്പോ SMS ബോർഡ് പവർ ഇതേപോലെയാണ്, അത് DC ആക്കി ആക്കിയിട്ട് ഓരോ സപ്ലൈ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കി. പിന്നെ ഒരു സ്വന്തമായിട്ട് വീട്ടിലെ ടി വി ആണ് ആദ്യമായിട്ട് നന്നാക്കാൻ പഠിച്ചത്.
1: അത് ഈ പറഞ്ഞപോലെ ഒരു എന്താ പറയുക, ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അല്ലെ, ജാൻസിയുടെ പുറത്താണല്ലോ ഇത്, തുറന്നു നോക്കാനൊരു ധൈര്യവും വേണം അല്ലെ ആദ്യമായിട്ട് ചെയ്യുമ്പോ. പിന്നെ അത് കഴിഞ്ഞ് കുറെ അധികം ടിവികൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്.
0: പിന്നെ 2085 കഴിഞ്ഞ് അത് കഴിഞ്ഞ് കെൽട്രോണിന്റെ കളർ ടി വി ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി റിപ്പയറിംഗിലാണ് ഞാൻ കാശുണ്ടാക്കിയത്.
1: ആണോ?
0: ഒരു വീട് വെച്ച് SRTC ചെറിയ ജോലിയുണ്ട്, കാശൊന്നും കിട്ടത്തില്ല ചെറിയ. പിന്നെ അതുകൊണ്ട്
1: ടി വി റിപ്പയറിംഗിൽ പറഞ്ഞല്ലോ, ആ സമയത്തും ടി വി റിപ്പയറിംഗിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോലത്തെ ടി വി അല്ലല്ലോ ആ കാലഘട്ടത്തിലുള്ളത്.
0: അന്നത്തെ റിപ്പയറിംഗ് എളുപ്പമാണ്, ഇന്നത്തെ ടി വി അല്ല, അന്നത്തെ ട്യൂബ് ആണ്.
1: അപ്പൊ അതിന്റെ റിപ്പയറിംഗിൽ എന്തൊക്കെയാണ്, റിപ്പയറിംഗ് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്?
0: ആദ്യം ഇതേപോലെയാണ്, ഈ 3 സ്റ്റേജ് ആണുള്ളത്. ആദ്യ സ്റ്റേജ് പവർ സപ്ലൈ ഉണ്ട്, പവർ സപ്ലൈ കഴിഞ്ഞിട്ട് LOT എന്ന് പറഞ്ഞാൽ, ആദ്യം LOT ആണ് ഈ ട്യൂബ് കത്തുന്നതിൽ ബീം കറണ്ട് കൊടുക്കുന്നത്. 30,000 വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ വോൾട്ട് കരിഞ്ഞു പോകും.
1: LOT
0: ഹൈ ടെൻഷൻ ആണ് ഈ ട്യൂബിനെ കത്തിക്കുന്നത്.
1: അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ കംപ്ലൈന്റ് അന്ന് കൂടുതൽ
0: പവർ സപ്ലൈ പോകും, LOT പോകും. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതനുസരിച്ച് LOT ലീക്കായി ഇങ്ങനെ പൊട്ടി ഒലിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ LOT മാറ്റും.
1: ആ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കും, അയ്യോ ഇടി വെട്ടിയ ടി വി പോകും എന്ന് പറയുന്ന ഒരു പ്രശ്നം.
0: ടി വി പോകും.
1: അത് ആക്ച്വലി കംപ്ലൈന്റ് എങ്ങനെ

0: തന്നെയാണ് അത് വന്നോണ്ടിരുന്നത്.
1: അതും ഇതേപോലെ ഈ നാല് സ്റ്റേജ് ടി വിക്ക് ഉണ്ട്.
0: ആ
1: ഇത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ, നമ്മൾ റേഡിയോ എന്നിട്ട് ആഡിയോ ട്രാൻസ്മിറ്റേഷൻ സിഗ്നൽ പിടിച്ച് ഓഡിയോ, മറ്റത് വീഡിയോ ട്രാൻസ്മിറ്റേഷൻ ആണ്. വീഡിയോ പിടിച്ചെടുത്ത് വീഡിയോ ആണ് നമ്മൾ ടി വി കൂടെ കാണുന്നത്. ഓഡിയോ തരംഗങ്ങളും ശബ്ദ തരംഗങ്ങളും
0: പറഞ്ഞല്ലോ, വീടൊക്കെ വെച്ചത് ഈ ടി വി റിപ്പയറിംഗുമായി ബന്ധപ്പെട്ടാണ് വീട് വെച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അന്നൊക്കെ എത്രത്തോളം ഈ റിപ്പയറിംഗ് കാര്യങ്ങളൊക്കെ വരുമായിരുന്നു?
1: ഞാൻ അന്നത്തെ കാലത്ത് ദിവസവും ഒരു 1000 രൂപ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കയറാറുണ്ട്
0: ടി വി റിപ്പയറിംഗ്
1: ചെയ്ത്. കാരണം ഞാൻ ചെന്ന് തൊട്ട എല്ലാ ടി വികളിൽ നിന്നായാലും ശരിയാക്കാറുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും ആദ്യം റേഡിയോ റിപ്പയറിംഗ് ആയിരുന്നു, പിന്നെ ടി വി റിപ്പയറിംഗിലേക്ക് വന്നു, പിന്നെ കെ എസ് ആർ ടി സിയിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നു.
1: ഇലക്ട്രീഷ്യൻ. കെ എസ് ആർ ടി സിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്റെ വീട്ടിലും ടി വി വന്നാക്കാൻ പോകും. എല്ലാവരും എന്നെ വലിയ ഇഷ്ടമാണ്. അവിടെ തന്നെ കെ എസ് ആർ ടി തന്നെ ഞാൻ അവിടുത്തെ ആംബ്ലിഫയർ നന്നാക്കും, പിന്നെ മൈക്ക് നന്നാക്കും, പിന്നെ സ്പീക്കർ ഇങ്ങനെയൊക്കെ ഉള്ള റീകോൺ ചെയ്യും ഒക്കെ ഇങ്ങനെയൊക്കെ
0: ചെയ്തിട്ടുണ്ട്.
1: ഇതിന്റെ ബേസിലായിരുന്നു. പിന്നെ എല്ലാവർക്കും എന്നെ അറിയാം. ഇലക്ട്രീഷ്യൻ തന്നെ പിന്നെ എക്സ്ചേഞ്ച് ഉണ്ട്. അന്ന് മെക്കാനിക്കൽ രീതിയിലുള്ളതാണ് ടെലിഫോൺ എക്സ്ചേഞ്ച്, ഇന്നത്തെ പോലത്തെ
0: അല്ല.
1: അപ്പൊ അത് ചീത്താവുമെന്ന് എന്നെ വിളിക്കാറുണ്ട്.
0: പിന്നെ പല കാര്യങ്ങളും നമ്മൾ, എനിക്ക് തോന്നുന്നു, പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്ന കാര്യമാണ് ചേട്ടന് പറഞ്ഞത്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് ടെക്നിക്കലി പഠിക്കണമെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്?
1: പഠിക്കണമെന്ന് തോന്നിട്ടില്ല. ഇതെനിക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ പഠിക്കും. പിന്നെ ഏതൊരു കാര്യം കണ്ടാലും അത് ഇന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മാനിഫൈ ചെയ്തിരിക്കുന്നുള്ള കാര്യം
0: നോക്കി
1: മനസ്സിലാക്കാൻ സാധിക്കും.
0: പിന്നെ ഇപ്പൊ ടി വി ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഇതിന്റെയൊക്കെ ടെക്നോളജി ഉൾപ്പെടെ എല്ലാം മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാറുണ്ടോ?
1: ഇപ്പൊ അത് ഞാൻ ഇതുവരെ നോക്കിയിട്ട്. എല്ലാരും പറയുന്നു ഇത് എനിക്ക് വളരെ എളുപ്പമാണ്,
0: ഒന്ന് നോക്കൂന്ന് അല്ലേ.
1: ഞാൻ ഇപ്പം വയസ്സൊക്കെ ആയതുകൊണ്ട്
0: എത്ര പ്രായമായി?
1: ഇപ്പൊ 73 വയസ്സാണ്.
0: അപ്പൊ ഇനി വിചാരിക്കുന്നത് ഇപ്പൊ പുതിയ ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു 8-ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾ പ്രാക്ടിക്കൽ നോളജ് വഴി ഇത്രയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും സാധിക്കുമെന്നാണ് തോന്നുന്നത് അല്ലേ?
1: സാധിക്കുമെന്ന് തന്നെ എല്ലാരും പറയുന്നു.
0: അപ്പൊ ആ സ്പിരിറ്റിൽ ഇനിയും തീർച്ചയായിട്ടും മുന്നോട്ട് പോയിട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വന്ന് ഒരുപാട് കാര്യം ഷെയർ ചെയ്തു, അതിനെല്ലാം പ്രത്യേകം നന്ദി. പിന്നെ റേഡിയോകളുടെ കാര്യം പറഞ്ഞപ്പോ ആ കാലഘട്ടത്തിലെ റേഡിയോകളുടെ ടൈപ്പുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയാമോ?
1: ഫിലിപ്സ് റേഡിയോ, പിന്നെ മർഫി, മർഫിയിൽ ഒരു കുട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന അതാണ് മർഫി. പിന്നെ ബുഷ്, പിന്നെ ഗ്രിൻഡിക്കിന്റെ റേഡിയോ, ഗളിയിൽ നിന്ന് വരുന്ന ഗ്രിൻഡിക്കിന്റെ റേഡിയോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പൈനിയറിന്റെ റേഡിയോ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വാല്യൂ റേഡിയോ,
0: ധാരാളം
1: റേഡിയോ ട്രാൻസിസ്റ്ററും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഡൽഹിയിൽ നിന്ന് ശരിക്കും റേഡിയോ ഇവിടെ വരാറുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ടെക്നിക്കലിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തിലൊക്കെ റേഡിയോ എങ്ങനെയായിരുന്നു, റിപ്പയറിംഗ് എങ്ങനെയായിരുന്നു, അതിലൂടെ റിപ്പയറിംഗിലൂടെ ഉപജീവനം മാർഗം കണ്ടെത്തി വീടൊക്കെ വെച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനിയും ആരോഗ്യത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനിയും ഈ കാര്യങ്ങൾ പറഞ്ഞല്ലോ, പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ചേട്ടന് സാധിക്കട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.
2: നമസ്കാരം. തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് റേഡിയോ മെക്കാനിക്കായ കൃഷ്ണൻ നായരുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഒരു ഗാനം കൂടി കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതത്തിൽ ഗണേഷ് സുന്ദരവും സൗമ്യ രാമകൃഷ്ണനും പാടിയത് ചിത്രം തൊണ്ടിമുതലും ദൃക്സാക്ഷിയും.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി.
1: മഴയായി പൊഴിയാം, മഴയുടെ പെരുമയെക്കുറിച്ച് ചിത്രീകരണം. രചന പി എൽ വിജയകുമാർ.

0: ഒരു മഴക്കാലം കൂടി പെയ്തിറങ്ങുകയാണ്. മെല്ലെ മെല്ലെയായി തുടങ്ങി ഒടുവിൽ ഉച്ചസ്ഥായിയിലെത്തി വീണ്ടും മന്ദഗതിയിലാവുന്ന ഹിന്ദുസ്ഥാനി സംഗീതം പോലെ അത് ഒഴുകിപ്പരക്കുന്നു. മലയാളികൾക്ക് മലയാളത്തിൽ അലിഞ്ഞു ചേരാനും പ്രകൃതിയെ ഉർവരമാക്കാനും മനസ്സുകളെ തളർപ്പിക്കാനും മഴ അനുഗ്രഹമാകുന്നു. ഗാംഭീര്യവും സൗകുമാര്യവും നിറഞ്ഞു നിൽക്കുന്ന പ്രകൃതിയിലെ ഈ അത്ഭുതം ചുട്ടുപൊള്ളുന്ന ജീവിതത്തിലേക്ക് വർഷിക്കുന്ന കരുണാർദ്ര ഭാവമാണ്. കാട്ടുതീക്കെടുത്താൻ തൂവലിൽ വെള്ളം കൊണ്ടുവന്ന് കുടയുന്ന കുരുവിയെപ്പോലെയും കൊടും ചൂടിൻ്റെ ദംശനമേറ്റ് തളർന്നു തേങ്ങുന്ന മെയ്യിലേക്ക് കുളിരുവാരിക്കോരി ചൊരിയുന്ന മഹാമനസ്കയെപ്പോലെയും മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
1: കേവലം ഒരു കാലാവസ്ഥാ മാറ്റത്തിനപ്പുറം മനുഷ്യന്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന്റെ താളമാണ് മഴക്കാലം. കാർഷിക സമൃദ്ധിയുടെയും പുഴകളുടെ പുനർജനിയുടെയും മനസ്സിന് കുളിർമ നൽകുന്ന ഓർമ്മകളുടെയും വസന്തം തീർക്കുന്ന ഈ ഒരു കാലം ആകാശത്തിന്റെ കൈകളിൽ നിന്ന് മണ്ണിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാരുണ്യമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പെയ്തു തോരുമ്പോഴും മണ്ണിൽ ബാക്കിയാകുന്ന ആ വശ്യതയാർന്ന മണം പ്രകൃതി നമുക്ക് തരുന്ന വാഗ്ദാനമാണ്. ഇവിടെ ജീവൻ ഒരിക്കലും അവസാനിക്കില്ല എന്ന പ്രതിജ്ഞ.

വസന്തത്തിന്റെ പച്ചപ്പും പൊതുജീവനുകളുടെ പ്രതീക്ഷയും ഈ മണ്ണിലേക്കായി തിരികെച്ചൊരിയുന്ന മഴ വിരഹത്തിൻ്റെ നോവുകളെ കഴുകി മാറ്റി പുതിയൊരു നാളെയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. മഴ കാണാത്ത, അതിൻ്റെ കുളിർമ അനുഭവിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലുണ്ടാകില്ല. അത്രമേലാണ് അത് ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നത്. പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും ഉന്മേഷപ്രദവും അനുഭൂതിദായകവുമായ ഈ വരദാനം ഭൂമിയെ കുളിർപ്പിക്കാനും ജീവജാലങ്ങൾക്ക് പ്രാണന്റെ അമൃതവർഷം ചൊരിയാനും അവസരമൊരുക്കുന്നു. പ്രണയമായും വിരഹമായും നിരാശയുമായൊക്കെ പെയ്തൊഴിയുന്ന ഈ അനുഗ്രഹവർഷം എഴുത്തുകാർക്ക് ഭാവനയുടെ നിറച്ചാർത്തായും കർഷകർക്ക് പ്രതീക്ഷയായും സാധാരണക്കാർക്ക് സുഖപ്രദമായ വികാരവുമായാണ് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെ എല്ലാറ്റിൻ്റെയും കടലിരമ്പവുമായെത്തുന്ന പ്രകൃതിയുടെ ഈ വിസ്മയം മനുഷ്യർക്ക് അറിവായും ആനന്ദമായും ആവേശവുമായി നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു.

സൂര്യതാപമേറ്റ് ജലാശയങ്ങളിൽ നിന്ന് വെള്ളം ആവിയായി അന്തരീക്ഷത്തിലെത്തുകയും അത് പിന്നീട് ഘനീഭവിച്ച് ജലാംശമായി അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു. കാലക്രമേണ ഇത് ജലത്തുള്ളികളായി മാറുകയും പൊടുന്നനെ ഭൂമിയിലേക്ക് പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സൂക്ഷ്മജീവികളും ഉൾപ്പെടെയുള്ള സർവജീവജാലങ്ങളുടെയും വംശത്തെ നിലനിർത്തി പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്നത് മഴയെന്ന പ്രതിഭാസമാണ്. ഒരർത്ഥത്തിൽ പ്രകൃതി എന്നാൽ മഴ തന്നെയാണ്. മഴയുടെ നൃത്തച്ചുവടുകൾക്ക് ഈണവും വെളിച്ചവും പകരാനായി ഇടിയും മിന്നലും കൂട്ടിനായി എത്തുകയും

ഋതുക്കൾ ഭൂമിയോടുള്ള പ്രകൃതിയുടെ പ്രണയഭാഷണമാണെന്നിരിക്കെ അതിലെ ഏറ്റവും പ്രിയങ്കരമായ വാക്കായി മഴ മാറുകയാണ്. മഴയോട് കിഞ്ഞാരം പറയാൻ കൊതിക്കാത്ത ആരും തന്നെ നമുക്കിടയിലുണ്ടാകില്ല. കാൽപ്പനികനായ ഒരു രഹസ്യക്കാരനെ പോലെയാണ് മഴ. ആരുമറിയില്ല എന്ന പോലെ എല്ലാവരുടെയും മുന്നിലൂടെ വരികയും കൊടുക്കേണ്ടവർക്ക് മാത്രം ആരും കാണാതെ മൊത്തം കൊടുക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു.

ഓർമ്മകളെ തൊട്ടുണർത്തിക്കൊണ്ടാണ് മഴ എപ്പോഴും കടന്നു പോകുന്നത്. തെളിഞ്ഞു നിൽക്കുന്ന നാട്ടുവഴികളിലേക്ക് അവ നമ്മെ മെല്ലെ നടത്തുന്നു. മഴ ഓർമ്മകൾ പതുക്കെയായി പെയ്തു തുടങ്ങുന്നത് സ്കൂളിലേക്കുള്ള ആദ്യ യാത്രയുടെ ആരംഭം തൊട്ടാണ്. ചേമ്പിലയിൽ വെള്ളം തെറിപ്പിച്ചും തോട്ടിൽ ഇല പൊഴിച്ചിട്ട് ആര് ജയിക്കുമെന്ന് മത്സരിച്ചും കൊണ്ടുള്ള എല്ലാവരും ചേർന്നുള്ള സ്കൂൾ യാത്രകൾ.

ബാല്യകാലമാണ് മഴയെ അറിയാൻ ഏറ്റവും അനുയോജ്യമായത്. മഴയെ കൊണ്ടും കൊള്ളിച്ചും മഴയറിയാതെ കുറുമ്പ് കാട്ടിയും ചിലപ്പോഴൊക്കെ മഴയിലൊലിച്ചിറങ്ങിയും കണ്ണീരായും എത്തുന്ന ഓരോ മഴക്കാലവും മാധുര്യം നിറഞ്ഞ കുട്ടിക്കാലത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്.

0: മഴക്കാലമെന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആദ്യത്തേത് സന്തോഷത്തിൻ്റെയും ഹർഷാരവത്തിൻ്റെതുമാകുമ്പോൾ രണ്ടാമത്തേത് ഭയത്തിൻ്റെയും ആകുലതയുടേതുമാണ്. ആദ്യമായി നമുക്കരികിലേക്കെത്തുന്ന മഴ ഇഷ്ടമുള്ള അതിഥിയെപ്പോലെ ഏതാനും ദിവസങ്ങൾ തുടരുമ്പോൾ അസ്വീകാര്യനായിത്തീരുന്നു. എങ്കിലും മലയാളികൾക്ക് ഒരിക്കൽ പോലും മഴയെ അനിഷ്ടത്തോടെ സമീപിക്കാനുമാകില്ല.
1: മഴയ്ക്ക് ഒട്ടേറെ മുഖങ്ങളുണ്ട്. ചിരിച്ചു തിമിർത്ത് ഓടിവരുന്ന കുഞ്ഞുമഴയാണ് കുളിമഴ. ഇടയ്ക്കിടയ്ക്ക് തെളിഞ്ഞും മങ്ങിയും പെയ്യുന്ന പിണങ്ങിമഴയാണ് മറ്റൊന്ന്. കുനുകുനയും ചിനുചിനയും പെയ്യുന്നതാണ് ചിണുങ്ങിമഴ. ഇനിയൊന്ന് തുലാവർഷമാണ്. ഉച്ച കഴിഞ്ഞ് ഇടിയും മിന്നലും കൂട്ടായി വരുന്ന തുലാമഴയാണ് ഇവയിലേറ്റവും അഴകുള്ളത്. പേടിപ്പെടുത്തുന്ന സൗന്ദര്യമാണ് ഈ മഴയുടെ പ്രത്യേകത. ദ്രുത താണ്ഡവ താളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന തുലാമഴയുടെ ഈ താണ്ഡവമാകട്ടെ സംഹാരത്തിൻ്റെതല്ല, സൃഷ്ടിയുടെയും രക്ഷയുടേതുമാണ്. അതിലെ ഓരോ പദചലനവും ഭൂമിക്ക് പകർന്നു നൽകുന്നത് ജീവചൈതന്യവും.
0: ഇനി ഒന്ന് കാലവർഷം അഥവാ ഇടവപാതിയാണ്. ഈ മഴയുടെ മട്ടും രീതിയും മറ്റൊന്നാണ്. ഘനീഭൂതമായ വിഷാദവും അന്ധകാരവും ഏകസ്വര ഭാവവുമാണ് ഇടവപ്പാതിയുടെ സവിശേഷതകൾ. തുലാമഴയുടെ ചടുലതയല്ല, ഗംഭീരമായൊരു ഉദാസീനതയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നിർത്താതെ ഇരമ്പി നിന്ന് പെയ്യുന്ന ഈ മഴയുടെ കാരുണ്യമാണ് മലയാളത്തിൻ്റെ മണ്ണിൽ പൊന്നു വിളയിക്കുന്നതെന്ന കാര്യം സ്മരണീയമാണ്.
1: നമ്മൾ തുലാവർഷമെന്നും കാലവർഷമെന്നും വിളിക്കുന്ന മഴക്കാലങ്ങളെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് മൺസൂൺ എന്നാണ്. ആദ്യത്തേത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണെങ്കിൽ രണ്ടാമത്തേത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തുലാവർഷത്തെ മൺസൂണിൻ്റെ മടങ്ങിപ്പോക്ക് എന്നാണ് വിളിച്ചു വരുന്നത്. ശാസ്ത്രജ്ഞർക്ക് മൺസൂൺ എന്നാൽ കാലാകാലം വരുന്ന ഒരു കാറ്റാണ്. പണ്ടുകാലത്ത് അറബികൾക്ക് പായ്ക്കപ്പലിൽ ഇന്ത്യയിലേക്ക് വരാനായി ഈ കാറ്റാണ് സഹായകമായി വന്നത്. അവർക്ക് തിരിച്ചു പോകുന്നതിന് തുലാവർഷക്കാറ്റും സഹായകമായി.
0: മഴ പെയ്യുമ്പോൾ പ്രകൃതി മാത്രമല്ല നനയുന്നത്, മനുഷ്യൻ്റെ മനസ്സും ചിന്തകളും കൂടിയാണ്. മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് മഴയ്ക്കുള്ളതെന്ന് കാണാം. എഴുത്തുകാർക്ക് മഴ വെറുമൊരു കാലാവസ്ഥയല്ല, മറിച്ച് കഥാപാത്രമായും പ്രണയമായും വിരഹമായും ദാർശനിക ചിന്തയുമായുമൊക്കെ വായനക്കാരിലേക്ക് പെയ്തിറങ്ങുന്ന ഒരു മാധ്യമമാണ്. കവിത തുളുമ്പുന്ന ഓർമ്മ പടരുകളുടെ അനുഗ്രഹീതമായ ഒരു പെയ്ത്തുകാലം കൂടിയാണ് ഓരോ മഴക്കാലവും. മലയാള പ്രകൃതിയുടെ മാത്രമല്ല, ഭാഷയുടെയും സൗഭാഗ്യമാണ് മഴ. മലയാള സാഹിത്യത്തിലൂടെയുള്ള മഴക്കാഴ്ചകൾ ഓരോ വായനക്കാരനെയും മനോഹരമായ അനുഭൂതി മണ്ഡലത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഴ ഓർമ്മയാണ് പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരിയുടേത്. അവർ ഇങ്ങനെ പറയുന്നു:
2: മഴ എനിക്ക് കൂട്ടുകാരിയാണ്. നിർത്താതെ വർത്തമാനം പറയുന്ന കുസൃതി പെൺകിടാവാണ്. സൗമ്യയും ദയാമയിയുമാണ്. സൗഭാഗ്യരാത്രികളിൽ നിലാവിനേക്കാൾ പ്രിയം വാരിക്കോരിത്തരുന്നവൾ. ഉറക്കമില്ലാത്ത ദുഃഖരാത്രികളിൽ പലപ്പോഴും ആശ്വാസവാക്കുമായി ജനാലക്കരികിലെത്തുന്നവൾ. രാത്രിയിൽ മുറ്റത്ത് വന്നിരുന്ന് അഴിച്ചിട്ട മുടിയുമായി തേങ്ങിക്കരയുന്ന രാത്രിമഴയാണ് എനിക്കേറെ പരിചിത. അവൾക്ക് ചിരി കുറച്ചേയുള്ളൂ. അവളുടെ കണ്ണുനീരോ കടലിനോളമാണ്.

മഴയോടൊട്ടി നിൽക്കുന്ന മധുരതരമായ ഓർമ്മകളിലേക്കാണ് മറ്റൊരു പ്രിയപ്പെട്ട എഴുത്തുകാരി ഒ വി ഉഷ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഓരോ മഴയും അവർ ആസ്വദിക്കുന്നു. ഇന്നലെ പെയ്ത മഴ

0: പോലും പ്രകൃതിയുടെ അത്ഭുതം സമ്മാനിക്കുന്ന വിസ്മയമാണ്. മഴക്കാലത്തെ ഓർമ്മകളെ അവർ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് മഴക്കാലത്തെ എന്റെ ഓർമ്മകൾ. നെൽവയലുകളും പാടങ്ങളും തോടുകളും നിറഞ്ഞ എന്റെ ജന്മനാടായ പാലക്കാടിന് മോടി വർദ്ധിപ്പിക്കാനായാണ് മഴയെത്തിയിരുന്നത്. ഓടിന്റെ ചരിവിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ നോക്കി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കുമായിരുന്നു. മഴ ശാന്തമായി പെയ്യുമ്പോൾ ഒഴുകിയെത്തുന്ന മഴവെള്ളവും ശേഷം വീഴുന്ന മഴത്തുള്ളികളും കുതിർന്ന മണ്ണും കെട്ടിക്കിടക്കുന്ന മഴവെള്ളവുമെല്ലാം നല്ല ഓർമ്മകളായി ഇന്നും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: എഴുത്തുകാരിയായ റോസ്മേരിയുടെ മഴയോർമ്മകൾ.
1: മാറി മാറി വരുന്ന നമ്മുടെ ഋതുഭേദങ്ങളിൽ വർഷകാലത്താണ് ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നത്. മഴയെക്കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എന്തെല്ലാം ഭിന്ന ഭാവങ്ങളാണ് മഴയ്ക്ക്, എത്ര വ്യത്യസ്തമായ ഈണങ്ങൾ, താളങ്ങൾ. 1000 സൂചിയിലകൾ അടർന്നു പതിക്കും പോലെയുള്ള ചാറ്റൽ മഴ, വരണ്ട ഭൂമിയെ പുതിയൊരു ഉന്മേഷത്തിലേക്ക് തട്ടിയുണർത്തുന്ന വേനൽ മഴ, മങ്ങിയും തെളിഞ്ഞും കളിമ്പം കാട്ടുന്ന ചിങ്ങപ്പൊന്മഴ, പിന്നെ മരച്ചിലകളെ ആട്ടിയൊലിച്ച് മലഞ്ചിരിവിലെങ്ങും താണ്ഡവമാടുന്ന കർക്കിടക പെരുമഴ. ഇതിലേതിനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ വേനലിലെ പുതുമഴയോട് എന്ന് നിസ്സംശയം ഞാൻ പറയും. ചെറു കൈത്തോടുകളും പാറക്കെട്ടുകളും ഇടതൂർന്ന് നിൽക്കുന്ന മാമരങ്ങളും നിറഞ്ഞ ഒരു ഗ്രാമത്തിലെ മലഞ്ചെരുവിലാണ് ഞാൻ പിറന്നു വീണത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മഴ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു പശ്ചാത്തല ഗീതം പോലെ ഗ്രീഷ്മത്തിലെ ക്രൗര്യ സൂര്യന്റെ ദയാരഹിതമായ വർദ്ധിക്കാറ്റേറ്റു വരണ്ടുപോയ മലഞ്ചെരുവ്, അടർന്നു വീഴുന്ന ശുഷ്ക പത്രങ്ങൾ, കരിഞ്ഞ പുൽനാമ്പുകൾ, വിണ്ടുകീറിയ പാടങ്ങൾ, പൊടുന്നനവെ ഒരു നാൾ വമ്പിച്ച ആരവത്തോടെ മഴ കടന്നു വരുന്നു. ആ മഴത്തുള്ളികൾ ദാഹാർത്ഥമായ മണ്ണിൽ പതിക്കുന്നു. തുടർന്ന് പുതുമഴയുടെ മദഗന്ധം എങ്ങും ഉയരുകയാണ്. തുടർന്ന് മഴക്കാലം പെയ്ത്തുവെള്ളം തട്ടിത്തെറിപ്പിച്ചും പാതി നനഞ്ഞും സംഘമായി സ്കൂളിലേക്കുള്ള യാത്രകൾ, അതേപോലെ ഓട്ടിൻപുറത്ത് കനത്ത മഴത്തുള്ളികൾ വന്ന് പതിക്കെ ചരൽ വാരിയെറിയുമ്പോഴുള്ള ഒരു താളം, പൈതലായിരിക്കെ മഴക്കാല രാത്രികളിൽ ഞാൻ ഉറങ്ങാതെ കിടക്കും. അപ്പോൾ എന്നെ അകലെ നിന്ന് ആരോ പേർ ചൊല്ലി വിളിക്കുന്നതായൊരു തോന്നൽ. ഒക്കെയും ശൈശവത്തിന്റെ മതിഭ്രമങ്ങളാവാം. അതേപോലെ മഴ പെയ്തു തോരുന്ന രാത്രികളിൽ, ആ ഇടവേളകളിൽ പുറത്തെ മരച്ചില്ലകളിൽ നിന്ന് ഉയരുന്ന നാനാതരം ശബ്ദങ്ങൾ, മൂളലുകൾ, നിശാകീടങ്ങളുടെയും പലതരം ചെറു ജന്തുജാലങ്ങളുടെയും രാപ്പാട്ടുകളാണവ. അതിനിടയ്ക്ക് ഉച്ചത്തിൽ മുഴങ്ങുന്ന ചീവീടുകളുടെ ശബ്ദം കാതോർത്താൽ ഇതെല്ലാം കൂടി ഒരു ബാൻഡ് മാസ്റ്റർ ഇല്ലാത്ത കിറുക്കൻ സംഘഗാനം പോലെ തോന്നും. കാതടപ്പിക്കും വിധമാണ് പുറത്തു നിന്നുള്ള ആരവം.

0: മഴയുടെ വന്യമായ സൗന്ദര്യം പ്രകടമാക്കുന്ന ഒരു രചനയാണ് പ്രശസ്ത എഴുത്തുകാരി സാറ ജോസഫിന്റെ അട്ടപ്പാടി എന്ന കഥ. മനുഷ്യൻ നിസ്സഹായകനാകുന്നിടത്ത് പ്രകൃതിയുടെ പ്രതിഷേധമാണ് ഈ കഥയിലൂടെ വിവരിക്കുന്നത്. തുടർ പൊട്ടിച്ചലറുന്ന മഴയുടെ ഗോത്രവീര്യം അവർ ഈ കഥയിലൂടെ ഇങ്ങനെ പ്രകടമാക്കുന്നു.
1: പെട്ടെന്ന് ഉദരം മലയുടെ മീതെ ആകാശം പിളർക്കുന്ന ഒരു ഇടിവെട്ടി. ഉദരങ്കാളിക്കാവിൽ ഈറ്റില്ലത്തിൽ നിന്ന് കെട്ടഴിഞ്ഞ സംഹാര രൂപിണിയായ കാറ്റുവീശി ചക്കിലിയ കോളനിയിലെ വീടുകളിലെ തകരമേൽപ്പുരയ്ക്കുമേൽ ചരൽ വാരിയെറിയും പോലെ വെള്ളത്തുള്ളികൾ വന്നു വീണു. പിന്നെ മഴ പെയ്തു. ആകാശത്തിന്റെ വാതിലുകളെല്ലാം മലർക്കെ തുറന്ന് അട്ടപ്പാടിയുടെ മീതെ മഴ ഇരച്ചു വീണു. ഒരിക്കലും വിശപ്പടങ്ങാത്ത വായ പിളർത്തി അട്ടപ്പാടി വെള്ളം വിഴുങ്ങിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് ചിരുവാണി കരകവിഞ്ഞു. ഉദിരമ്പുഴയിലെ വെള്ളാരങ്കല്ലുകൾ അടിതെറ്റി ഇളകി തെന്നി നീങ്ങി. കള്ളിക്കാടുകളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഉദരംമലയിൽ നിന്ന് മഴവെള്ളം ഇരമ്പിപ്പാഞ്ഞു.
2: മഴ പശ്ചാത്തലമായി വരുന്ന ഒട്ടേറെ ചലച്ചിത്രങ്ങളും പിറവികൊണ്ടിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെയും മഴ വെറുമൊരു പശ്ചാത്തലം മാത്രമല്ല, മറിച്ച് കഥാഗതിയെ നിയന്ത്രിക്കുന്ന, കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാനിയായിട്ടാണ് കടന്നുവരുന്നത്. അത്തരത്തിൽ

അണിയിച്ചൊരുക്കി പ്രേക്ഷക ഹൃദയം കൈയടക്കിയ ഒരു സിനിമയാണ് വൈശാലി. വർഷങ്ങളായി മഴ ലഭിക്കാതിരുന്ന അന്തരാജ്യത്ത് മഴ പെയ്യിക്കാൻ ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നു. ഋഷ്യശൃംഖന്റെ തപസ്സിന്റെ ഫലമായി ഒടുവിൽ ആ രാജ്യത്ത് മഴ പെയ്യുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും ഒപ്പം വൈശാലിയുടെ പ്രണയത്തിന്റെ തീവ്രതയും ആവാഹിച്ച ആ മഴരംഗം മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ദൃശ്യ

പശ്ചിമ മലനിരകളുടെ പാദങ്ങളിലായി പ്രണമിച്ചു നിൽക്കുന്ന കേരളത്തിലാണ് മഴയുടെ മഹേന്ദ്രജാലങ്ങളെ കൂടുതലായും ദർശിക്കാനാകുന്നത്. വളരെ അനുസരണയോടെ വീട്ടിൽ ഒരു വിരുന്നുകാരനെ പോലെ എത്തുന്ന മഴ വർഷാവർഷങ്ങളിൽ പല സമയങ്ങളിലായാണ് പ്രത്യക്ഷമാകുന്നത്. ഇങ്ങനെ ഇടവേളകളിലായി പെയ്തിറങ്ങുന്ന മഴ മണ്ണിനെയും അതിലൂടെ പ്രകൃതിയെയും സമ്പുഷ്ടമാക്കുന്നു. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വിവിധ തരങ്ങളിലുള്ള കൃഷി ചെയ്യുവാനും അവസരമൊരുക്കി. അതോടെ മണ്ണും മനുഷ്യനും പ്രകൃതിയും പരസ്പരം ബന്ധിതമാവുകയായിരുന്നു. മഴയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാടൻപാട്ടുകളും പഴംചൊല്ലുകളുമെല്ലാം ഗ്രാമത്തിൽ നിന്ന് പിറവികൊണ്ടു. പിന്നീട് മലയാള സാഹിത്യ ലോകവും മഴയെ വിവിധ ബിംബങ്ങളായി ചിത്രീകരിച്ചു തുടങ്ങി.

മഴ കണ്ടും കേട്ടും, മഴക്കുളിരിൽ അലിഞ്ഞും, മഴപ്പെയ്ത്തിൽ നനഞ്ഞും, പൂവിനിതളിലെ കുഞ്ഞു മഴത്തുള്ളിയെ തൊട്ടുണർത്തിയും മഴക്കാലത്തെ മലയാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനൽപാളിയിലൂടെ രാവിലും പകലിലും പിന്നെ സന്ധ്യയുടെ അന്ത്യയാമത്തിലും പെയ്തിറങ്ങുന്ന മഴയിലേക്ക് കണ്ണു നട്ടിരുന്ന് അവർ കിനാവ് കാണുകയും കാൽപ്പനികരാവുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട പുസ്തകങ്ങളും സിനിമകളിലെ കഥാപാത്രങ്ങളും സിനിമാ ഗാനങ്ങളുമെല്ലാം ആ മഴനൂലുകൾക്കിടയിലൂടെ ഇന്നും ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു.

ഒരുപാട് മഴ പെയ്തിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ നല്ല മഴക്കാലം കാണാൻ ഇന്ന് കഴിയുന്നില്ല. പണ്ട് ഓരോ മഴക്കാലവും ഉത്സവാഘോഷത്തിൻ്റെ പ്രതീതിയാണ് ഉളവാക്കിയിരുന്നത്. ഇരച്ചു വരുന്ന മേഘങ്ങളുടെ തുടർച്ചയായുണ്ടാകുന്ന ഇടിയുമിന്നലും ആ ഉത്സവാഘോഷത്തിന് ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്തു. മേഘങ്ങൾക്കിടയിലൂടെ പുളഞ്ഞ് പല പിണരുകളായി കടന്നുപോകുന്ന മിന്നൽ ത്രില്ലടിപ്പിക്കുന്ന ഒരനുഭവം തന്നെയായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഓരോ മഴയും ഭൂതകാലത്തിൻ്റെ ഓരോരോ വാതിലുകൾ തുറന്നിട്ടുകൊണ്ടാണ് കടന്നുപോകുന്നത്. ഒന്ന് തീർച്ചയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മഴ എത്തുക തന്നെ ചെയ്യും. ദാഹിച്ചു വലയുന്നവർക്കേ വെള്ളത്തിൻ്റെ വില അറിയൂ എന്ന് പറയുന്നത് പോലെ, ഒരു മഴ ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനു മുമ്പായി ഒരു വേനലും എത്തണം. സത്യം പറയാമല്ലോ, പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യനിലും ആശയുടെ പുതുനാമ്പുകളെ ഉണർത്താനും ഓർമ്മകളെ മുന്നോട്ട് കൊണ്ടുവരാനും മഴയ്ക്കല്ലാതെ മറ്റൊന്നിനും ആവില്ല തന്നെ.

0: മഴ വെറുമൊരു പ്രതിഭാസമല്ല, അത് പ്രകൃതിയുടെ സ്നേഹമാണ്, കൈനീട്ടമാണ്. പ്രകൃതിയുടെ ഈ അനുഗ്രഹം വരും തലമുറകൾക്കായി നിലനിർത്തേണ്ടത് നമ്മുടെയെല്ലാം കടമയും കർത്തവ്യവുമാണ്. അതിനാൽ കാടുകൾ വെട്ടിനശിപ്പിക്കാതെയും പരിസ്ഥിതിയെ സംരക്ഷിച്ചും മഴക്കാലങ്ങളെ എന്നും നിലനിർത്തേണ്ടതുണ്ട്. മഴ പെയ്തുകൊണ്ട് ഭൂമിയെ കൂടുതൽ സുന്ദരവും ജീവസുറ്റതുമാക്കാം.
1: കേട്ടുതീർത്ത ശബ്ദങ്ങൾക്കപ്പുറം പ്രകൃതി ഭൂമിയോട് മന്ത്രിച്ച പ്രണയകാവ്യമായി മഴ മാറുകയാണ്. അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളിയും വെറുമൊരു ജലഗണമല്ല, അത് കരിഞ്ഞുണങ്ങിയ മണ്ണിലേക്ക് ജീവന്റെ പച്ചപ്പ് പടർത്തുന്ന പ്രകൃതിയുടെ അമൃതവർഷമാണ്. ജനാലപ്പടികളിൽ താളം പിടിക്കുന്ന തുള്ളികളായും കാറ്റിൻ്റെ വിരൽത്തുമ്പിൽ ഒലയുന്ന മരച്ചില്ലകളായും മഴ നമ്മുടെ ഓർമ്മകളിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. നഷ്ടപ്പെട്ട ബാല്യത്തെയും വിരഹത്തിൻ്റെ നോവിനെയും ഒടുവിലായി പുതിയൊരു നാളുകളുടെ പ്രതീക്ഷകളെയും മഴ നമുക്കായി സമ്മാനിക്കുന്നു. പെയ്തൊഴിയുമ്പോഴും മണ്ണിൽ ബാക്കി നിൽക്കുന്ന സുഗന്ധം പോലെ ഈ മഴക്കാലം നമ്മുടെ മനസ്സുകളിൽ മനോഹരമായൊരു ഓർമ്മയായി പെയ്തിറങ്ങട്ടെ.

മഴയായി പൊഴിയാം. മഴയുടെ പെരുമയെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പി എൽ വിജയകുമാർ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, അജിത അരവിന്ദ്, ശബ്ദസാന്നിധ്യം അനുജ ഭാസ്കർ, നിർവഹണം

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9495563231. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ജപ്തി നടപടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 12:30 ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ഗായകൻ രവിശങ്കർ. മാണിക്യക്കല്ല് എന്ന ചിത്രത്തിലെ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഹിറ്റ് ഗാനത്തിലൂടെ പ്രേക്ഷക മനം കവർന്ന അദ്ദേഹം നിരവധി സിനിമകളിലും ആൽബങ്ങളിലും ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണിക്കായി നിരവധി ലളിത ഗാനങ്ങളും അദ്ദേഹം പാടി.

ഉണ്ട്. ശ്രോതാക്കൾക്ക് ഗായകൻ രവിശങ്കറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9496596321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം, നാളെ ഉച്ചയ്ക്ക് 12:30 അതിഥി ഗായകൻ രവിശങ്കർ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
2: ഏവർക്കും ആരോഗ്യ പരിരക്ഷ എന്ന കാഴ്ചപ്പാടിൽ 2018 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും നൽകുകയെന്ന ലക്ഷ്യവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. 2018 പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 150,000 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ സർക്കാർ ആരംഭിച്ചു. ഇതിനകം നിലവിലുണ്ടായിരുന്ന ഉപകേന്ദ്രങ്ങളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും നവീകരണമുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടന്നു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും പ്രാഥമിക ആരോഗ്യ സംരക്ഷണം നൽകാനാണ് ഇവ ലക്ഷ്യമിടുന്നത്. ഒപ്പം മാതൃശിശു സംരക്ഷണത്തിൽ ശ്രദ്ധയും ഈ പദ്ധതി കേന്ദ്രീകരിക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ രണ്ടാമത്തെ ഘടകമാണ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരോഗ്യ പരിരക്ഷാ സേവനങ്ങളും ആരോഗ്യ ഇൻഷുറൻസും പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതുപ്രകാരം സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് 5,00,000 രൂപ വരെ ലഭിക്കുന്നതായിരിക്കും. പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ നൽകപ്പെടുന്നു. ചികിത്സാരംഗത്തെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾ താങ്ങാൻ സാധാരണക്കാർക്ക് ഈ പദ്ധതി ഒരു കൈത്താങ്ങായിരിക്കും. കുടുംബാംഗങ്ങളുടെ പ്രായം, ലിംഗം എന്നിവ പരിഗണിക്കാതെ തന്നെ എല്ലാ വ്യക്തികൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിലൂടെ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന വ്യത്യാസം കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മരുന്ന്, മറ്റാവശ്യ വസ്തുക്കൾ, പരിശോധനകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ, ICU ചാർജ്, ഭക്ഷണം, ഇംപ്ലാന്റ് ചാർജ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അനുബന്ധ പ്രത്യാഘാതങ്ങൾക്കും ഈ സഹായം ലഭ്യമാകുന്നതായിരിക്കും. ഇത്തരത്തിൽ വിവിധ ചെലവുകൾക്കായി ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായോ ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ പദ്ധതിക്ക് കുടുംബാംഗങ്ങളുടെ പ്രായപരിധിയോ എണ്ണമോ ഒരു അർഹതാ മാനദണ്ഡമായിരിക്കില്ല. പദ്ധതിയിൽ അംഗമാകുന്ന ഏതൊരു വ്യക്തിക്കും മുൻഗണനാ മാനദണ്ഡങ്ങളില്ലാതെ ചികിത്സാ സഹായം ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതിയുടെ ചില സവിശേഷതകളെക്കുറിച്ച് അറിയാം. അർഹരായ എല്ലാ പോളിസി ഹോൾഡർമാർക്കും ഈ പദ്ധതിയിൽ ഏതെങ്കിലും ഒരു സേവനം പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാവുന്ന ഒരു കാർഡ് ലഭിക്കുന്നതായിരിക്കും. പണരഹിതവും തടസ്സരഹിതവുമായ ക്ലെയിമുകൾ ഈ പദ്ധതിയിലൂടെ അനുവദിക്കുന്നു. ഏകദേശം 50 കോടി ആളുകൾക്ക് സേവനം നൽകുകയും അവർക്ക് ദ്വിതീയ തൃതീയ ആശുപത്രി പരിചരണത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത്. 60-40 എന്ന അനുപാതത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം അടയ്ക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളാണോ എന്നറിയാൻ PMJAY.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കാം. ഇനി ആയുഷ്മാൻ ഭാരത് യോജനയുടെ ഗുണഭോക്താവാൻ ആവശ്യരേഖകൾ സമർപ്പിച്ച് ഓൺലൈനായി തന്നെ ഈ ഒരു പോർട്ടലിലൂടെ അപേക്ഷിക്കാവുന്നതാണ്.
1: ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇരുവരെ കേട്ടത്.

0: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന വി ബി ജി റാംജി പ്രാബല്യത്തിൽ വന്നു. ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഉയരും. പുതുക്കിയ വേതന നിരക്കുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതോടെ കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭമായ ഡിജിറ്റൽ ഇന്ത്യ 11 വർഷം പൂർത്തിയാക്കി. രാജ്യത്തെ ദരിദ്രരെയും പിന്നാക്ക വിഭാഗങ്ങളെയും ശാക്തീകരിക്കാനും ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദ്വാരക എക്സ്പ്രസ് വേയെ ഡൽഹി വസന്ത്കുഞ്ചിലെ നെൽസൺ മണ്ടേല മാർഗ്ഗുമായി ബന്ധിപ്പിക്കുന്ന 6-വരി തുരങ്കപാത നിർമ്മിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഭോപ്പാൽ കാൺപൂർ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന ഭാഗമായ കാൺപൂർ കബ്രായി ഗ്രീൻഫീൽഡ് ഹൈവേയുടെ നിർമ്മാണത്തിനും അംഗീകാരം നൽകി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026-ലെ ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും പാസാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള ബില്ലാണ് പാസാക്കിയത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരമുണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വിഷയത്തിൽ നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് നൽകാൻ ബാക്കിയുള്ള നഷ്ടപരിഹാരം 1 മാസത്തിനുള്ളിൽ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബാബുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഉത്തരവ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വൈദ്യുതി ബോർഡ് സ്വീകരിക്കണമെന്നും കമ്മീഷൻ പറഞ്ഞു. ഹൈഡ്രോസെഫാലസ് രോഗത്തിന്റെ ചികിത്സയ്ക്കായുള്ള മെഡിക്കൽ ഉപകരണമായ സെറി ഡ്രെയിൻ ഹൈഡ്രോസെഫാലസ് ഷണ്ട് വീണ്ടും വിപണിയിലെത്തും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഉപകരണം HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് നിർമ്മിക്കുന്നത്. കൊച്ചി എളംകുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL അറിയിച്ചു. സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്ക് എച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെയാണ് നിയന്ത്രണം. ദേശീയപാത 66-ൽ തുറവൂർ പറവൂർ പാതയിൽ ഗർത്തം രൂപപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി. GFR പൈപ്പ് ലൈനിലെ തകരാറാണ് ദേശീയപാതയ്ക്ക് താഴെ മണ്ണൊലിപ്പിനും തുടർന്ന് കുഴി രൂപപ്പെടുന്നതിനും കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ദേശീയപാത അതോറിറ്റി ഖേദം പ്രകടിപ്പിച്ചു. രാജ്യപുരോഗതിക്ക് ടാക്സ് കൺസൾട്ടന്റുമാരുടെ പങ്ക് നിർണായകമെന്ന് മന്ത്രി M. ലിജു. GST യുടെ 9 വർഷങ്ങൾ പ്രത്യാശയും പ്രതിബന്ധങ്ങളും എന്ന വിഷയത്തിൽ ടാക്സ് കൺസൾട്ടന്റ്സ് ആന്റ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കൊട്ടിയൂർ സ്വദേശിയുടെ പട്ടയഭൂമിയിൽ വനം വകുപ്പ് തെറ്റായി സ്ഥാപിച്ച 7 ജണ്ടകൾ അധികൃതർ പൊളിച്ചു നീക്കി. കാൽനൂറ്റാണ്ടിലധികമായി തുടർന്ന സ്റ്റാൻലി ജോസഫിന്റെ നിയമ പോരാട്ടത്തിനും ദുരിതത്തിനുമാണ് വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ അടിയന്തര ഇടപെടലിൽ പരിസമാപ്തിയായത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജലവിഭവ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി കൊച്ചിയിൽ യോഗം ചേർന്നു. സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിലായിരുന്നു യോഗം. വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തടയുക, ഭൂഗർഭ ഉപരിതല ജലസ്രോതസ്സുകളിലെ മലിനീകരണം ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങൾക്കായി സ്വീകരിക്കേണ്ട നടപടികൾ യോഗം വിലയിരുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് ഉയർന്ന് 76,923-ലും നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. ശ്രേയസ് അയ്യറാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗബാധ. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ആദ്യ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിലെത്തി. ഈ വർഷത്തെ തീർത്ഥാടനം നാളെ ആരംഭിക്കും. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക.

0: പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ജോത്സ്നയും പാടിയത് ചിത്രം കോളേജ് കുമാരൻ.

0: ലക്ഷ്മി ടീച്ചറേ.
1: പറഞ്ഞു ആനു ടീച്ചറേ.
0: ഇത് നോക്കിയേ, ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തൊരു മഴയാ. ഈ മഴയുടെ ശക്തി കാണുമ്പോൾ ഈ ബിൽഡിംഗ് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമെന്ന എനിക്ക് സംശയം. പണ്ടൊക്കെ ഇളവപ്പാതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു താളം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ അങ്ങനെയല്ല, തകർത്തങ്ങ് പെയ്യും. ടീച്ചറേ, ഈ വർഷത്തെ പ്രോജക്റ്റ് വിഷയം എന്താണെന്ന് ടീച്ചറിന് അറിയാമോ?
1: എന്തായിരുന്നു?
0: ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ, അഥവാ പ്രളയത്തെ പ്രതിരോധിക്കുന്ന വീടുകളുടെ രൂപകൽപ്പന. അതാണ് കൊടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കണോന്ന്. പക്ഷേ ഈ മൺസൂണിന്റെ പാറ്റേൺ മാറി മാറി വരുന്ന കാണുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: കറക്റ്റാണ് ടീച്ചറേ. ഞാനും ഈ മാപ്പിലൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. പണ്ടൊക്കെ ഈ 10-30 വർഷമൊക്കെ കൂടുമ്പോൾ വരുന്ന ഒന്നായിരുന്നു ഈ വെള്ളപ്പൊക്കവും പ്രളയവും എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ നമ്മൾ ഇപ്പോഴല്ലേ കേൾക്കാൻ തുടങ്ങിയത്. അതുമാത്രോ, ഈ പസഫിക് സമുദ്രത്തിലെ എൽനിനോ ലാനിന നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മഴയുടെ രീതി അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് മാറിയില്ലേ. കുറച്ച് സമയം കൊണ്ട് അതിശക്തമായിട്ട് മഴ പെയ്യുന്ന ക്ലൗഡ് ബേസ്റ്റ് പോലുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്നതിന് പകരം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അതിനുവേണ്ടി ബിൽഡിംഗ് ഒക്കെ പണിയുന്ന രീതി തന്നെ മാറ്റണം. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് വിഷയം വളരെ നല്ലതാ.
0: അതെ, നമ്മളെപ്പോഴും പിള്ളേർക്ക് ടോപ്പിക്സ് കൊടുക്കുമ്പോഴേ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപന്യാസം ടൈപ്പ് പ്രോജക്റ്റുകളല്ലേ കൊടുക്കാറുള്ളത്. അവരത് എവിടുന്നെങ്കിലും നോക്കി എഴുതിക്കൊണ്ട് വരും. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഡിസൈനിലേക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം.
1: തീർച്ചയായിട്ടും.
0: ആ, ശിവൻ സാർ വന്നല്ലോ. സാറേ, സാറേ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസൈൻ മേഖലകളിലൊക്കെ ഒരുപാട് റിസർച്ചിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ ഇതൊക്കെ എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി നടപ്പിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ പിള്ളേർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ സാറേ?
2: ഞാൻ നിങ്ങളുടെ ചർച്ച അവിടുന്ന് കേട്ടോണ്ട് വരായിരുന്നു. ആക്ച്വലി ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെള്ളത്തിന് തടഞ്ഞു നിർത്തി എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതിന് പറ്റിയായിരിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ലിവിങ് വിത്ത് വാട്ടർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. വെള്ളത്തോടൊപ്പം ജീവിക്കുക, വെള്ളത്തിനെ തടഞ്ഞു നിർത്തണ്ട, വെള്ളം വരും. അപ്പോൾ ആ നമ്മൾ ആ വെള്ളത്തിൻ്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ വെള്ളം ഉയർന്നാലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറാതെ അല്ലെങ്കിൽ അതിനെ നമ്മളെ ബാധിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലം. അതിന് രണ്ട് തരം എഞ്ചിനീയറിംഗ് സമീപനങ്ങളാണ് നിലവിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, പിന്നൊന്ന് വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റും.
0: ഇത് രണ്ട് കേൾക്കാന്നുള്ള രസമുണ്ട് സാറേ. ഞാൻ ഫിസിക്സ് ടീച്ചറാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ഫിസിക്സിലെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം വെള്ളം ഉയരുമ്പോൾ ചുവരുകളിൽ വലിയ പ്രഷർ ഉണ്ടാകുമല്ലോ.
2: അതെ അതെ, കറക്റ്റ്. നമ്മൾ ഈ ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുമ്പോഴോ മഴ വരുമ്പോഴോ ഒക്കെയുള്ള വെള്ളം ഒരു തരത്തിലും വീട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്ന രീതിയാണ്. അപ്പം നമ്മുടെ വാതിലുകളും ജനലുകളും ഒക്കെ പൂർണ്ണമായും വാട്ടർ ടൈറ്റ് ആക്കണം. ഇതാണ് ഡ്രൈ ഫ്ലഡ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മഴ പെയ്താലും വെള്ളപ്പൊക്കം വന്നാലും ഒന്നും വീട്ടിനകത്തേക്ക്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്നും വെള്ളം കയറില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക വാട്ടർ പ്രൂഫ് മെംബ്രെയിൻസ് ഉപയോഗിക്കും, ഫ്ലഡ് ബാരിയേഴ്സ് ഉപയോഗിക്കും. ഇതൊക്കെ നമ്മൾ ജനൽ പാളികളിൽ ഘടിപ്പിക്കും. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതായത് വെള്ളം ഒരു ത്രെഷോൾഡ് ലെവലിൻ്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഏകദേശം 3 അടിയാണെന്ന് തോന്നുന്നു, ടീച്ചർ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഈ ചുവരുകൾ ചിലപ്പോൾ ഉള്ളിലേക്ക് പൊളിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. പുറത്തെ വോളയത്തിലുള്ള വെള്ളം ചുവരിലേക്ക് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് കാരണം ചുവരുകൾ

0: കൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രീതിയായ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ് ആണ്.
1: അതെന്താ ജീവൻ സാറേ ഈ വെറ്റ് ഫ്ലഡ് പ്രൂഫിംഗ്?
0: അതായത് വീടിന്റെ അടിത്തറയിലൂടെയോ അല്ലെങ്കിൽ തറനിരപ്പിലുള്ള പ്രത്യേക ഭാഗങ്ങളിലൂടെയോ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകാനായിട്ടുള്ള വഴി നൽകുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ വെള്ളം കയറിയാലും അധികം കേടുപാടുകൾ സംഭവിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കണം നമ്മൾ ഈ താഴ്ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. പ്രത്യേക തരം പോളിമേഴ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ലോഡ് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ചുമരുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെള്ളം കയറും എന്ന സങ്കല്പത്തിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ ലെവലിൽ ഇടപെടൽ നടത്തുക. രണ്ടാമത്തെ കാര്യം, അത് അങ്ങനെ ആയാൽ തന്നെയും നമ്മൾ ഈ താഴത്തെ നിലയിൽ വെള്ളം കയറാൻ ഭാഗമുള്ള പ്രദേശങ്ങളിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വെള്ളം കയറിയാൽ കേടാവുന്ന തരം ഫർണിച്ചറുകളോ അങ്ങനെ യാതൊന്നും വയ്ക്കാനേ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് റൂംസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ നമ്മുടെ ബെഡ്റൂംസൊക്കെ കഴിയുന്നതും മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, വെള്ളം എന്തായാലും കയറും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നമ്മുടെ മെയിൻ സ്വിച്ച് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോ ഒക്കെ ആയിരിക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അധികം മഴയോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് താഴത്തെ നിലയിൽ നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്ന ഈ നിർമ്മിതിയിൽ കൂടെ ഇത് സുഖമായി ഒഴുകിപ്പോകും. നമുക്ക് അസമിലൊക്കെ ഇത് ആക്ച്വലി അവർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കി താഴത്തെ നിലയിൽ പോയി താമസിക്കാം.
2: അടിപൊളി ഐഡിയ ആണ് സാർ. നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, കോൺക്രീറ്റ് മതിൽ കെട്ടി വെള്ളത്തെ എല്ലാം പ്രതിരോധിക്കാൻ നോക്കും. പക്ഷേ മഴക്കാലം വരുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീഴും. ശക്തിയോടെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിനെ തടയുന്നതിനേക്കാളും നല്ലത് അതിന് വഴി ഒരുക്കി കൊടുക്കുന്നതല്ലേ. അതാണല്ലോ ഫ്ലൂയിഡ് ഡൈനാമിക്സിലും പറയുന്നത്. സാറേ
0: ടീച്ചറേ,
2: അങ്ങനെയാണെങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രോജക്റ്റിൽ മോഡൽസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റേതൊക്കെ മോഡേൺ ആർക്കിടെക്ചറൽ ഡിസൈൻസ് ആണുള്ളത്? കുട്ടികൾക്ക് ഇത് സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ?
0: മോഡൽ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആസാമിലുള്ളത് സ്റ്റിൽറ്റ് ഹൗസസ് ആണ്. തൂണുകളിൽ നിർത്തി വീട് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ താഴെ ഭാഗം നമുക്ക് ചിലപ്പോൾ ഒരു കാർ ഷെഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. വീടിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ തൂണിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗം മാത്രമേ അഫക്റ്റ് ചെയ്യത്തുള്ളൂ.
1: അത് പറഞ്ഞപ്പോഴാണ് സാറേ ഓർമ്മ വന്നേ, ഞാൻ ഈയിടെ ഈ കുട്ടനാട് വഴിയൊക്കെ പോയപ്പോഴേ അവിടെ ഈ ഇതുപോലെ വീടുകൾ ഉയർത്തി വെക്കുന്നതായിട്ട് കണ്ടു. ഈ ജാക്കൊക്കെ ഉപയോഗിച്ച് താഴെയിൽ നിന്ന് ഉയർത്തി വെക്കുന്ന ഈ ഒരു ടെക്നോളജി ഈ അടുത്ത് വാർത്തയിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഒരു പാർട്ടാണോ?
0: അതെ അതെ, അതും ഈ ഫ്ലഡ് റെസീലിയന്റ് ആർക്കിടെക്ചറിൻ്റെ ഭാഗമാണ്. അതിനെയാണ് ഈ ഹൗസ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള വീടുകളെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് രീതിയാണ്. രണ്ടാമത്തെ ഡിസൈൻ ആക്ച്വലി ഇതാണ്, ആംഫിബിയസ് ഹൗസസ്. അത് ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തവളകളെപ്പോലെ നമുക്ക് കരയിലും വെള്ളത്തിലും ഒരേപോലെ നിലനിൽക്കാൻ പറ്റുന്ന വീടുകളാണ്. അപ്പോൾ സാധാരണ സമയത്ത് ഇത് കരയിലുള്ള അടിത്തറയിലായിരിക്കും ഈ വീടുണ്ടാവുക. എന്നാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഇതിന് താഴെയുള്ള സ്പെഷ്യലൈസ്ഡ് ബ്ലോക്ക്സ്, എക്സ്പാൻഡഡ് പോളിസ്റ്ററിൻ ബ്ലോക്ക്സ് എന്നാണ് പറയാറ്, ഇത് കാരണം ഈ വീട് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും ഒരു ബോട്ട് പോലെ. വെള്ളം ഉയരുന്നതിനനുസരിച്ച് വീടും പൊങ്ങും. വീട് ഒഴുകിപ്പോവാതിരിക്കാനായിട്ട് ഇതിനകത്ത് ഗൈഡ് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഇറങ്ങാൻ നേരത്തെ താഴേക്ക് കൊണ്ടുവരാനും പറ്റും. നെതർലാൻഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. ഇനി ഒരു മെത്തേഡ് ഉള്ളത് മോഡുലാർ പ്രീ ഫാബ്രിക്കേറ്റഡ് സ്ട്രക്ചേഴ്സാണ്. അതായത് കുറഞ്ഞ ഭാരമുള്ളതും എന്നാൽ ശക്തവുമായ ലൈറ്റ് ഗേജ് സ്റ്റീൽ ഫ്രെയിമുകൾ ഉപയോഗിച്ച് LSGF എന്ന് പറയും, ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് വീട് കൊണ്ടുവന്ന് നമ്മൾ അസംബിൾ ചെയ്യും. നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് ഒരു വീട് അസംബിൾ ചെയ്യും. പരമ്പരാഗതമായി നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡെഡ് ലോഡ് കുറവായിരിക്കും. വെള്ളപ്പൊക്കത്തിൽ ഈ അടിത്തറയിലെ മണലിന് ചെറിയ ഇളക്കം തട്ടിയാൽ പോലും ഇത് നമ്മൾ ട്രഡീഷണലി ഉണ്ടാക്കുന്ന വീടുകളെ പോലെ പെട്ടെന്ന് വീണ് തകർന്നു പോകത്തില്ല, വളരെ പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും.
1: സാറി ആംഫിബിയസ് ഹൗസിൻ്റെയും പ്രീഫാബ് സ്ട്രക്ചേഴ്സിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യൽ സയൻസിലെ വേറൊരു കാര്യം ഓർത്തത്. ഈ നെതർലാൻഡ്സിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കേരളത്തിലും വളരെയധികം ഡിസ്കഷനായതാണ്. അതായത് നമ്മുടെ നദികൾക്ക് വരുന്ന പ്രളയജലത്തെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് കൊടുക്കുക. കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെമോഗ്രഫി കൂടെ നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ?

0: ഇപ്പം നമ്മുടെ ഇവിടെ കുട്ടനാട്ടിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അതേസമയം വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അപ്പോൾ കുട്ടികൾ പ്രോജക്റ്റിൽ ഓരോ തരത്തെയും ജിയോഗ്രഫിക് സ്ട്രക്ചേഴ്സിന് അനുയോജ്യമായിട്ടുള്ള റെസിലിയൻ ഡിസൈനുകളല്ലേ തിരഞ്ഞെടുക്കേണ്ടത്?
1: അതെ അതെ, നമ്മൾ എന്ത് ഡിസൈൻ എടുത്താലും ആ പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലേ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ.
2: ശരിയാണ് സാറേ. അതുപോലെ ഈ ഫ്ലഡ് റെസീലിയൻ്റ് വീടുകൾ ഉണ്ടാക്കുമ്പോഴേ പരമ്പരാഗത മെറ്റീരിയലുകൾക്ക് പകരം ഉപയോഗിക്കേണ്ട നിർമ്മാണ സാമഗ്രികൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വേറെ ആയിരിക്കുമല്ലോ, അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണമല്ലോ. എന്തായാലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചൂടുകട്ടയും സിമെന്റും ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്ന് എന്തായാലും കേടുവരും അല്ലേ സാറേ?
1: അതെ അതെ, ചൂടുകട്ടകൾ കൊണ്ട് കെട്ടിയാലുള്ള പ്രശ്നം ഇത് വെള്ളം വലിച്ചെടുക്കും, ചുവരുകളുടെ ബലം കുറയും, ഈ പ്രശ്നം എന്തായാലും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ പിള്ളേരോട് പറയുകയാണെങ്കിൽ പിള്ളേർക്ക് നമ്മൾ ഒരുപാട് ആധുനിക മെറ്റീരിയൽ പ്രൊജക്റ്റിൽ ചിലപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റും. ഉദാഹരണത്തിന് ഈ ടെറാക്കോട്ട ജാലി ബോക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ വായു സഞ്ചാരമുള്ള ക്യാവിറ്റി വാൾസ് ഉണ്ട്, ക്യാവിറ്റി ചുവരുകൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറിയാലും വേഗത്തിൽ ഉണങ്ങും, ഈർപ്പം ഇതിനകത്ത് ഇങ്ങനെ നിൽക്കത്തില്ല. അതുപോലെ ഈ ഫൈബർ സിമെൻറ്റ് ബോർഡ്സ് ഉണ്ട്, റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കമ്പോസിറ്റ്സ് ഉണ്ട്, ഫ്ലൈ ആൻഡ് ഫ്രഷ് ബ്രിക്സ്, അങ്ങനെ കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഈ ഫ്ലഡ് റെസിലിയൻ്റ് ആർക്കിടെക്ചറിനകത്ത്. പിന്നെ ഉള്ളത് ഈ വീട്ടിന് നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിലെ മുറ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ വെള്ളം താഴേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് പാകി വച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പെർഫറേറ്റഡ് ആയിട്ടുള്ള കോൺക്രീറ്റ്സ് അല്ല പെർമിയബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ മണ്ണിലേക്ക് ഒഴുകി പോകാൻ പറ്റും. അപ്പോൾ വെള്ളത്തിന് പോകാനായിട്ടുള്ള ഇടം കൂടെ നമ്മൾ കൊടുക്കണം.
0: പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ ഉള്ള മൺമുറ്റങ്ങളൊക്കെ പോയതാണ് ഇപ്പോഴത്തെ ഈ വെള്ളക്കെട്ടിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ പ്രോജക്ട് ഡിസൈനിൽ കുട്ടികൾ വെറും വീടിൻ്റെ പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, ആ വീടിൻ്റെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിനെ എങ്ങനെ ഒരു സ്പോൺസ് സിറ്റി കോൺസെപ്റ്റ് പോലെ എങ്ങനെ മാറ്റാമെന്ന് കൂടി അവർ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയില്ലേ, വീടിന് ചുറ്റും ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുക, അതുപോലെ ഈ സ്വാഭാവികമായിട്ടുള്ള തോടുകൾ നിലനിർത്തുക, മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ കുറച്ചുകൂടെ സസ്റ്റൈനബിൾ ആയിരിക്കും.
2: അടിപൊളി ഐഡിയ ആണ്. ഈ പ്രാവശ്യം നമുക്ക് പ്രോബ്ലം സോൾവിങ് ടെക്നിക്കിലൂടെ നമ്മുടെ കുട്ടികളെ ഇതെല്ലാം ചെയ്യട്ടെ, നല്ല ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് തിരിച്ച് ചെയ്യിപ്പിക്കാന്ന് തോന്നുന്നു.
0: അതെന്തൊക്കെയാണ് ടീച്ചറേ?
2: നാലഞ്ച് ഘട്ടമുണ്ട്, ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു സർവേ ആൻഡ് മാപ്പിംഗ്,
0: അതായത് ഡേറ്റ കളക്ഷൻ.
2: അതെ, കുട്ടികൾ അവരുടെ പ്രദേശത്ത് മുൻപ് വെള്ളം കയറിയിട്ടുള്ളതിൽ പരമാവധി അളവ് എത്ര വരെയാണെന്ന് നോട്ട് ചെയ്യണം. പിന്നെ ആ സ്ഥലത്തെ മണ്ണിന്റെ തരം ഏതാണെന്നും കണ്ടെത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ആണ്. അപ്പൊ ആ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള ഫ്ലഡ് റെസീലിയൻ്റ് വീടിന്റെ ഒരു പ്ലാൻ വരയ്ക്കണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം, പ്രോട്ടോടൈപ്പിംഗ്, അതായത് മോഡൽ നിർമ്മാണം. നമ്മൾ ഉപയോഗശൂന്യമായ കാർഡ്ബോർഡോ വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഐസ്ക്രീം സ്റ്റിക്കുകൾ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാം. അടുത്ത സ്റ്റേജ് നാലാമത്തെ സ്റ്റേജാണ് ടീച്ചറേ, അതിൽ ടെസ്റ്റിംഗ് ചെയ്യണം. അതായത് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോഡല് ഏതെങ്കിലും ഒരു ചെറിയ ടബിലോ അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലോ വെച്ചിട്ട് കൃത്രിമമായിട്ടൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിട്ട് നോക്കണം, ഇതെങ്ങനെയാണ് ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്, ഇത് തകരുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെ വെള്ളത്തിന് ഒഴുകാനുള്ള സ്പേസ് ഇതിൽ കിട്ടുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും.
1: ഗ്രേറ്റ് ഐഡിയ ടീച്ചറേ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെസ്റ്റിംഗ് സ്റ്റേജ് ആണ്. ഈ ഫ്ലഡ് റെസിലിയൻ്റ് ആർക്കിടെക്ചർ പഠിക്കുന്ന മാത്രമല്ല ഒരു ഫിസിക്സിനോടൊക്കെ അവർക്ക് താല്പര്യം വരും. ഒരു പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് ഒരു സാധനം ഡിസൈൻ ചെയ്യേണ്ടത്, അതിൻ്റെ പല സ്റ്റേജസ് എന്താണ്. വെറുതെ നമ്മൾ ഈ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ആദ്യം ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് കുട്ടികൾ തന്നെ ഇതുണ്ടാക്കുന്നത്.
2: ലക്ഷ്മി ടീച്ചറേ, ആ ചാർട്ട് പേപ്പർ ഇങ്ങനെ എടുത്തോ, നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കാം.
0: അതന്നെ ഇപ്പം തന്നെ ചെയ്യാം.
3: പ്രതിരോധം, അതിജീവനം, ശബ്ദ സാന്നിധ്യം മൃദുൽ ജേക്കബ്, റൂബി ബാബു, സെവിൽ ജിഹാൻ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

ആകാശവാണി ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരി. ചേർത്തല ആർ ജയദേവ് മൃദംഗം. അടൂർ പി കെ രമേശ് ഗഞ്ചിറ. ആദ്യം മായാമാളവ ഗൗളരാഗത്തിൽ ദേവദേവ കലയാമി എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി രൂപകഥ.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിക്കുന്ന വീണകച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ. അവസാനമായി ഭൈരവി രാഗത്തിൽ ജനനീ മാമവ എന്ന് തുടങ്ങുന്ന സ്വാതി തിരുനാൾ കൃതി മിശ്രചാപ്പ് താളം.

ആർ സുബ്ബലക്ഷ്മി അമ്മാൾ അവതരിപ്പിച്ച വീണകച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ചേർത്തല ആർ ജയദേവ് മൃദംഗം, അടൂർ പി കെ രമേശ് ഗഞ്ചിറ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രഘുകുമാർ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ബീണി ഇഗ്നീഷ്യസ്.

സിറിഞ്ചും ടെലസ്കോപ്പും മറ്റും കുടിക്കത്തെരിഞ്ഞ എന്റെ കയ്യാലെ എന്നെ വീണ നീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടീംസും മറ്റും ഉരുവിടത്തെരിഞ്ഞ ഇന്റെ നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്കടച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: മനുഷ്യനും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം, ഭൂമിയിൽ വനങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ? ശുദ്ധവായു ലഭിക്കില്ല, മഴ കുറയും, ജലസ്രോതസ്സുകൾ വറ്റും, അനേകം ജീവജാലങ്ങൾ വംശനാശത്തിൻ്റെ വക്കിലെത്തും. അതിനാൽ വനങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. നാം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് വനങ്ങൾ ആഗിരണം ചെയ്യുകയും ജീവന് അനിവാര്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ഭൂമിയുടെ താപനില നിലനിർത്തുന്നതിലും വനങ്ങൾ നിർണായകമായ പങ്കുവഹിക്കുന്നു. വനങ്ങൾ വെറും മരങ്ങളുടെ കൂട്ടമല്ല, അനേകം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും കീടങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഒരു വനത്തിലെ ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു ജീവി വർഗം ഇല്ലാതാകുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കും. മഴയും വനങ്ങളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. വനങ്ങൾ മഴമേഘങ്ങളെ ആകർഷിക്കുകയും ജലചക്രം നിലനിർത്തുകയും ചെയ്യുന്നു. വനങ്ങൾ നശിക്കുമ്പോൾ മഴയുടെ അളവ് കുറയുകയും വരൾച്ചയും ജലക്ഷാമവും വർദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ നദികളുടെ സംരക്ഷണത്തിനും വനങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വനങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. വനനശീകരണം, അനധികൃത മരംമുറി, ഖനന പ്രവർത്തനങ്ങൾ, നഗരവൽക്കരണം, വനാഗ്നി എന്നിവ വനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടും ഗുരുതര പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന അതിശക്തമായ ചൂട്, അപ്രതീക്ഷിതമായ മഴ, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യന് പ്രകൃതിയോടുള്ള അനാസ്ഥയുടെ ഫലങ്ങളാണ്. പ്രകൃതിയെ നശിപ്പിച്ചാൽ പ്രകൃതി തിരിച്ചടിക്കുമെന്നതിൻ്റെ തെളിവുകളാണിവ. കേരളം തന്നെ ഇതിനുള്ള ഉദാഹരണമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കണ്ട വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നമ്മെ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നു. വനങ്ങൾ പരിസ്ഥിതിക്ക് മാത്രമല്ല, സാമ്പത്തികമായും സാമൂഹികമായും വളരെ പ്രാധാന്യമാണ്. ഔഷധ സസ്യങ്ങൾ, മുള, തേൻ, വിവിധ വനവിഭവങ്ങൾ എന്നിവ മനുഷ്യൻ്റെ ജീവിതോപാധിക്ക് സഹായകരമാണ്. നമ്മുടെ സംസ്കാരത്തിനും വനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഇന്ത്യയിലെ പല വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജീവത്യാഗം ചെയ്തവരും ഇവിടെ ഉണ്ടായിരുന്നു. രാജസ്ഥാനിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പോരാടിയ ചരിത്രപ്രസിദ്ധമായ പരിസ്ഥിതി പ്രസ്ഥാനം 1730 ഖേജാർലി കൂട്ടക്കൊല അല്ലെങ്കിൽ ബിഷ്ണോയി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നു. അമൃതാദേവി ബിഷ്ണോയിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അവർ മറ്റ് 362 ഗ്രാമീണരോടൊപ്പം മരങ്ങൾ മുറിക്കുന്നത് തടയാൻ മരത്തെ കെട്ടിപ്പിടിച്ച് ജീവൻ ബലിയർപ്പിച്ചു. 1973 സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വനനശീകരണത്തിനെതിരെ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് ഈ ചരിത്ര സംഭവമാണ്. മരങ്ങളെ ദൈവതുല്യമായി കണ്ട് സംരക്ഷിച്ച ഒരു പാരമ്പര്യമാണ് നമ്മുടെ പൂർവികർ പിന്തുടർന്നിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കാവുകൾ സംരക്ഷിച്ചിരുന്നു. അത്യാവശ്യ ഘട്ടത്തിൽ മരം മുറിക്കേണ്ടി വന്നാൽ നമ്മുടെ പൂർവികർ വൃക്ഷപൂജ നടത്തിയാണ് മരം മുറിച്ചിരുന്നത്. എപ്പോഴെങ്കിലും വൃക്ഷം മുറിക്കേണ്ടി വന്നാൽ മരത്തോടു മാത്രമല്ല അതിൽ താമസിച്ചു വരുന്ന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജീവികളോടും മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമാപണം ചോദിച്ചിരുന്നു. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യമാണ് എന്നത് നമ്മുടെ പുരാതനമായ വിഷായുർവേദത്തിൽ നിന്നുള്ള ഒരു മഹത് വചനമാണ്. ഇന്ത്യയിലെ വാർഷിക വനവൽക്കരണ പദ്ധതിയാണ് വനമഹോത്സവം. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് KM മുൻഷിയാണ്. എല്ലാ വർഷവും ജൂലൈ ആദ്യ ആഴ്ചയിലാണ് വനമഹോത്സവം ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം വനമഹോത്സവം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്താണ്. പരമാവധി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ന് ജൂലൈ 1 അതിന് നാം തുടക്കം കുറിക്കുകയാണ്. വനസംരക്ഷണം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ വ്യക്തിക്കും അതിൽ പങ്കുണ്ട്. നാം ഓരോരുത്തരും വർഷത്തിൽ കുറഞ്ഞത് ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കണം. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണം. പ്രകൃതിയോട് സൗഹൃദപരമായ ജീവിതശൈലി സ്വീകരിക്കണം. വരും തലമുറകൾക്കും ജീവിക്കാൻ കഴിയുന്ന ഭൂമി നൽകേണ്ടത് നമ്മുടെ കടമയാണ്. വനങ്ങൾ നിലനിൽക്കട്ടെ, മനുഷ്യരാശി വളരട്ടെ, പരമാവധി മരങ്ങൾ നടാൻ ഈ വനമഹോത്സവ വാരത്തിൽ നമുക്ക് കഴിയട്ടെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലെ.
2: This is Akashvani, the news read by Saira Mujtaba. The government today approved two major highway infrastructure projects worth combined over 14,000 crore rupees. Briefing media in the national capital about the Union Cabinet's decisions, Information and Broadcasting Minister Ashwini Vaishnaw said, the Cabinet has approved the construction of an 8.1 kilometer long, six-lane road tunnel in Delhi on NH-148AE connecting the Dwarka Expressway with Nelson Mandela Mark in Vasant Kunj. Mr. Vaishnaw said the Cabinet also approved the construction of the 117.7 kilometer long Kanpur-Kaburai section of National Highway 34 in Uttar Pradesh as a four-lane access-controlled corridor. The Viksit Bharat Guarantee for Rozgar and Ajivika Mission, Grameen, or Viksit Bharat G. Ramji Act 2025 has come into force across the country today. Under the Act, eligible rural households will now have a statutory entitlement

0: And in men's cricket, India were 124 in 13.3 overs against England in the first T20 international of the five-match series at the Riverside Ground in Chesterlow Street when reports last came in. Earlier, Indian skipper Shreyas Iyer won the toss and opted to bat first. Spinners Varun Chakravarti and Ravi Bishnoi have returned to the playing 11 for India, while Vaibhav Suryavanshi has been kept on bench. The men in blue will look to bounce back from the shocking 2-0 defeat to Ireland in the last series. And that is the end of this news bulletin.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. സമയം 11 മണി കഴിഞ്ഞ് 10:04. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി എഫ് എം ഗോൾഡ് പരിപാടികൾ തുടർന്ന് കേൾക്കാം. ഡൽഹിയിലെ ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.
2: Welcome to Market Mantra, the program in which we give you a complete update on the economic, business and stock market news of the day. I'm Arjun Chaudhary and with me is my co-anchor in Hindi, Manoj Pathak.
3: Namaskar, Market Mantra ke taza ank mein aapka swagat hai. Aadhe ghante ke is karyakram mein hamesha ki tarah hum desh aur duniya ki chuni hui karobari, aarthik aur share bazaar se sambandhit taza khabron ko lekar haazir hain. Hamare sath charcha ke liye studio mein aamantrit hain आर्थिक मामलों के देश के जाने माने विश्लेषक पुनीत जैन. पुनीत जी नमस्कार, कार्यक्रम में आपका स्वागत है.
4: धन्यवाद मनोज जी.
3: आइए शुरुआत.